0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Sunil 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

Radio Sunu 91.7 FM. Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഹായ് നമസ്കാരം, ഞാൻ സിജു വിൽസൺ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: പുണ്യവചനങ്ങളിലൂടെ ആപൽക്കരമെങ്കിലും സത്യം പറയുക, വിജയം അതിലാണുള്ളത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മണിയമ്പല രാജു.
1: ലാസർ പാലയെന്ന് ഒരു കാപ്പോടിക്കണ എന്റെ ഭാര്യ ഒന്ന് കാണണം.
0: ഖത്തറിന്റെ ഫേവററ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനു 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: শুনো 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: എല്ലാ ഖത്തർ നിവാസികൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ബൈജു സന്തോഷ്.
1: ഒരു മര്യാദ വേണ്ടി, മര്യാദ
0: വേണ്ടി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷോബി തിലകൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോസിനോ കൂടിയെത്തി. ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ദിവസം എപ്പോഴുണ്ടായിരുന്നത്? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഒന്ന് വാട്സപ്പ് ഗ്രൂപ്പ് എടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല കണ്ണിന് കുളിർമയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രത്യേകിച്ചിട്ട് നാട്ടിലെ ഗ്രൂപ്പുകളാണെങ്കിൽ ഒരുപാട് പൂക്കളങ്ങളുടെ ഫോട്ടോസ് ആണെങ്കിലും നല്ല നല്ല, ഇപ്പം അതിരാവിലെ ആണെങ്കിൽ കൂടി ചിലരൊക്കെ തലേ ദിവസം രാത്രി തന്നെ പൂക്കളങ്ങളൊക്കെ ഇട്ടിട്ട് ഉറങ്ങും. ഒരു 2 മണി വരെ 2:30 വരെയൊക്കെ ഇട്ട് പൂടും, എന്നിട്ട് കിടന്നുറങ്ങും. കാരണം രാവിലെ എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും, അല്ലെ രാവിലെ ഒരുപാട് ജോലികൾ ഉണ്ടാകും. അങ്ങനെയുള്ളവർ രാത്രി കാലങ്ങളിൽ തന്നെ പൂക്കളമെല്ലാം ഒരുക്കി കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട്. അതല്ല രാവിലെ എഴുന്നേറ്റ് അത്തപ്പൂക്കളം, അല്ല അത്തപ്പൂക്കളമല്ല, തിരുവോണ പൂക്കളം ഇടാനായിട്ട് നോക്കുന്ന ആൾക്കാരും ഉണ്ട്. എന്തായാലും നല്ല നല്ല മനോഹരമായിട്ടുള്ള ഫോട്ടോസ് ഇന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലൂടെ തന്നെ ഈ ഒരു ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേ ട്യൂൻഡ്.

Radio Suno 91.7 FM Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഓരോ ആഘോഷങ്ങളും ഓരോ കൂട്ടായ്മയാണ് അല്ലേ? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ് കുഴിയുണ്ട് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. ശരിക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ആഘോഷിക്കുക എന്ന് പറയുന്നത് വളരെ ബോറടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഫ്ലാറ്റിൽ നിൽക്കുന്നു, രണ്ടുപേര് മാത്രമേ ഉള്ളൂ, പിന്നെ നമുക്ക് പൂക്കളം ഒരുക്കാം എന്ന് പറയും. പക്ഷേ ഒരു ഉണർവുണ്ടാവില്ല, കാരണം രണ്ടുപേര് മാത്രമാണ്. പക്ഷെ എന്ന് കരുതി ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. പക്ഷെ ആലോചിച്ച് നോക്കൂ, പണ്ടത്തെ കാലങ്ങളിലൊക്കെ കുറേ വർഷങ്ങൾക്ക് മുൻപൊക്കെ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ തന്നെ 10-12 ആൾക്കാരുണ്ടാകും. അവർക്ക് ഈരണ്ട് പിള്ളേരെ വെച്ച് നോക്കുമ്പോൾ തന്നെ എത്ര കുട്ടികളുണ്ടാകും. ഇനി ആ വീട്ടിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കൂടി ഇത്തരം ആഘോഷവേളകളിൽ എവിടെയാണെങ്കിലും എല്ലാവരും ഒത്തുകൂടും. അപ്പോൾ കുറേ ആളുണ്ടാകും ഒരു വീട്ടിൽ. ഇവരെല്ലാവരും കൂടി പൂക്കളമിടുമ്പോൾ വളരെ പെട്ടെന്ന് ഈ പൂക്കളമിട്ട് കഴിയുന്നു മാത്രമല്ല, ചിരിച്ച് കളിച്ച് സന്തോഷങ്ങൾ പങ്കുവെച്ച്. അപ്പം നമ്മുടെ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിലും ആ നിമിഷം കൊണ്ട് ഇതെല്ലാം ഇല്ലാതാവുകയാണ്. അപ്പം നമ്മുടെ ലൈഫ് ഒന്ന് ടോപ്പപ്പ് ചെയ്യാനുള്ള ഒരു സമയങ്ങൾ കൂടിയാണ് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ആഘോഷവേളകൾ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്ത് വിഷമങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് പുതിയൊരു അന്തരീക്ഷത്തിൽ വന്ന് പിന്നീട് തിരിച്ചു പോകുമ്പോൾ ഈ എനർജി കൊണ്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്, അല്ലാണ്ട് വീണ്ടും പഴയ പെയിൻ കൊണ്ടല്ല. അപ്പം മാക്സിമം ഇത്തരം ആഘോഷവേളകൾ ആഘോഷിക്കാനായിട്ട് നോക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സിനിമയാണ്, സ്റ്റേ ട്യൂൻഡ്.

ഒരു 10 വർഷങ്ങൾക്ക് മുൻപുള്ള ഇന്നത്തെ ദിവസവും ഇന്നും നമ്മളൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ ഞാൻ ചച്ചു. ഒരിടക്കാലത്ത് ഒറ്റയ്ക്കുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ ആഘോഷങ്ങളൊക്കെ അതിൻ്റെ പീക്കിൽ നിൽക്കുകയാണ്. അതും ഇതെന്റെ ആഘോഷമാണ്, ഇത് നിന്റെ ആഘോഷമാണ്, അങ്ങനെയൊന്നും മാറി നിൽക്കാതെ എല്ലാവരും ഒരു കൂട്ടമായിട്ട് നിന്ന് ഒരു ഒരുമയോടുകൂടി ഇത്തരം ആഘോഷവേളകളിൽ പങ്കെടുക്കുന്ന കാണുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ്. വളരെ കളർഫുൾ ആയിട്ടുണ്ട്. ഇപ്പം നാട്ടിലാണെങ്കിൽ റോട്ടിക്കൂട്ടം നടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ആഘോഷത്തിൻ്റെ ഒരു ആ ഒരു കളർഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് പലരും ലീവ് എടുത്ത് നാട്ടിൽ പോണതും എല്ലാം തന്നെ. ലീവ് കിട്ടിയിട്ടില്ലെങ്കിലും വിഷമമാണ്, പക്ഷെ എല്ലാവർക്കും ലീവ് കിട്ടണമെന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള സമയങ്ങളിൽ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിലെത്തിപ്പെടണം എന്നൊന്ന് വിചാരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, അത് നമ്മളിങ്ങനെ ഇടയ്ക്ക് വിളിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇപ്പൊ പക്ഷേ നമുക്ക് അത്ര മിസ് ചെയ്യാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമുക്ക് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഉള്ളതുപോലെ തന്നെയാണ് ആ ഒരു ഫീല് കിട്ടുന്നത്. ഇപ്പൊ ഇന്ന് വാട്സപ്പ് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ പലരുടെയും സ്റ്റേറ്റസ് മാത്രമല്ല, ഗ്രൂപ്പുകളിലെല്ലാം തന്നെ ഇന്ന് ആഘോഷത്തിന്റെ മേളം തന്നെയായിരിക്കും. അപ്പൊ നമ്മളെന്തിനാ അതിൽ നിന്ന് മാറി നിൽക്കണം, നമുക്കും അതിൻ്റെ ഒരു ഭാഗമാവാം. എനിവേ കേൾക്കൂ, ഇത് റേഡിയോ സിനിമ.

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ആഘോഷങ്ങൾ ആസ്വദിക്കാൻ പറ്റാറുണ്ടോ? റേഡിയോ സുനുവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാ ആഘോഷങ്ങളും എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റണം എന്നൊന്നുമില്ല, അതിന് ഒരുപാട് റീസൺസ് ഉണ്ടാകും. പക്ഷേ ഇന്നത്തെ ഈ ഒരു ആഘോഷം ഇനി അടുത്ത വർഷമേ വരുള്ളൂ, അതുവരെ സമയമുണ്ട്. പിന്നെ അയ്യോ അന്നത് പങ്കെടുത്താൽ മതിയായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കാനായിട്ട് പാടില്ല. കാരണം ഇത് നല്ല നൈർമല്യമുള്ള പൂക്കളുടെയും ഒരുപാട് മധുരങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ആഘോഷമാണ്. നല്ല ഐശ്വര്യം എന്ന് പറയുന്ന വാക്ക് സത്യത്തിൽ ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കും. കാരണം ഈ ഒരു ദിവസത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു പിക്ചറാണ് മനസ്സിലേക്ക് വരുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ. അപ്പൊ ഇന്നത്തെ ഈ ഒരു സൗന്ദര്യം വരും ദിവസങ്ങളിൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം. അല്ലാതെ ഇന്ന് പൂക്കളം ഒരുക്കി സദ്യ കഴിച്ച് ഇന്നത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്നല്ല. ഈ ഒരു ഐശ്വര്യം അല്ലെങ്കിൽ ഈ ഒരു സന്തോഷം, ഈ ഒരു കൂട്ടായ്മ, ഒത്തൊരുമ ഇതെല്ലാം തന്നെ വരും ദിവസങ്ങളിലും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അത് ഇന്നത്തേക്ക് അവസാനിക്കാനുള്ളതല്ല. അപ്പോൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക, മനസ്സ് നിറഞ്ഞ് ജീവിക്കുക, ഇതൊക്കെ തന്നെയാണ് ഇന്ന് പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ഓണം.

0: Radio Sunil 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

എല്ലാവർക്കും നമസ്കാരം. ഞാൻ നോബിയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: സുനൊപ്പനോടം സീസൺ 8 കേട്ട് കേട്ട് കേട്ടോണം. Brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ, ഓണാശംസകൾ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് ദാവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓണ ദിവസമാണ്, തിരുവോണാശംസകൾ എല്ലാവരും സ്നേഹത്തോടുകൂടി വിഷ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും അധികം പ്രതീക്ഷയോടുകൂടി നമ്മളിങ്ങനെ കാത്തിരുന്ന ഒരു ദിവസമാണ്. നമ്മൾക്കറിയാം നമ്മളുടെ സമ്പൽ സമൃദ്ധിയുടെയും അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു ഒരു ദിവസത്തിലേക്ക് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഈ ഒരു ദിവസം ഒന്ന് നമുക്കരികിലേക്ക് വരാനായിട്ട്. അപ്പോൾ നമ്മുടെ ആഘോഷങ്ങളുടെയും സന്തോഷങ്ങളുടെയും ഏറ്റവും നിറവുള്ള ദിവസമാണ് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ, ഒലവ്സനോ റേഡിയോ നെറ്റ്വർക്കിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നൽകിക്കൊണ്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഒരുമിച്ച് ഇതാ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് ഞാൻ കൂടുതൽ വലിയ ചോദ്യങ്ങളോ ഒന്നുമില്ല, നിങ്ങളുടെ വിശ്വസം വിശേഷങ്ങളും പിന്നെ ഈ പറഞ്ഞ പോലെ നാട്ടിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടാകും. ആ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം തന്നെ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങളും കാര്യങ്ങളും ഒന്നും ചോദിക്കാതെ നിങ്ങളുടെ സ്നേഹം സന്തോഷം എല്ലാം പറഞ്ഞുകൊണ്ടായിരിക്കും ഇന്നത്തെ ദിവസം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് തിരുവോണത്തിൻ്റെ ആഘോഷ തിമിർപ്പിലാണ് നമ്മളെല്ലാവരും എന്ന് ഉറപ്പായിട്ട് പറയേണ്ടവരും. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസത്തിൻ്റെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കാത്തു കാത്തിരുന്ന ഒരു ദിവസത്തോടുകൂടി പൊന്നോണ നമ്മൾ കരികിലേക്ക് എത്തിക്കഴിഞ്ഞു. പൂവും പൂക്കളങ്ങളും മത്സരങ്ങളും സന്തോഷങ്ങളും സ്നേഹ സദ്യയും ഒക്കെ ആയിട്ടാണ് നമ്മളുടെ ഒരു പൊന്നോണ സമയം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾക്ക് ജോലിയൊക്കെയുള്ള ദിവസമായിരിക്കും, ജോലിയിലേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷേ എന്തായാലും ഒരു ഓണസദ്യ കഴിക്കണം എന്നുള്ളൊരു പ്ലാനൊക്കെ മനസ്സിലുണ്ടാവും. ഒപ്പം തന്നെ ഇനി വീക്കെൻഡ് ആകുന്ന സമയത്തായിരിക്കും നമ്മൾ കൂടുതൽ ഓണം ഗംഭീരമായിട്ട് കുറച്ചുകൂടി അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓണം തീരുന്നില്ലല്ലോ, നമ്മുടെ ഓണം ഇന്ന് മുതൽ അങ്ങോട്ട് തുടങ്ങുകയല്ലേ. അതെ, നമ്മളുടെ സെലിബ്രേഷൻസ് ഇനി ഗംഭീരമായിട്ട് ഓരോ ദിവസവും അങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സ്പെഷ്യലായിട്ടുള്ള നിങ്ങളുടെ ഡിയർ വൺസിനുള്ള വിഷസ്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകളൊക്കെ തന്നെ കൊടുത്തു തുടങ്ങാവുന്ന സമയമാണ് കേട്ടോ. വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിച്ച് വിഷസൊക്കെ പങ്കുവെക്കാം, ഓണത്തിൻ്റെ സന്തോഷം ഷെയർ ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 444-9917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജിലൂടെ. ഓൾറെഡി എനിക്ക് ഒരുപാട് പേരുടെ ഓണം വിഷസും വിശേഷങ്ങളൊക്കെ വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് എല്ലാം വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. വാണി ജയറാം പാടിയ എക്കാലവും തിരുവോണ പുലരി എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയും ഒക്കെ തന്നെയാണല്ലേ. അപ്പോൾ ആ തിരുവോണ പുലരി കേട്ടുകൊണ്ടാണ് മോർണിംഗ് സവാരി നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാണി ജയറാം പാടിയ പാട്ടാണിത്. ഈ പാട്ടോടുകൂടി തന്നെയാണ് ഈ ഒരു തിരുവോണ പുലരിക്ക് നമ്മൾ തുടക്കമിടുന്നത്. കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഏതൊക്കെയാണെന്ന് കേൾക്കാനായിട്ട് മനസ്സിലേക്ക് ആഗ്രഹം വരുന്ന പാട്ടുകൾ ഏതൊക്കെയാണ് അതും നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം കേട്ടോ. 5000-9917 എന്ന നമ്പറിലേക്ക്.

0: You're listening to Radio Suno 91.7 FM, Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: സടക്ക് സടക്ക് സടക്ക് സടക്ക് സടക്ക് സടക്ക്.
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
4: ഖത്തറിൽ ലൈവായി.
3: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

നല്ല നല്ല ഓണ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. സമയം 6 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇന്നും ഒരു ഓണ സവാരി ആയിട്ട് പോകാനായിട്ട് പോവുകയാണ്. ചില സ്പെഷ്യൽ അതിഥികളൊക്കെ നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ടാവട്ടെ. ഇന്നത്തെ ദിവസം മുഴുവൻ ഒരുപാട് അതിഥികൾ നമ്മളുടെ കൂടെ എത്തുന്നുണ്ടാകും. അതൊക്കെ ഓണം സ്പെഷ്യൽ വിശേഷങ്ങളായിട്ട് നമ്മൾ അറിയുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ നേരെ എല്ലാവരുടെയും സന്തോഷമുള്ള മെസ്സേജുകളിലേക്കാണ് പോകുന്നത്. ഓക്കെ, തിരുവോണ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ഹംസക്കുട്ടി ആളുടെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു നല്ല ഓണം ആശംസിക്കുന്നു. മനസ്സിലെന്നും തുമ്പപ്പൂവിൻ്റെ വിശുദ്ധിയും പൂവിളിയുടെ സന്തോഷവും നിറഞ്ഞു നിൽക്കട്ടെ റേഡിയോ സുനോ കുടുംബത്തിനും. പിന്നെ ഹൃദയം നിറഞ്ഞ മാവേലി നാടിൻ്റെ ഓണാശംസകൾ. സ്നേഹത്തോടെ ഫൈസൽ, റിജേഷ്, ആബിദ, മിനി, ഷിജി, സ്മിത, സുധീർ, ഇക്ബാൽ, റിജു, ദൗലത്ത്, ഷാനി, സാജിദ. നിസ ഇത് ഫുള്ള് വായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാനത് ഫുള്ള് വായിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിനകത്ത് ഫാൻസ് എന്നാണെന്ന് തോന്നുന്നു, എനിക്ക് എഴുതിയപ്പോൾ എന്തോ തെറ്റിപ്പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിവേ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ. വളരെ സ്നേഹത്തോടുകൂടി ഫൈസൽ വലപ്പാടാണ് അയച്ചിട്ടുള്ളത്. കൂടെ തന്നെ രവിശങ്കർ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. അദ്ദേഹത്തിനും ഫാമിലിക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി സ്പെഷ്യലായൊരു ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ്, എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ നേർന്നുകൊണ്ട് ടീം അഴ്ഗൻ ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടാണ് ഈ മെസ്സേജ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്പെഷ്യൽ ഓണാശംസകൾ നമ്മൾ വിഷ് ചെയ്യുന്നു. രഞ്ജനീഷിൻ്റെ മെസ്സേജാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. ആളുടെ മെസ്സേജ്, ഇനി വരാൻ പോകുന്ന നമ്മുടെ ഒരു അടിപൊളി ആഘോഷ വിശേഷങ്ങളാണ് ലാൽ കേസ് ആൻഡ് മോഹൻലാൽ ഫാൻസ് ഓൺലൈൻ യൂണിറ്റ് ഖത്തർ ഒരുക്കുന്ന ഓണം ജിങ്കാലാല സീസൺ 3 വരാനായിട്ട് പോവുകയാണ്. പഞ്ചാരി മേളവും കനൽ മേളം സമിതി ഒരുക്കുന്ന പഞ്ചാരി മേളവും അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസുമായിട്ടായിരിക്കും അന്ന് വൈകുന്നേരം 4 മണി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച സഫാരി മോളിൽ വെച്ചിട്ടായിരിക്കും ഈ അതിഗംഭീരമായിട്ടുള്ള പ്രോഗ്രാം നടക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ എല്ലാവിധ ആശംസകളും വളരെ വളരെ സ്പെഷ്യലായിട്ട് അറിയിക്കുന്നു. അപ്പം നമ്മളും അവിടെ തന്നെ ഉണ്ടാകും. അപ്പം നമ്മൾ അടിപൊളിയായിട്ട് ആ ഒരു പ്രോഗ്രാമും സെലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവിധ ആശംസകളും നമ്മളും പറയുന്നു. രഞ്ജനീഷാണ് അതിൻ്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്കിങ്ങനെ അയച്ചു വന്നിട്ടുള്ളത്. അപ്പം രഞ്ജനീഷിനും ഫാമിലിക്കും, രഞ്ജനീഷ് അല്ല കേട്ടോ, രഞ്ജീഷാണ്. ഓക്കെ, അപ്പോൾ രഞ്ജിഷിനും ഫാമിലിക്കും നമ്മളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പ്രതീഷ് ഇറ്റലിയിൽ നിന്നും ദാ വോയിസ് നോട്ട് അയച്ചിട്ടുണ്ട് ഓണം ആശംസകൾ. വളരെ സ്പെഷ്യലായിട്ട് പ്രതീഷിനും ഫാമിലിക്കും നമ്മൾ ദാ സ്നേഹത്തോടെ വിഷ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് പ്രഭുവും അടമ്പിക്കാട്ടിലാണ് ജോയിൻ ചെയ്യുന്ന. എല്ലാവർക്കും തിരുവോണത്തിൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നന്മയുടെയും 1000 തിരുവോണം എന്ന് പറഞ്ഞിട്ടാണ് പ്രഭുവും അടമ്പിക്കാട്ടിലെത്തിയിട്ടുള്ളത്. ജമേഷ് കുമാർ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ജമേഷ് അയരൂരാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഖത്തറിലെ എല്ലാ മലയാളികൾക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും തിരുവോണാശംസകൾ. രാജേഷ് മട്ടക്കൽ അവിശ്വസ് പറയുന്നു. അബിൻ തോമസിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. സ്നേഹവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു പൊന്നോണം ആശംസിക്കുന്നു. തീർച്ചയായിട്ടും തിരിച്ചും അങ്ങനെ തന്നെ ഉള്ള സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓണം എബിനും ഫാമിലിക്കും നമ്മളെ സ്നേഹത്തോടെ വിഷ് ചെയ്യുന്നു. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിസാബായി ഫാമിലി എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. അടിപൊളി. അൻസൽ ഹബീബ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു. അൻസലെ, ഹാപ്പി ഓണം. ഓക്കെ, അൻസലിനും ഫാമിലിക്കും ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് മുരളിയാണ് മെസ്സേജ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം ടു ഓൾ എന്ന് പറയുന്നു. അനൂപ് ഷെറിയാൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ ഒക്കെ ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. നെക്സ്റ്റ് വിശാലിൻ്റെ ഹാപ്പി ഓണം ടു ഓൾ എന്നുള്ള സ്പെഷ്യൽ വിഷസ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ പോറ്റിക്കൊല്ലം മെസ്സേജ് ചെയ്യുന്നുണ്ട്. എൻ്റെ നാട്ടുകാരനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട്. ഏത് വീഡിയോ ആണെന്ന് ഞാനൊന്ന് ഓക്കെ, നാട്ടുകാരനാണല്ലേ. നാട്ടുകാരനാണെങ്കിൽ എനിക്ക് ആ നമ്പർ ഒന്ന് സംഘടിപ്പിച്ച് തരേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം

ആളും വിഷ് ചെയ്യുന്നു. തത്ത ആളുടെ മോർണിംഗ് മെസ്സേജ് ആണ്, സ്നേഹം നിറഞ്ഞ തിരുവോണം ആശംസകൾ എന്നുകൂടി പറഞ്ഞിട്ടുള്ള മെസ്സേജ്. തീറ്റൻ ഹെബിൻ എത്തുന്നുണ്ട്. ഹെബിൻ എല്ലാവർക്കും വളരെ സ്നേഹത്തോടുകൂടിയുള്ള ഒരു ഹാർട്ട് ഫെൽറ്റ് ആയിട്ടുള്ള ഓണം വിഷസ് പറയുന്നു. എൻജോയ് യുവർ ഓണം ഡേ എന്ന് പറയുന്നു. ഹെബിനും ദീപയുമാണ് ഈ ഒരു ഒരു സ്പെഷ്യൽ വിഷസ് എല്ലാവർക്കും നൽകുന്നത്. അപ്പം ഹെബിനും ദീപയ്ക്കും നമ്മളും സ്നേഹം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ പറയുന്നു. സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ശ്രീകാന്ത് ലാലാണ് എല്ലാവർക്കും ഓണം വിഷസ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വർഗീസിൻ്റെ മെസ്സേജാണ്. ഓ അടിപൊളി, ഒരു ഓണപ്പൂക്കളത്തിൻ്റെ ഫോട്ടോ കൂടെ എത്തിയിട്ടുണ്ട്. ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ട് ഇത് ഓഫീസിലെ ആണോ? ഓക്കെ, വർഗീസ് തോമസ് ആണ് ഒരു അത്തപ്പൂക്കളത്തിൻ്റെ കൂടെ നിൽക്കുന്നൊരു ഒരു അടിപൊളി ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഓഫീസുകളിലൊക്കെ ചെറിയ രീതിയിൽ ഓണം സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് മെസ്സേജിൽ ഇതുപോലെ പറയാം കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ട് ഏവർക്കും ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ട് ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ് ഉണ്ട്. ആളുടെ പേരില്ല, എനിവേ സ്നേഹം നിറഞ്ഞ ആശംസകൾ അദ്ദേഹത്തിന് വിഷ് ചെയ്യുന്നു. ഹായ് നിസ ഗുഡ് മോർണിംഗ്, എല്ലാ റേഡിയോസിനും ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹംസക്കുട്ടി ആള് വീണ്ടും മെസ്സേജ് ചെയ്യുന്നുണ്ട്. ജെ ജെയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വിഷിംഗ് ദ ഹോൾ ടീം ഓഫ് റേഡിയോ സുനോ എ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ഓണം, ബെസ്റ്റ് റിഗാർഡ്സ് ജെഫ് ആൻഡ് ഫാമിലിയാണ് വിഷസ് നൽകിയിട്ടുള്ളത്. ജെഫിനും ഫാമിലിക്കും നമ്മളുടെ ഫുൾ ഓലിഫ് സുനോ റേഡിയോ നെറ്റ്വർക്കിൻ്റെ നമ്മളുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിൻ്റെ ഒക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസ് തിരിച്ചും പറയുന്നു കേട്ടോ. രാജേഷിൻ്റെ മെസ്സേജ് ഉണ്ട്. എന്നും എപ്പോഴും നല്ലത് മാത്രം ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും അതാണ് നമ്മൾ എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നത്. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ട് രാജേഷാണ് ആ ഒരു മെസ്സേജ് അയച്ചു തന്നിട്ടുള്ളത്. അജി ജേക്കബിൻ്റെ മെസ്സേജ്, നാട്ടിൽ ഓണം ആഘോഷിക്കുന്ന അനൈമോനും തീർത്ഥക്കുട്ടിക്കും കേദാർ ചേട്ടനും ഖത്തറിൽ നിന്നും സ്നേഹത്തോടെ ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് അജി ജേക്കബിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ഹരിദാസ് എല്ലാവർക്കും ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു. ഹാപ്പി ഓണം ഹരിദാസ്. ജോസഫ് ജി, ഹാപ്പി ഓണം ടു ഓൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ജെഫിൻ, ഹാപ്പി ഓണം എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. അനീസ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ 1000 ഓണാശംസകൾ എന്നുകൂടി പറയുന്നുണ്ട്. നൌഷാദ്, ഹായ് നിസ ഹാപ്പി ഓണം എന്ന് പറയുന്നു. തിരിച്ചും നൌഷാദിനും ഫാമിലിക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്യുന്നു. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വിശേഷങ്ങളും അയക്കാം. കൂടെ ഇന്നത്തെ ദിവസം ഈ ഒരു മോർണിംഗിൽ കേട്ടുപോകാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. 5000 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളൊക്കെ തന്നെ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നാടിൻ്റെ ഓർമ്മയിൽ സന്തോഷത്തിൽ നമ്മൾ നിൽക്കുന്ന സമയമാണല്ലോ. അപ്പം അതിന് പറ്റിയൊരു പാട്ട് തന്നെ വരണ്ടേ. ജലോത്സവം എന്ന സിനിമയിലെ പാട്ടാണ് ഇനി നിങ്ങൾക്കരികിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. മോർണിംഗ് സവാരിയിൽ സമയം 6 മണി കഴിഞ്ഞ് 24 മിനിറ്റാണ്. ഈ ഓണസവാരിയിൽ ഞാൻ നിസാ.

0: रेडियो सुनो 91.7 FM
1: कदर्स फेवरेट रेडियो स्टेशन
0: एवरकम ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
3: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിശ്രീ അശോകൻ. ഖത്തറിന്റെ ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: നല്ലോണം കേട്ടോണം, പുലിച്ചോണം, ഈ പൊന്നോണം.
3: സുനു പൊന്നോണം സീസൺ 8
4: കേട്ട് കേട്ട് കേട്ടോണം. Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽ ബക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: Plus Bell, GCC Radio Nadaga Malsaram, Season 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

0: ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്രാ മോളിൽ വൈകിട്ട് 3 മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner, Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding.

0: I am Tovino Thomas. You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. கேட்டு கேட்டு கூட்டு கூட.
1: Brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency
2: in association with
3: Commercial Bank. We are saving more, turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: നിറയെ നിറയെ ആശംസകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം 6 മണി കഴിഞ്ഞ് 47 മിനിറ്റാണ്. അജ്ലേഷ് ഹാപ്പി ഓണം ഓൾ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ നൗഷാദിൻ്റെ മോളുടെ ഒരു ഫോട്ടോ അയച്ച്, എൻ്റെ മോളാണിത് എന്ന് പറഞ്ഞിട്ട് മോളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഓണം പോസ്റ്ററൊക്കെ ആൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി ഇവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. റംഷീദിൻ്റെ മെസ്സേജ് ഉണ്ട്, ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അടുത്തൊരു മെസ്സേജ് കൂടി നമുക്ക് കിട്ടിയിട്ടുള്ളത് നൗഫലാണ്. ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുമായി വീണ്ടും ഒരു ഓണക്കാലം വന്നെത്തി. ഏവർക്കും തിരുവോണാശംസകൾ എന്ന് പറയുന്നു ഷാനു. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട് അരുൺ തോമസ്. ഹാപ്പി ഓണം നിസമ്മോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ഓണം അരുൺ. അരുണും ഫാമിലിക്കും വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യലായ ഒരു ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു. ഹാപ്പി ഓണം വിഷസ് ടു ഓൾ സുലോചൻ. സുലോചൻ അല്ല കേട്ടോ, ഡിലോജൻ. ഓക്കെ, അദ്ദേഹമാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. സുഫോക്ക് ഇന്റർനാഷണൽ മെഡിക്കൽ ടീമിൽ നിന്നാണ് ആ ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് സിബു എബ്രഹാമിൻ്റെ മെസ്സേജ് ഉണ്ട്. ഒരു അടിപൊളി പോസ്റ്ററൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. ഓണത്തിൻ്റെ ഒരു കിടലി ഇത്തവണത്തെ ഒരു പ്രത്യേകതയാണ്, എല്ലാവരും AI പോസ്റ്റേഴ്സ് ആണ് ഇത്തവണ ഏറ്റവും അധികം സെറ്റ് ചെയ്തിട്ടുള്ളത്. അല്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെയുള്ള പോസ്റ്ററുകൾ, നമ്മുടെ ഫോട്ടോസ് വെച്ചിട്ടുള്ള പോസ്റ്റേഴ്സൊക്കെയാണ് ഇപ്പോൾ ഇത്തവണത്തെ ഓണം തൂക്കിയത്. അങ്ങനെയുള്ള പോസ്റ്റേഴ്സാണ് AI കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ അതാ ഒരു അടിപൊളി പോസ്റ്റർ സിബു എബ്രഹാമും അയച്ചു തന്നിട്ടുണ്ട്. ആൾക്കും വളരെ സ്പെഷ്യലായിട്ട് അദ്ദേഹത്തിനും ഫാമിലിക്കും സ്നേഹത്തോടുകൂടി സ്പെഷ്യലായൊരു ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് അബ്ദുൾ റഷീദാണ്. നന്മയും ഐശ്വര്യവും നിറഞ്ഞ നല്ലൊരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു എന്ന് അബ്ദുൾ റഷീദ് പറയുന്നു. നഫ്രുവിൻ്റെ മെസ്സേജാണ്, നഫ്രു വെളിയംകോട്. എല്ലാവർക്കും ഹാപ്പി ഓണം എന്നുകൂടി പറയുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് വിനൂപ്പിൻ്റെ മെസ്സേജാണ്, സ്നേഹം നിറഞ്ഞ തിരുവോണ ദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടൊരു മാവേലിയുടെ ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, തിരിച്ചും നമ്മളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. വിനൂപ്പിനും ഫാമിലിക്കുമുള്ള ഒരു ഹാപ്പി ഓണം നമ്മളും സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വിഷസ് പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഡിയർ വൺസിന് ഓണം ആശംസകൾ കൊടുക്കാനായിട്ടുള്ളവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മെസ്സേജിൽ ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാം. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ വരേണ്ടത്. ജസ്റ്റിൻ്റെ മെസ്സേജ് ഉണ്ട്, സ്നേഹവും സന്തോഷവും നിറഞ്ഞൊരു പൊന്നോണം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ജസ്റ്റിൻ്റെ മെസ്സേജ് ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളുടെയൊക്കെ നല്ല നല്ല ഓണം വിഷസ്സും വിശേഷങ്ങളും ഒക്കെ തന്നെ പോരട്ടെ. നെക്സ്റ്റ് റിനീഷ് ജോയിൻ ചെയ്യുന്നുണ്ട്. റിനീഷ് ഒരു സ്റ്റിക്കർ അയച്ചിരിക്കും, തൽക്കാലം എനിക്ക് ആ സ്റ്റിക്കർ കാണാൻ പറ്റില്ല. എന്തായാലും സ്പെഷ്യലായൊരു ഓണം ആശംസകൾ റിനീഷിനും ഫാമിലിക്കും വളരെ സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം. 5000917 എന്ന നമ്പറിലേക്ക് മെസ്സേജുകൾ വരുന്ന ടൈമിൽ ഞാൻ നല്ല നല്ല പാട്ടുകൾ ഈ ഒരു ഓണം മോർണിങ്ങിനെ പറ്റി, ഓണം മോർണിംഗ് കൊള്ളാലേ, ഓക്കെ, ഓണം മോർണിങ്ങിന് പറ്റിയ നല്ല പാട്ടുകൾ ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഈ ഗാനം മറക്കുമോ എന്ന സിനിമയിലൊരു പാട്ടുണ്ട്, ദാസേട്ടൻ പാടിയ ഓണപ്പൂവേ എന്നുള്ള പാട്ട്. ആ ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. ഞാൻ നിങ്ങളുടെ ഭാമ

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: സുനൊപ്പനോടം സീസൺ 8 കേട്ട് കേട്ട് കേട്ടോണം. Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
3: Just feel like you're home.
4: ഓണവിശേഷങ്ങളുമായിട്ട് ഓണ സവാരി, മോർണിംഗ് സവാരി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം കൃത്യം 7 മണി കഴിഞ്ഞ 1 മിനിറ്റാണ്. ഓഗസ്റ്റ് 26-ാം തീയതി ബുധനാഴ്ച ദിവസമാണ്. കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടി എനിക്ക് വന്ന് നിൽക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ നേരെ മെസ്സേജുകളിലേക്ക് കൂടി ഒന്ന് പെട്ടെന്ന് പോവുകയാണ്. ഹാപ്പി ഓണം നിസ് ആൻഡ് 91.7 മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് അംബ്ലി റിജേഷ് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്, മോൻ്റെ ഫോട്ടോയൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രണ്ട് മക്കളുടെ ഫോട്ടോസും വിശേഷങ്ങളൊക്കെയാണ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ സ്നേഹം നിറഞ്ഞ ആശംസകൾ അംബ്ലി റിജേഷനും ഫാമിലിക്കും പറയുന്നു. ഹാപ്പി ഓണം നിസ മോൻ കേദാറാണ് എന്ന് പറയുമോ, മോൻ്റെ വോയിസ് നോട്ട് ഉണ്ട് കേട്ടോ, ഞാനത് കേൾക്കാട്ടോ. മിക്കപ്പോഴും മോൻ പാട്ട് പാടുന്നതും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു വോയിസ് നോട്ട്സൊക്കെ അവരെപ്പോഴും അയച്ചു തരാറുണ്ട്. അപ്പോൾ കേദാർ മോൻ്റെ ആ ഒരു വോയിസ് നോട്ട് ഞാൻ തീർച്ചയായിട്ടും കേൾക്കാട്ടോ. അമിത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും തിരുവോണ ആശംസകൾ, ഹാപ്പി ഓണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലിക്കും അക്ഷരയ്ക്കും അക്ഷജനും എല്ലാവർക്കും നമ്മളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വളരെ വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നിസയ്ക്കും റേഡിയോ സുനോ മാനേജ്മെൻറ് സ്റ്റാഫ് പിന്നെ കേട്ട് കേട്ട് കൂട്ടുകൂടിയ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഞങ്ങളുടെ കൂടെ എല്ലാ ദിവസവും കൂട്ടുകൂടുന്ന നമ്മളുടെ പ്രിയപ്പെട്ട എല്ലാ ലിസണേഴ്സിനും, സനൽജി അടക്കമുള്ള എല്ലാ പ്രിയ ഒരുപാട് പേരുണ്ട്, നമുക്ക് എണ്ണിയെടുക്കാനും ഒരാളുടെ പേരാക്കി പറയാനും പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ ഞങ്ങളും പറയുന്നു. ഹാപ്പി ഓണം നിസ എന്ന് പറഞ്ഞിട്ട് ഫിറോസ് ഖാൻ പറയുന്നു, തിരിച്ചും ആശംസകൾ. അസീസ് ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ആൾക്കും ആശംസകൾ. കണ്ണായി എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നും ഹാപ്പി ഓണം, പുതിയ പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. ഞാനൊരു പുതിയ പാട്ട് അടുത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഡോൺ വറി. ഓക്കെ, അടുത്തൊരു കിടിലും പാട്ടായിരിക്കും വരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഷാനു ജി വി ആർ ആണ് മെസ്സേജ് ചെയ്യുന്നത്. ഐ എം വിഷിംഗ് ഹാപ്പി ഓണം സെലിബ്രേഷൻ ആൻഡ് ഹാപ്പി. ഓക്കെ ഓക്കെ, എനിക്കത് മൊത്തത്തിൽ അങ്ങോട്ട് വായിക്കാനായിട്ട് കിട്ടിയിട്ടില്ല. എല്ലാവിധ ആശംസകളും, രണ്ട് സെലിബ്രേഷൻ്റെ വിശേഷങ്ങളാണെന്ന് ഞാൻ കരുതുന്നു അത്. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവിധ സന്തോഷവും സ്നേഹവും ഒക്കെ നമ്മൾ അറിയിക്കുന്നു. മൈ നെയിം ഇസ് ഷംസാദ് ഫ്രം പുന്നയൂർക്കുളം, ഉപ്പുങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തുനിന്നാണ് അല്ലേ. ഓക്കെ, ഷംസാദിനും ഫാമിലിക്കും നമ്മളുടെ ഹൃദയം നിറഞ്ഞ സ്പെഷ്യൽ ആശംസകൾ നമ്മളും അറിയിക്കുന്നു കേട്ടോ. ഓക്കെ, അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് റിനീഷാണ്, ഓണാശംസകൾ നിസ ഫാമിലി, റേഡിയോ സുനോ ഫാമിലി, റേഡിയോ സുനോ കൂട്ടുകൂടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ഹെബിൻ പറയുന്നത് ദോഹ മോഡേൺ ഇന്ത്യൻ സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസിനും സ്റ്റാഫിനും എൻ്റെ ഓണാശംസകൾ ഫ്രം ദീപ. ദീപയാണ് മെസ്സേജ്, ലൈബ്രേറിയനാണ് ദീപ. അപ്പോൾ ദീപയുടെ വകയായിട്ടുള്ള സ്പെഷ്യൽ ആശംസകൾ ദോഹ മോഡേൺ ഇന്ത്യൻ സ്കൂളിലെ എല്ലാ സ്റ്റുഡൻസിനും സ്റ്റാഫിനും എല്ലാവർക്കും അറിയിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വിശ്വസം വിശേഷങ്ങളുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് മെസ്സേജിൽ അയച്ചിട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട്, എന്തായാലും ഒരു പുതിയ പാട്ട് നമ്മളുടെ അടുത്ത് ഒരു അക്കൗണ്ടിൽ നിന്ന് മെസ്സേജിലൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സ്പെഷ്യലി ഞാൻ ഈ പാട്ടങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, കേട്ടുപോകുന്ന എല്ലാവരും. തകർപ്പനായിട്ടൊരു പാട്ടിലേക്ക്, ഓണം മൂഡിലേക്ക്, സാഹസം മൂവിയിലെ പാട്ട്.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യും, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
3: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
6: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
7: സുനോ പൊന്നോണം സീസൺ 8
8: കേട്ട് കേട്ട് കേട്ടോണം.
9: ബ്രോട്ട് ടു യു ബൈ
10: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ.
11: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
12: ഇൻ അസോസിയേഷൻ വിത്ത്
13: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
14: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like
15: you're home. ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം സോന നായർ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM-ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: रेडियो सुनो 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123.
0: കള്ളവും ചതിയും ഇല്ലാത്ത, എന്നോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
3: നമസ്കാരം, ഞാൻ സുധീർ കരമന. ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സിനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഓണവിശേഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. 7:00 കഴിഞ്ഞ് 19 മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. August 26 ബുധനാഴ്ച ദിവസത്തിന്റെ സന്തോഷത്തിലൂടെ പോകുന്ന സമയത്ത് ആന്റോ, അദ്ദേഹത്തിന്റെ മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വലിയൊരു ഒരു കുറിപ്പാണ്. പ്രിയമുള്ള പ്രവാസി സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സ്നേഹത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതോടൊപ്പം തന്നെ ഒരു സുപ്രഭാതം നേരുന്നു. ഇന്നേ ദിവസം പഴമയുടെ ഓണം എന്നും ഹൃദയത്തിൽ ഈ മരുഭൂമിയിൽ പച്ചപ്പിൻ്റെ ആകാശം തീർത്തു നിൽക്കുന്നു. പഴമയുടെ ഓണം ഇന്നും ഈ തലമുറയിൽ ഒരു ഓർമ്മയായിട്ട് അവശേഷിക്കുന്നു. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ ഓണാഘോഷം അതെങ്ങനെ വിവരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പഴമയുടെ ഓണം ഇന്ന് എത്രത്തോളം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും സംശയമാണ്. പഴമയുടെ ഇല്ലായ്മയിൽ നിന്നുള്ള സമൃദ്ധിക്ക് ഒരു വിലയുണ്ടായിരുന്നു. ഹാപ്പി ഓണം ടു ഓൾ ആൻഡ്രൂ ജോസ് ആൻഡ് സ്നേഹ ജോർജ്, ലോറ ആൻഡ് ഐറിൻ, ഇവരുടെ എല്ലാവരുടെയും മെസ്സേജാണ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അനൂപ്, അതുപോലെ തന്നെ കുറച്ചധികം സുഹൃത്തുക്കളുടെ പേര് പറയുന്നുണ്ട്. രഞ്ജിത്ത്, അതോടൊപ്പം തന്നെ ചങ്സ് ഗ്രൂപ്പിൻ്റെ വക ആശംസകൾ. രഞ്ജിത്ത് ചേട്ടന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ചങ്സ് ഗ്രൂപ്പിൻ്റെ വക നേരുന്നു. അതോടൊപ്പം ഇന്ന് ഖത്തറിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ എന്നുകൂടി പറഞ്ഞിട്ടാണ് ആന്റോ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും നമ്മളും പറയുന്നു കേട്ടോ. സ്നേഹജനും ഫാമിലിക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സ്പെഷ്യലി പറയുന്നു. നെക്സ്റ്റ് റഷീദ് ഇ കെയുടെ ഓണം വിഷസ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ സജി ജാസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജാസ് ബോയ്സിൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ റേഡിയോ സുനോയിലെ എല്ലാവർക്കും എന്നുകൂടി പറയുന്നു. ജാസ് ബോയ്സിന് നമ്മളുടെയും ഹൃദയം നിറഞ്ഞ ഒരു സ്പെഷ്യൽ ഓണാശംസകൾ. എസ് കെയുടെ മെസ്സേജ് ഉണ്ട്, ഹാപ്പി ഓണം പറയുന്നു. ഹഫ്സത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഹാപ്പി ഓണം. ഹാപ്പി ഓണം നിസ എന്ന് പറഞ്ഞിട്ട് പ്രിയ പ്രശാന്ത് എത്തിയിട്ടുണ്ട്. പ്രിയയ്ക്കും ഫാമിലിക്കും വളരെ പ്രിയത്തോടുകൂടി ഒരു സ്പെഷ്യൽ ഹാപ്പി ഓണം നമ്മൾ വിഷ് ചെയ്യുന്നു കേട്ടോ. ഈ ഒരു ഓണക്കാലം എല്ലാവരും പറഞ്ഞതുപോലെ ഓർമ്മക്കാലം കൂടിയാണല്ലേ. നമ്മളുടെ പ്രിയപ്പെട്ട നല്ല നല്ല മെമ്മറീസ് മനസ്സിലേക്ക് വരുന്ന സമയമാണ്. നാട്ടിലെ ഓണാഘോഷങ്ങൾ മനസ്സിലേക്ക് വരുന്ന ടൈമാണ്. അങ്ങനെ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്ന ആ ഒരു ഓണം സെലിബ്രേഷൻ, ഓണം ഓർമ്മകളൊക്കെ പങ്കുവെക്കാനുള്ള സമയം കൂടിയാണ്. പ്രത്യേകിച്ച് ഒരു ക്ലബ്ബൊക്കെ ഉണ്ടാവും നമ്മുടെ നാട്ടിൽ. അപ്പോൾ ആ ക്ലബ്ബിലായിരിക്കും ഏറ്റവും അധികം ചിലപ്പോൾ സെലിബ്രേഷൻ ഓണ സമയമാകുന്ന സമയത്ത് അടിപ്പനായിട്ടുള്ള സെലിബ്രേഷൻസ് ഒക്കെ നടക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ക്ലബ് ഉണ്ടായിരിക്കും. ഇന്നലെ നമ്മൾ അത്തരം ചില വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ നാടിൻ്റെ ആ ഒരു ഓണാഘോഷത്തെ വൈബാക്കുന്ന ടീം ഏതാണ്, അല്ലെങ്കിൽ ഏത് ടീമാണ് എല്ലാ തവണയും ഇപ്പോൾ പുലരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നൊക്കെ പറയുന്ന പോലെ പല ക്ലബ്ബുകളുണ്ടായിരിക്കും. അപ്പോൾ പല പേരിലുള്ള ക്ലബ്ബുകളുണ്ടായിരിക്കും. ആ ക്ലബ്ബുകളായിരിക്കും അവിടുത്തെ ഓണത്തിൻ്റെ ഒരു നെടുന്തൂണായിട്ട് നിന്നിട്ട് പരിപാടികളൊക്കെ ഏറ്റവും അധികം കളറാക്കുക. അങ്ങനെ നിങ്ങളുടെ നാടിൻ്റെ അല്ലെങ്കിൽ ഓണ സെലിബ്രേഷനിലെ ആ ഒരു ഒരു അടിപ്പനായിട്ട് സെലിബ്രേഷനൊക്കെ തകർപ്പനായിട്ട് ആക്കിത്തരുന്ന ആ ഒരു ടീം ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ക്ലബ്ബ് ഉണ്ടെങ്കിൽ, അപ്പോൾ അവരുടെ വിശേഷങ്ങൾ കൂടി ആ ഒരു ഓണം സെലിബ്രേഷൻ്റെ

4917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോയാലോ എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ പാട്ട് സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മെസ്സേജിൽ പറയാം. 5000 00 917 എന്ന നമ്പറിലേക്ക്. ഒരു അടിപൊളി പാട്ടിലേക്ക്, തേജ ബൈ ആൻഡ് ഫാമിലി.

0: കേരളത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

ARM മൂവിയില് ഹരിശങ്കറും അനില രാജീവും പാടിയ പാട്ടാണ് നമ്മൾ അങ്ങനെ കേട്ട് ആസ്വദിച്ച് കഴിഞ്ഞത്. സമയം 7 മണി കഴിഞ്ഞ് 33 മിനിറ്റാണ്. ഈ ഒരു പാട്ട് കേട്ട സമയത്ത് ഒരു ചെറിയ ചോദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നു കേട്ടോ. ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ പാട്ട് ശ്രദ്ധിച്ചവർക്ക് ചിലപ്പോൾ കിട്ടും. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഇതെന്താണെന്നുള്ളത് പിടികിട്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഓണ സമയത്ത് ഒരുപാട് ഗെയിമുകൾ ഉണ്ടാവും അല്ലേ. പല ടൈപ്പ് ഓഫ് ഗെയിംസ് ഒക്കെ ഒരു കാലത്ത് ഭയങ്കര പോപ്പുലർ ആയിരുന്ന കുറേയധികം ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ ഒരു ഗെയിമിൻ്റെ കുറച്ച് ഹിൻറ്റുകൾ ഞാൻ തരാം. ഇത് ഏത് ഗെയിമാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. ഇതൊരു ട്രഡീഷണൽ ഗെയിമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കുന്നതാണ്. രണ്ട് മൂന്നൊരു സൂചന പറയുകയാണെങ്കിൽ ഉപ്പ്, പച്ച എന്നൊക്കെ ഉള്ള സൂചനകൾ ഈ ഒരു ഗെയിമിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന വാക്കുകളാണ്. രണ്ട് ടീമായിട്ട് തിരിഞ്ഞിട്ടാണ് ഈ ഒരു മത്സരം നടക്കുക. അപ്പം ഇതേത് ഗെയിമാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായി, ഞാൻ ഉദ്ദേശിക്കുന്ന ഗെയിം ഏതാണ് എന്നുള്ളത്. എനിക്കൊന്ന് ഓരോ ഏരിയ അനുസരിച്ച് ഈ ഗെയിമിൻ്റെ പേരിന് വ്യത്യാസമുണ്ട് കേട്ടോ. മലബാർ സൈഡിൽ ഈ ഗെയിമിൻ്റെ പേര് വേറെയാണ് എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ഈ ഗെയിം ഏതാണെന്ന് മനസ്സിലായിട്ടുള്ള ഒരു ഓണം ഗെയിമായിട്ട് തീർച്ചയായിട്ടും കണക്കാക്കുന്ന ഓണസമയത്ത് ഉണ്ടായിരുന്ന ഗെയിമുകളിൽ ഒരു ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഓക്കെ, ഇത് ഏതാണ് ഈ സംഭവം അല്ലെങ്കിൽ ഏതാണ് ഈ ഗെയിം എന്നുള്ളത് മനസ്സിലായവരുണ്ടോ. ഒരു ട്രഡീഷണൽ ഗെയിമായിട്ട് വേണേൽ കണക്കാക്കുക. രണ്ട് ടീമുകളായിട്ട് തിരിഞ്ഞിട്ടാണ് ഈ ഒരു മത്സരത്തിനായിട്ട് ഇറങ്ങുക. പിന്നെ അതുപോലെ തന്നെ ഉപ്പ്, പച്ച അതൊക്കെ ഇത് ഈ മത്സരത്തിൻ്റെ ചില വാക്കുകളാണ്. ഓക്കെ, ഏതാണ് സംഭവം എന്ന് പിടികിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണേ. 5000 9017 നിങ്ങളുടെ മറുപടികളൊന്ന് പറഞ്ഞോളൂ. റംഷീദ് ഒരു പാട്ട് ചോദിക്കുന്നുണ്ട്. റംഷീദ്, ആ പാട്ട് ഞാൻ എന്തായാലും പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് വരുന്നതായിരിക്കും. ആദി ഒരു പാട്ട് ചോദിക്കുന്നുണ്ട്. എന്നാലും റംഷീദ് ചോദിച്ച പാട്ട് ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ, അതിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്നാലും ഈ ഒരു ഓണം ഗെയിം കണ്ടുപിടിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. ഒരു ട്രഡീഷണൽ ഗെയിമാണിത്. ഉപ്പ്, പച്ച ഇതൊക്കെ അതിൻ്റെ ഒരു സൂചനയായിട്ട് വേണേൽ കണക്കാക്കാം. രണ്ട് ടീമുകളായിട്ട് തിരിഞ്ഞിട്ടാണ് ഈ ഒരു ഗെയിം നടക്കുക. ഏതാണ് ഈ ഒരു ഗെയിം എന്ന് കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതായിരിക്കാം എന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000 9017 എന്ന നമ്പറിലേക്ക്. ഹാപ്പി ഓണം പറഞ്ഞിട്ട് അനിലിൻ്റെ മെസ്സേജ് ഉണ്ട്. അനിലിനും ഫാമിലിക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വളരെ സ്പെഷ്യലായിട്ട് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ഗെയിം കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടിയും കോലും അല്ല, അതേ ഗണത്തിൽ വരുന്നൊരു ഒരു ഗെയിമാണ്. കുട്ടിയും കോലും പോലെ തന്നെ അതേ എന്താ പറയുക, അതേ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഗെയിമാണ്. കുട്ടിയും കോലിനകത്ത് ഉപ്പ്, പച്ച അങ്ങനെയൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാനിങ്ങനെ വായിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെയുള്ള പേരുകളൊക്കെ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുട്ടിയും കോലും അല്ല എന്തായാലും. എനിക്കൊന്ന് അത് ഓരോ ഏരിയയിലും ആ ഒരു പേര് ഡിഫറെൻ്റ് ആണ്. ഓരോ സ്ഥലത്തും ആ ഒരു ഗെയിമിന് പേരിന് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം ഞാൻ എനിക്കറിയുന്നൊരു പേരാണ് എൻ്റെ മനസ്സിലുള്ളത്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഇതേതാണ് ഈ ഒരു ഓണം ഗെയിം എന്നുള്ളത് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അയച്ചിട്ടുള്ളൂ കേട്ടോ. 5000 9017 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകൾ വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടിപൊളി പാട്ടിലേക്ക് ഇനി പോവുകയാണ്. ഇഞ്ചിപ്പുളി പാട്ട് കേട്ടാലോ, സിത്താരയുടെ സോങ് ആയിരുന്നു അത്. ഇഞ്ചിപ്പുളി എന്ന് പറയുന്ന ആ ഒരു പാട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. സമയം 7 മണി കഴിഞ്ഞ് 36 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ഈ ഓണസവാരിയിൽ ഞാനിസ നിങ്ങൾക്കൊപ്പം.

0: You're listening to Radio Suno 91.7 FM, Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ. സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
0: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺ സമ്മിറ്റ് ഡോട്ട് കോം.
4: നമസ്കാരം, ഞാൻ സിതാരയാണ്.
5: റേഡിയോ സുനോ 91.7 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: സുനോ പൊന്നോണം സീസൺ 8
0: കേട്ട് കേട്ട് കേട്ടോണം. ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop.
9: Just feel like you're home.
10: ഒരു ഓണ ഗെയിമിന്റെ വിശേഷങ്ങളാണ് നമ്മളുടെ മോർണിംഗ് സവാരിയിലെ ഓണ സവാരിയിൽ നമ്മളിങ്ങനെ പറഞ്ഞു വന്നത്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് സക്കീർ അയച്ചു തന്നിട്ടുണ്ട്. അരക്കൽ സക്കീർ എന്നാണ് എനിക്കൊരു പേര് കാണാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ വീട് തൃശ്ശൂർ ചാവക്കാടാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേരിങ്ങനെയാണ്, എന്നിട്ട് ആളെങ്ങനെയാണ് ഒരു ഗെയിം എന്നുള്ളത് പറയുന്നുണ്ട് കേട്ടോ. ഒരു ടീം കളത്തിലുണ്ടാകും, ഓപ്പോസിറ്റ് ടീം കളത്തിലുള്ള ടീം തൊടാതെ അപ്പുറം കടക്കണം. അതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ച ഗെയിം? അതന്നെ, വളരെ ക്ലിയർ ആയിട്ട് ഭയങ്കര ഭംഗിയായിട്ട് അത് ഫുള്ള് എനിക്ക് എഴുതി അളയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, കറക്റ്റാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഗെയിമിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ആൾ പറഞ്ഞിട്ടുണ്ട്. ഷാൻ്റെ മെസ്സേജിന്, ഷാൻ ചോദിക്കുന്ന കട്ടപ്പന്ത് ആണോ, അതെന്താണ് കട്ടപ്പന്ത് എന്നുള്ള ഗെയിം? അതെനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്കൊന്നത് ഏത് ഏരിയയിലെയാണ് ആ ഒരു ഗെയിം കട്ടപ്പന്ത് എന്ന് പറയുന്ന ഒരു ഓണം ഗെയിം ഉണ്ട് അത്രേ. അത് ഏത് ഭാഗത്തെ ആണ് എന്നുള്ളത് കൂടി ഷാനെന്ന് പറഞ്ഞോളൂ കേട്ടോ. ഏത് സ്ഥലത്താണ് എന്നുള്ളത് അങ്ങനെ കേട്ടിട്ടില്ല കാര്യമായിട്ട്. ചിലപ്പോൾ ഓരോ സ്ഥലത്തും ഓരോരോ പേരുകളായിരിക്കുമല്ലോ, അങ്ങനെയുള്ള വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. പിന്നെ വന്നിരിക്കുന്നത് തൈൻസ് എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ. ഹാപ്പി ഓണം പറയുന്നു, തിരിച്ചും ഹാപ്പി ഓണം. റംഷീദ് കറക്റ്റായിട്ട് ആ ഒരു ഗെയിം ഏതാണ് എന്നുള്ളത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. സഫ്വാൻ ഫ്രം ഖത്തർ, ഏവർക്കും സ്റ്റാർ കിച്ചൺ ഖത്തറിൻ്റെ ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് സെയ്ഫു ആ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, ഞങ്ങൾ കുട്ടനാട്ടുകാർക്ക് പറ്റിയൊരു പാട്ടിടൂ. പിന്നെന്താ ചോദ്യം? കുട്ടനാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത പാട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഒരു ചോദ്യമാണോ? പാട്ട് റെഡിയാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് നെസ്സ, ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ട് അജയ് കൊച്ചിൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനും ഫാമിലിക്കും ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ പറയുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് പ്രഭു മാടമ്പിക്കാട്ടിൽ. ഗെയിം കറക്റ്റാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്, കറക്റ്റാണ്. നിസ ആൻഡ് അപ്പുണ്ണി ഓൾ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഷൈജു പുതലത്തിൻ്റെ മെസ്സേജ് ഉണ്ട്. തുമ്പിതുള്ളലും പൂവിളിയുമായി വീണ്ടും ഒരു ഓണക്കാലം. ദൂരെയാണെങ്കിലും മനസ്സുകൊണ്ട് നാടിൻ്റെ മണമുള്ള ഈ ദിനത്തിൽ സ്നേഹവും സമൃദ്ധിയും സന്തോഷവും നിറയുന്ന നല്ല നാളുകൾക്കൊപ്പം ഉണ്ടാവട്ടെ. ഒത്തൊരുമയോടെ ആഘോഷിക്കാം ഈ പൊന്നോണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ട് സീറോ ബോയ്സ് ഖത്തർ അവരുടെ സ്പെഷ്യൽ വിഷസ് ആണ് പറയുന്നത്. തീർച്ചയായിട്ടും അവർക്കും ആ ഫുൾ ടീമിനും നമ്മളുടെ എല്ലാവിധ ഓണാശംസകളും വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. കൂടെ തന്നെ നമ്മുടെ ഷൈജു പുത്തലത്ത് അദ്ദേഹം ഒരു അടിപൊളി അഭിനയമൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അഭിനയം ഇനിയും തുടരൂ, അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്നുള്ള സ്പെഷ്യൽ ആശംസകൾ ഷൈജുവിനും പ്രത്യേകിച്ച് പറയുന്നു കേട്ടോ. സുനിൽ ദാസിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. സുനിൽ ദാസ് പെരിങ്കുഴിയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിനും ഫാമിലിക്കും വളരെ സ്നേഹത്തോടെ ഹാപ്പി ഓണം. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഇമ്മാനുവൽ അദ്ദേഹം ജോയിൻ ചെയ്യുന്നു. അദ്ദേഹത്തിനും കുടുംബത്തിനും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമ്മളും വിഷ് ചെയ്യുന്നു കേട്ടോ. അദ്ദേഹത്തിൻ്റെയും ആശംസകൾ എത്തിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഇമ്മാനുവൽ. നെക്സ്റ്റ് നബീൽ മുഹമ്മദ് ആണ് എല്ലാവർക്കും ഓണാശംസകൾ പറഞ്ഞിട്ടുള്ളത്. കിരൺ ബാബു മെസ്സേജ് ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം. ഇന്ന് AI ഫോട്ടോസ് AI പോസ്റ്റേഴ്സ് കണ്ടിട്ട് അമ്മാതിരി കിടിലം പോസ്റ്റേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ ഇതെല്ലാം കൂടെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ തന്നെ ഉണ്ട് അത്രമാത്രം പോസ്റ്ററുകളുടെ ഒരു മേളം വേണം ചെയ്യാൻ പറ്റും. അമ്മാതിരി പോസ്റ്റേഴ്സ് വന്നുകൊണ്ട് എല്ലാവരും ഇഷ്ടമുള്ള പോലെ ഇപ്പോൾ വരാനോട് നമുക്ക് ചോദിക്കണ്ടല്ലോ പോസ്റ്റർ നോക്കാനായിട്ട്. നമ്മൾ ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുക്കുന്നു, പോസ്റ്റർ എടുക്കുന്നു, അതൊക്കെ എത്ര സ്പീഡിലാണ് കാര്യങ്ങളല്ലേ. കിരൺ ബാബുവിനും ഫാമിലിക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ പറയുന്നു. അബ്ദുൽ ജബ്ബാർ എത്തിയിട്ടുണ്ട്. ഹാപ്പി ഓണം നിസ, തിരിച്ചും ഹാപ്പി ഓണം. രാവിലെ തന്നെ പായസം കിട്ടിയോ, അടിപൊളി, സൂപ്പർ കേട്ടോ. രാവിലെ തന്നെ ഒരാൾ പായസം കുടിക്കുകയാണ് അബ്ദുൽ ജബ്ബാർ, എന്നിട്ട് അതിൻ്റെ ഫോട്ടോയും അയച്ചു തന്നിരിക്കുന്നത്. എത്ര ധൈര്യം ഉണ്ടെന്ന് ആലോചിച്ചോക്കെ. സമയം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയപ്പം ഫോട്ടോയും അയച്ചെന്ന് മനുഷ്യനെ കൊതിപ്പിക്കുന്നല്ലേ. ഓക്കെ, കുഴപ്പമില്ല, എന്തായാലും ഓണം അവിടെ തുടങ്ങല്ലേ, സൂപ്പർ ആവട്ടെ കേട്ടോ. ലിജോ ജോസഫിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ലിജോ ഒരു വീഡിയോ ആണ് അയച്ചിട്ടുള്ളത്, എനിക്ക് വന്ന കരിക്കിൻ്റെ ഒരു വീഡിയോ ആണ് അയച്ചിട്ടുള്ളത്. ഹാപ്പി ഓണം നിസ എന്ന് പറഞ്ഞിട്ട് ഹാപ്പി ഓണം ലിജോ, ഒരു നല്ല ഓണം വിഷസ് നമ്മളും പറയുന്നു കേട്ടോ. ഓക്കെ, വീട്ടുപന്താണോ, അങ്ങനെ ഒരു ഗെയിമുണ്ട്. ഓക്കെ, അത് അങ്ങനെ കേട്ടിട്ടില്ല ഞാൻ. എനിക്കിന്നോ ഓരോ സ്ഥലം അനുസരിച്ച് പേരുകളുടെ വ്യത്യാസം വരുന്നുണ്ടല്ലോ, അതായിരിക്കാം. രാജേഷ് മട്ടക്കൽ ഞാൻ ഉദ്ദേശിച്ച ഒരു ഗെയിമിൻ്റെ പേര് അയച്ചു വന്നിട്ടുണ്ട്. സിസർ അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഉണ്ട്, ഓണാശംസകൾ എന്ന് പറയുന്നു. ജസ് ചേച്ചിക്കും കുടുംബത്തിൻ്റെയും നമ്മളുടെയും ഹൃദയം നിറഞ്ഞ വളരെ സ്പെഷ്യലായ ഒരു ഓണം വിഷസ് പറയുന്നു. ചേച്ചി പറയുന്ന എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യവും സമാധാനവും സന്തോഷവും നിറഞ്ഞൊരു പൊന്നോണം ഏവർക്കും ആശംസിക്കുന്നു എന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച് ജസ്റ്റ്ജി. ശ്രീയുടെ ഹാപ്പി തിരുവോണം എത്തിയിട്ടുണ്ട്. ശ്രീക്കും നമ്മളുടെ സ്പെഷ്യൽ സ്നേഹം നിറഞ്ഞ വിഷസ് വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവരുടെ മെസ്സേജസിലേക്ക് ഞാൻ വരാം. ഒരുപാട് പേരുടെ വിഷസിലേക്ക് ഇനിയും വരാനായിട്ടുണ്ട്, അതിലേക്കൊക്കെ ഞാൻ വരുന്നതായിരിക്കും. പക്ഷേ അതിന് മുമ്പായിട്ട് കുറച്ച് മുമ്പ് കുട്ടനാട്ടുകാർക്ക് വേണ്ടി പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടൊരു ബഹളം നടന്നല്ലോ. ആരായിരുന്നു അതയച്ചത്? നമ്മളുടെ രാജേഷ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് കുട്ടനാട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല നമ്മളെല്ലാ മലയാളികൾക്കും വേണ്ടിയിട്ട് അടുത്തൊരു അടിപൊളി പാട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ കേൾക്കാൻ പോകുന്നത് കാഴ്ച മൂവിയിലെ പാട്ടാണ്, കുട്ടനാടൻ കായലിലെ.

0: सुनो 91.7 FM
1: Qatar's favorite radio station.
0: ஏவருக்கும் ஹிருதயம் நிறைஞ்ச ஓணாசம்சங்கள். கள்ளவும் சதியும் இல்லாத எண்ணோளம் போலி வசனங்கள் இல்லாத നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസിസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
4: Hey, satak satak satak satak satak satak
5: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
6: ഖത്തറിൽ ലൈവ് ആയി.
5: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് September 4th QNC

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000917 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
2: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
1: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodoppam upayogikkumbol 5x more cleaning power. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
3: റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
3: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ

0: സുനൊപ്പനോടം സീസൺ 8 കേട്ട് കേട്ട് കേട്ടോണം. Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just

0: सुनो अपडेट्स।
1: എല്ലാ ശ്രോതാക്കൾക്കും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെ തിരുവോണ ദിനാശംസകൾ. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. പുതിയ അധ്യയന വർഷത്തിനായി ഒരുങ്ങി ഖത്തർ. വേനൽ അവധിക്കാലത്തിന് ശേഷം സ്കൂളുകളിൽ ക്ലാസുകൾ ഞായറാഴ്ച മുതൽ ആരംഭിക്കും. ഓണം പ്രമാണിച്ച് ദോഹയിലെ ഇന്ത്യൻ എംബസിക്ക് ഇന്ന് അവധിയായിരിക്കും. ഖത്തറിൽ ഇന്നും നാളെയുമായി മഴ പെയ്യാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗം. ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികൾ നേരിടുന്ന അടിയന്തര കോൺസുലർ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളും പരാതികളും നേരിട്ട് ബോധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ എംബസി സംഘടിപ്പിക്കുന്ന പ്രതിമാസ ഓപ്പൺ ഹൌസ് നാളെ നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ രജിസ്ട്രേഷൻ സൌകര്യമുണ്ടായിരിക്കും. 3 മുതൽ 5 വരെ എംബസിയിൽ നേരിട്ട് ഹാജരായി ഓപ്പൺ ഹൌസിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി 5509729 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് labor.doha@mea.gov.in എന്ന ഇമെയിലിലേക്ക് അപേക്ഷകളും അയക്കാം.
0: സുനോ അപ്ഡേറ്റ്സ്.
2: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
3: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: കള്ളവും ചതിയുമില്ലാത്ത, എണ്ണോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
4: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
5: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.
9: Just feel like you're home.
10: Hi, I'm your Mohanlal.
11: എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
12: റേഡിയോ സുനോ 91.7 FM.

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും 6th തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ദിസ് ഇസ് സിംഗർ കെ എസ് ഹരിശങ്കർ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട്
2: റേഡിയോ സുനോ 91.7 FM,
3: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: നല്ലോണം കേട്ടോണം, പൊലിച്ചോണം ഈ പൊന്നോണം.
5: സുനോ പൊന്നോണം സീസൺ 8
2: കേട്ട് കേട്ട് കേട്ടോണം. ബ്രോട്ട് ടു യു ബൈ
6: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
7: ഇൻ അസോസിയേഷൻ വിത്ത്
8: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
9: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
10: Just feel like you're home.
11: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 കഴിഞ്ഞ് 15 ആണ്. ഓഗസ്റ്റ് 26 ബുധനാഴ്ച ദിവസം മോർണിംഗ് സവാരി, ഓണ സവാരി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ഞാനിങ്ങനെ ഓണക്കാലത്ത് നമുക്കറിയാം, നമ്മുടെ നാട്ടിൻ പുറങ്ങളിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ തന്നെ ഒരുപാട് പല ടൈപ്പ് ഓഫ് ഗെയിംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു ഗെയിമിൻ്റെ ഒരു കുറച്ച് ക്ലൂസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഗെയിം ഏതാണ് എനിക്കൊന്ന്, ഓരോ ഏരിയ അനുസരിച്ച് അതിൻ്റെ പേരുകളിൽ മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പേരുകൾ ഓരോ ഭാഗങ്ങളിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഗെയിമിൻ്റെ കുറച്ച് സൂചനകൾ ഞാൻ നൽകിയിട്ടുണ്ടായിരുന്നു. ഒരു ട്രഡീഷണൽ ഗെയിമാണ്. ഉപ്പ്, പച്ച എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കും. ടീമുകൾ തിരിഞ്ഞിട്ടാണ് ഈ ഒരു ഗെയിമിലേക്ക് ആളുകൾ എത്തുക. രണ്ട് ടീമൊക്കെ ആയിട്ടായിരിക്കും ഈ ഒരു ഗെയിമിലേക്ക് എത്തുക എന്നുള്ള കാര്യം കൂടി ഞാനിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗെയിമിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ച സമയത്ത് ഒരുപാട് പേര് നല്ല നല്ല പേരുകൾ നമുക്കിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കൂടെ സക്കീർ ജോയിൻ ചെയ്യുന്നുണ്ട്. സക്കീറെ, ഗുഡ് മോർണിംഗ്. വളരെ സ്പെഷ്യൽ ആയിട്ട് ഹാപ്പി ഓണം.
12: അപ്പൊ
11: ഞാൻ ആ ഗെയിമിനെ കുറിച്ച് പറഞ്ഞപ്പോ എത്ര പെട്ടെന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. എന്തായിരുന്നു ആ ഗെയിമിന്റെ പേര്?
12: ഉപ്പും പക്ഷിയും ചാവക്കാട്.
11: തൃശ്ശൂർ ചാവക്കാട് ഭാഗത്ത് ഉപ്പും പക്ഷി എന്നാണ് ആ ഗെയിമിന് പറയുന്നത് അല്ലേ?
12: അത്
11: ഓണസമയത്ത്
12: കളിച്ചോണ്ടിരിക്കുന്ന കളി അവിടെ ബീച്ചില് അങ്ങ് സ്ഥിരമായിട്ട് കളിച്ചോണ്ടിരിക്കുന്ന കളിയാണ്. മനസ്സിലായത്?
11: ഓക്കെ, അടിപൊളി. എനിക്കൊന്ന്, ഓണസമയത്ത് അവിടെ ഈ ഗെയിം ഉണ്ടോ? ഇല്ല,
12: ഓണസമയത്ത് ഈ ഗെയിം ഇല്ല. അതല്ലാതെ ഒത്തിരി ഗെയിമുകളുണ്ട്. കുട്ടികളും എല്ലാരും ഒക്കെ ആയിട്ട് ക്ലബില് ഒരുപാട് ഗെയിമുകളുണ്ട്. ക്ലബിന്റെ പേര് സൗഹൃദം.
11: സൗഹൃദം, ഓ അടിപൊളി പേരാണല്ലോ. ഞങ്ങളുടെ അവിടെ അതിന് പറയുന്നത്, ആ ഭാഗത്ത് പറയുന്നത് കിളി, കിളിത്തട്ട് അല്ലെങ്കിൽ കിളി, കിളി എന്നാ പറയാ. കിളിത്തട്ട് എന്നാണെന്ന് തോന്നുന്നു എനിക്ക്. മലയാളത്തിൽ പൊതുവെ ഇത് പറയപ്പെടുന്ന ആ ഒരു ഗെയിം കേട്ടോ.
12: ഓക്കെ, അപ്പൊ
11: താങ്ക് യു. അപ്പൊ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഫാമിലിക്ക് കേട്ടോ. താങ്ക് യു, ബൈ ബൈ. ഓണക്കാലത്ത് ഇതുപോലെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഗെയിമുകളൊക്കെ ഉണ്ടാവും. ഓരോ നാടനുസരിച്ചും ആ ഗെയിമുകൾക്കുള്ള പേരുകളില് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ഒരു കാലത്ത് ഓണക്കാലത്തെ ട്രഡീഷണൽ അല്ലെങ്കിൽ ഏറ്റവും അധികം ട്രഡീഷണൽ ആയിട്ടുള്ള ഗെയിമുകളിൽ ഒന്നാണ് ഈ കിളിത്തട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ തട്ട് ഗെയിം എന്നൊക്കെ അതിനെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയുക, നാടൻ ഗെയിമുകൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വരുന്ന സമയത്ത് കുറച്ച് പേരുടെ വിഷസ് കൂടെ ഉണ്ട്. അവർ കുറച്ച് അധികം സമയമായി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സുനൈസ് ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു. തിരിച്ചും സുനൈസിനും സ്പെഷ്യൽ വിഷസ്. രാഹുൽ ആറിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹാപ്പി ഓണം റേഡിയോ സുനോ ടീം എന്ന് പറയുന്നു. തിരിച്ച് രാഹുലിനും ഫാമിലിക്കും വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ഓണം. ഓണാശംസ എല്ലാ റേഡിയോ സുനോ ശ്രോതാക്കൾക്കും കൂടാതെ നിസ്സയ്ക്കും എന്ന് പറയുന്നു. താങ്ക് യു. ജിനേഷ് ബാബുവാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. തിരിച്ചും സ്പെഷ്യൽ വിഷസ് പറയുന്നു. നിഷാദ് കെ സിയുടെ മെസ്സേജ് ഉണ്ട്, ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ട്. സനിൽജി പറയുന്നത്, പുട്ടും കടലയും ഓഫർ ചെയ്യുമായിരുന്നതിൽ കുറച്ച് മെസ്സേജൊക്കെ വായിക്കാൻ ഞാൻ കൂടി വരുമായിരുന്നു, അല്ലെങ്കിൽ ആളുണ്ടായിരുന്നു എന്ന് കൂടി പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഉണ്ട്. എ കെയുടെ മെസ്സേജ് ഉണ്ട്, ഹാപ്പി ഓണം അഭയ് ആണല്ലേ. ഓക്കെ അഭയ്, അഭയ് ഉത്രാടപ്പാച്ചിലും അഭയും ഫാമിലിയൊക്കെ തകർപ്പനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അബ്ബയ്ക്കും ഫാമിലിക്കും നമ്മുടെ സ്നേഹത്തോടു കൂടിയുള്ള സ്പെഷ്യൽ ആയ ഒരു ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു കേട്ടോ. ഫൈജാസിന്റെ മെസ്സേജ് ഉണ്ട്, സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ ആശംസകൾ ഫൈജാസിനും ഫാമിലിക്കും. സ്പെഷ്യലി ഹാപ്പി ഓണം നമ്മൾ വിഷ് ചെയ്യുന്നു. ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ ഇവിടേക്ക് അയച്ചു വന്നിട്ടുണ്ട്. ഷാജഹാൻ സ്നേഹം നിറഞ്ഞ വിഷസ് എല്ലാവർക്കും പറയുന്നു. വിജു കുമാറിന്റെ മെസ്സേജ് ഉണ്ട്, സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞൊരു പൊന്നോണം ആകട്ടെ എന്ന് പറയുന്നു. ലിഷ നിമലാണ് നെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഒരു നല്ല ഓണാശംസകൾ. എനിക്കൊന്ന് കുട്ടികളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് AI ക്രിയേറ്റ് ചെയ്തിട്ട് നല്ലൊരു പോസ്റ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിഷ നിമലിനും ഫാമിലിക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ വിഷസ് പറയുന്നു. ജെറിൻ ആണ് അടുത്തൊരു മെസ്സേജ്. ജെറിൻ പറയുന്നത്, ഓണം വിഷസ് ടു തണൽ മരം ടീം ആൻഡ് ചങ്സ് ഖത്തർ. ഈ രണ്ട് ടീമുകൾക്കും ആശംസകൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ജെറിൻ അനീറ്റ രണ്ടുപേരുടെയും വിഷസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും തണൽ മരം ടീമിനും ചങ്സ് ഖത്തറിനും സ്നേഹം നിറഞ്ഞ സ്പെഷ്യൽ ആയൊരു ഹാപ്പി ഓണം വിഷസ് നമ്മൾ വിഷ് ചെയ്യുന്നു. ജെറിൻ അനീറ്റ അവരുടെയാണ് ആ ഒരു സ്പെഷ്യൽ വിഷസ്. ഹഫീസ് അംസാടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, തിരുവോണം ആശംസകൾ എൻ്റെയും ഹാപ്പി ഓണം സുനോ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഹഫീസ് അംസ അലിയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ഓണം ആശംസകൾ ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്ത് വരുന്ന സമയമാണ്. ഇനിയും നിങ്ങൾക്ക് മെസ്സേജുകളൊക്കെ അയക്കാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്ക് ഹാപ്പി ഓണം ഓൾ എന്ന് പറഞ്ഞിട്ട് അനന്തു രാജു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അനന്തുവിനും സ്പെഷ്യൽ വിഷസ്. RCB നിസയ്ക്കും ഓക്കെ, താങ്ക് യു. അത് പറഞ്ഞപ്പോഴത്തെ RCB എന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നോ? RCBയുടെ പേജിൽ ഇന്നൊരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ വിരാട് കോഹ്ലിയും എല്ലാവരും ഓണം അറ്റയറിൽ നിൽക്കുന്നൊരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തൊരു ഫോട്ടോ ആണ്. അപ്പോൾ ആ ഒരു ഫോട്ടോ വെച്ചിട്ട് ഓണം വിഷസ് എന്ന് പറഞ്ഞിട്ട് RCBയുടെ പേജിൽ നിങ്ങളിന്ന് നോക്കുവാണെങ്കിൽ ആ ഒരു ഒരു ഹാപ്പി ഓണം വിഷസ് പറയുന്ന ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ. നമ്മളുടെ പ്രിയപ്പെട്ട പ്ലെയേഴ്സൊക്കെ നിൽക്കുന്ന ഒരു ഒരു ഒരു ഫോട്ടോ ആണ് അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കുമുള്ള ഹാപ്പി ഓണം വിഷസൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ്. അതിൻ്റെ താഴെയുള്ള കമൻസ് മുഴുവൻ മലയാളത്തിലാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, എല്ലാ മലയാളിസം അവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഷസൊക്കെ തിരിച്ചും പറയുന്നുണ്ട്. അടിപൊളി. ഓക്കെ, അപ്പോൾ എന്തായാലും ഫൈസൽ യോയ്ക്കും ഫാമിലിക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് വോയിസ് നോട്ട് വന്നിട്ടുണ്ട്. ഇത് അയച്ചിരിക്കുന്ന ആരാണ്? പ്രയാഗയാണോ മെസ്സേജ് അയച്ചിരിക്കുന്നത്? പ്രയാഗ, ഞാൻ എന്തായാലും ഇത് കേട്ട് നോക്കാം കേട്ടോ. സന്തോഷിൻ്റെ മെസ്സേജ് ഉണ്ട്. സന്തോഷിനും നമ്മളുടെ സന്തോഷത്തോടുകൂടിയുള്ള വിഷസ് പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം കൂട്ടാനായിട്ട് ഞാൻ അടുത്ത പാട്ടുകൂടി നിങ്ങൾക്ക് തരുകയാണ്. എന്തായാലും എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ പാട്ട് എന്താ പ്ലേ ചെയ്യാത്ത, ഈ പാട്ട് ഇതുവരെയായിട്ടും എന്താ പ്ലേ ചെയ്യാത്തതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു പാട്ടിലേക്ക്. ഈ പാട്ടില്ലാതെ നമ്മുടെ ഓണ ദിവസം കംപ്ലീറ്റ് ആവില്ല എന്നുള്ളതാണല്ലോ. ഈ പാട്ടൂടെ വരുമ്പോഴാണ് ആ ഒരു ഭംഗി അങ്ങോട്ട് കൂടുന്നത്. കേൾക്കാം മോർണിംഗ് സവാരിയിൽ ഓണപ്പാട്ടിൽ നിന്നുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കല്യാണി മേനോൻ പാടിയതാണ്.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. ബാക്ക് ടു സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000097 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
2: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
0: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.
3: Action.
4: Mona Dinesha. അതിമോഹമാണ് അതിമോഹം.
3: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ
5: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
3: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
8: Hello, this is Leona Lishai. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: സുനോ പൊന്നോണം സീസൺ 8
7: കേട്ട് കേട്ട് കേട്ടോണം. ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: ഇൻ അസോസിയേഷൻ വിത്ത്
10: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
11: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: ഹാപ്പി ഓണം അപ്പുണ്ണി.
1: ഹാപ്പി ഓണം, എല്ലാവർക്കും ഓണാശംസകൾ, സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ ഓണാശംസ.
0: തീർച്ചയായിട്ടും എല്ലാവർക്കും എന്താ പറയാ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഓണ ദിവസം ആശംസിക്കുന്നു അല്ലേ?
1: അതെ തീർച്ചയായിട്ടും. എന്താണ് പരിപാടി, ഫ്രണ്ട്സ് ആയിട്ടാണോ ഇന്നത്തെ കൂട്ടം?
0: അതെ അതെ, ചിലപ്പോ ഇന്ന് ഓഫീസൊക്കെ ആയിരിക്കും, പെട്ടെന്നൊരു സദ്യ കഴിച്ച് പിന്നെ തിരിച്ചു കയറുക എന്നുള്ള ഒരു പ്ലാൻ ആയിരിക്കും ഇന്ന് ഉണ്ടാവുക.
1: പക്ഷെ നാളെ തൊട്ട് ആഘോഷം,
0: ശരിയാണല്ലോ, നാളെ വ്യാഴാഴ്ച ആണല്ലോ അല്ലേ?
1: നാളെ തൊട്ടായിരിക്കും ആഘോഷവും പരിപാടികളും ഒക്കെ ഉള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ഒക്കെ കടന്നു പോവാണെങ്കിലും നമ്മൾ എവിടെയാണെങ്കിലും ഓണം ഒരു പിടി
0: ഉണ്ട്. അതെ അതെ അതെ അതെ, തിരുവോണ സദ്യ ചെറിയ രീതിക്കെങ്കിലും അല്ലേ, വലിയ രീതിക്ക് എന്ന് പറയുന്നില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അല്ലേ നമ്മൾ നോക്കുക കഴിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഈ ദിവസത്തിന്റെ ഒരു സന്തോഷം. ഇന്നത്തെ ദിവസം നമുക്ക് തൽക്കാലം അങ്ങനെ ആയിരിക്കും, എല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കും പോവുക.
1: തീർച്ചയായിട്ടും നമ്മുടെയും കൂടെ ഒരുപാട് വിന്നേഴ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളും സാത്തറിലെ സദ്യ കഴിക്കും.
0: അതെ, സാത്തറിലെ സദ്യ. അരുൺ എസിന്റെ മെസ്സേജ് ഉണ്ട്, ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ. ഈ ഓണം നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സ്നേഹവും സമൃദ്ധിയും ഒക്കെ നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ഉള്ളത്. സൊനൈസിന്റെ ഒരു ഓഡിയോ എത്തിയിട്ടുണ്ട്, ഞങ്ങളത് പിന്നീട് കേൾക്കുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, തിരുവോണത്തിന് ആശംസകൾ എന്ന് പറഞ്ഞിട്ട് നസീം മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓണം ആയിട്ട് ഓഫീസിൽ പോകുന്നു, അതെ ഓണമായിട്ട് നമ്മളൊക്കെ ഓഫീസിലാണ്, നമുക്കൊക്കെ ഒരു ഓഫീസ് ഓണമാണെന്ന്.
1: തീർച്ചയായിട്ടും എല്ലായിടത്തും കൂടുതൽ മലയാളികളായിട്ടുള്ള ആളുകൾ ഓഫീസിലുണ്ടെങ്കിൽ ഒരു ഓണം സെലിബ്രേഷൻ
0: മൂഡ് കിട്ടും.
1: അത് മറ്റുള്ള ആളുകളോട് കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഓണക്കോടി എടുത്ത് ഇന്നത്തെ ദിവസം സെലിബ്രേറ്റ് ചെയ്യും.
0: അതെ തീർച്ചയായിട്ടും,
1: ഓഫീസ് ഓണം സെലിബ്രേറ്റ് ചെയ്യും,
0: ഇന്ന് ഓഫീസ് ഓണം സെലിബ്രേറ്റ് ചെയ്യും. പാബ്ലോയുടെ മെസ്സേജ് ഉണ്ട്, ഹാപ്പി ഓണം എന്ന് പറഞ്ഞിട്ട് തിരിച്ച് അദ്ദേഹത്തിനും ഫാമിലിക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ കൂടി പറയുകയാണ്. ഈ ഓണക്കാലത്ത് ഈ മാവേലി ഒരുക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ചടങ്ങാണ്, ഒരു കലയാണ് അത്. ആക്ച്വലി ചടങ്ങിനേക്കാൾ ഉപരി ഒരു കലയെന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാനായിട്ട് സാധിക്കും. അങ്ങനെ വർഷങ്ങളായിട്ട് 1000-ലധികം മാവേലിമാരെ ഒരുക്കിയ ഒരു വ്യക്തിയുണ്ട്. അപ്പൊ അദ്ദേഹം നമ്മളുടെ കൂടെ കുറച്ച് സമയത്തിനുള്ളിലെത്തി വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ശരത്തിന്റെ മെസ്സേജ് ഉണ്ട്, കൂട്ടത്തിന് സബീൽ സലീം പറയുന്നത് ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. ഓക്കെ, ഒരു പാട്ട് ചോദിക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നതായിരിക്കും
1: കേട്ടോ.
0: അതെ, ഇന്നത്തെ ദിവസം ആയതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും എന്നേ പറയുന്നുള്ളൂ തൽക്കാലം. ഓക്കെ, അപ്പൊ എന്നാലും ആ ഒരു മാവേലി ഒരുക്കത്തിന്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. അടുത്ത പാട്ടിലേക്ക്, വലിയേട്ടൻ മൂവിയിലെ പാട്ട്.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കള്ളവും ചതിയുമില്ലാത്ത, എന്നോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
0: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
4: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
5: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
0: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
5: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
6: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
5: കണ്ട
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം. കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അബോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
7: Gifting partner Daiso Japan, you name it, we have it.
0: And
7: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
7: Call 70222525.
0: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
8: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding. And

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 48 മിനിറ്റാണ്. ഗുഡ് മോർണിംഗ് ദുബായിൽ നിന്നും നിഷയുടെ ഓണാശംസകൾ എത്തിയിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും തിരിച്ചു നിഷയ്ക്കും കുടുംബത്തിനും ഞങ്ങളുടെ ആശംസകൾ അറിയിക്കണം.
0: ആശംസ കഴിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട NLPS കൂട്ടായ്മയിലെ കൂട്ടുകാരെ, 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ ഒന്നിച്ച് പടവുകൾ കയറിയ നമ്മുടെ പഴയകാല ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് നാടിന്റെ വിവിധ കോണുകളിൽ കുടുംബസമ്മതത്തോടെ കഴിയുന്ന ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ടൊരു വലിയ കുറിപ്പാണ് അയച്ചു തന്നിട്ടുള്ളത്.
1: 1 മുതൽ 4 വരെ ഒരുമിച്ച്
0: പഠിച്ചത്
1: നമുക്ക് ഓർമ്മ പോലും.
0: അതെ അതെ അതെ. പക്ഷേ ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ ഓണവിശേഷത്തിലേക്ക് നമ്മൾ എത്താനായിട്ട് പോകണം. നമുക്കറിയാം, നമ്മൾ ഓണക്കാലമാകുമ്പോൾ മാവേലി ഒരുക്കങ്ങൾ ഭയങ്കരമായിട്ട് ഗംഭീരമാവാറുണ്ട്.
1: തീർച്ചയായും.
0: അപ്പം അങ്ങനെ മാവേലിനെ വളരെ രാജകീയമായിട്ട് ഒരുക്കുന്ന ഒരു 1000-ക്കണക്കിന് മാവേലിമാരെ ഒരുക്കിയ ഒരു വ്യക്തിയുണ്ട് കോട്ടയത്ത്.
1: ഓക്കെ
0: ഓക്കെ. അദ്ദേഹത്തിന്റെ പേര് രാജൻ പുത്തനങ്ങാടി എന്നുള്ളതാണ്.
1: ഓക്കെ. 1000-ക്കണക്കിന് മാവേലിമാരെ ഒരുക്കുക എന്നൊക്കെ പറഞ്ഞ നിസ്സാര കാര്യമല്ല,
0: ചില്ലറ കാര്യം.
1: ആള്
0: പറഞ്ഞു ഇന്നും നാളെയും എനിക്ക് സമയമില്ല, ബിസിയാണ്, അതിനിടയിൽ കുറച്ച് സമയം വേണമെങ്കിൽ
1: സംസാരിക്കാം
0: എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫാദർ കൂടിയാണ്, ഓക്കെ, രതീഷ് എന്നാണ് ആളുടെ പേര്. അപ്പൊ രണ്ടുപേരും നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ ഒന്ന് കേട്ടു പോവാം.
2: എന്റെ പേര് രാജൻ പുത്തനങ്ങാടി, കോട്ടയം പുത്തനങ്ങാടി. നമസ്കാരം.
0: ഓണാശംസകൾ.
2: ഓണാശംസ.
0: ഞാൻ വിളിക്കുന്നത് ഖത്തറിലെ റേഡിയോ സുനോ എന്ന് പറഞ്ഞ FM റേഡിയോയിൽ നിന്നാണ് കേട്ടോ. കോട്ടയത്ത് വന്നിട്ട് മാവേലിനെ ആരൊരുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാരും പറയുന്ന പേര് രാജൻ എന്നാണോ? എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ മാവേലി ഒരുക്കാനായിട്ട്?
2: ഒരു 50 വർഷമായി, ഒരു 14 വയസ്സുള്ളപ്പോ. ഇതിന്റെ ആഭരണങ്ങളും ഡ്രസ്സുകളും എല്ലാം ഞാൻ ഉണ്ടാക്കുന്നതാണ്.
0: വീട്ടിൽ തന്നെ ഉണ്ടാക്കും?
2: വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓലക്കോട വര, ഇതിന് ഉപയോഗിക്കുന്ന ഓലക്കോട വര ഞാൻ ഉണ്ടാക്കുന്നതാണ്.
0: ഓ, അടിപൊളി അടിപൊളി. വീട്ടിൽ തന്നെ ചെയ്യും അല്ലേ?
2: ആ, വീട്ടിൽ തന്നെ ചെയ്യും.
0: ഓ, അടിപൊളി. അപ്പൊ ഓണക്കാലം നമ്മുടെ സമയാണ്.
2: ഓണം വരുമ്പോ നമുക്ക് പരിപാടി, അതല്ലാതെ എനിക്ക് പരിപാടി ഉണ്ട്. സബ്ജി ഇല്ല, ജില്ലാ കലോത്സവം, തേച്ചി യൂത്ത് ഇവിടെയൊക്കെ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്.
0: ഒരു മാവേലിനെ സെറ്റ് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കും, നല്ല ഭംഗിയായിട്ട് ഒരുക്കാനായിട്ട്?
2: 2 മണിക്കൂർ. ആ, ഫേസ് മേക്കപ്പ് ചെയ്ത് ഡ്രസ് ഇട്ട് ആഭരണം ഇട്ട് കിരീടം വെച്ച് കെട്ടുന്നത് 1-2 മണിക്കൂറിനുള്ളിൽ തീർക്കാം. അത് നമ്മൾ ഏതാ, നമ്മൾക്ക് എങ്ങനെയുള്ള ആള് വന്നാലും അവരെ നമ്മൾ മേക്കപ്പ് ചെയ്യുക. മേക്കപ്പ
0: മനസ്സിലായില്ലേ?
2: കപ്പ മേക്ക് ഡൗൺ അല്ല.
0: മനസ്സിലായി?
2: ആശയം മനസ്സിലായോ?
0: മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ആ, ഓക്കെ. അങ്ങനെ 2 മണിക്കൂർ കൊണ്ട് ഒരാളെ സെറ്റ് ചെയ്തെടുക്കും നമ്മള്. ഇതിന്റെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാ സെറ്റ്?
2: എല്ലാം ഇതിന്റെ ഒരു സാധനവും പുറത്തുമ്പോ എല്ലാം തന്നെ തയ്ക്കുന്നതാ. 3-4 മെഷീനുണ്ട് എനിക്ക്. ഞാൻ തയ്ക്കും, നമ്മുടെ ഭാര്യ തയ്ക്കും, നന്ദകുമാരി.
0: നന്ദകുമാരി. അപ്പൊ ആളും കൂടി ഉണ്ടെങ്കിലാണ് അതങ്ങനെ കംപ്ലീറ്റ് ആവും അല്ലേ?
2: അതെ അതെ.
0: എത്ര മാവേലിമാരെ ഇതുവരെ ഒരുക്കിയിട്ടുണ്ട്?
2: അത് പറയാൻ പറ്റില്ല. ഒരു ദിവസം, ചില ദിവസമൊക്കെ 4 മാവേലി 5 മാവേലി ഉണ്ട്, ചിലപ്പോ 2 മാവേലി ദിവസം ഉണ്ട്, 2-3 ഒക്കെ ഉണ്ട്.
0: ടോട്ടല് നോക്കുവാണെങ്കിൽ ഇത്രയും വർഷം കൊണ്ട് 1000-ൽ അധികം പേരെ ഒരുക്കി കഴിഞ്ഞു കാണുമോ?
2: പിന്നെ തീർച്ചയായിട്ടും കാണും. പിന്നെ ഒന്നും എണ്ണം പറയാൻ പറ്റില്ല.
0: എപ്പോഴെങ്കിലും സ്വന്തമായിട്ടൊന്ന് ഒരുങ്ങി നോക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ?
2: അല്ല, ഞാൻ ഒത്തിരി വേഷം കെട്ടിയാളാ. 40 വർഷം ചെല്ലപ്പൻ ഭവാനി എന്ന് പറയുന്ന ബാലേ ട്രൂപ്പിൽ അഭിനയിക്കുമായിരുന്നു.
0: അപ്പൊ നാടകങ്ങളിലും ബാലയിലും ഒക്കെ ഉണ്ടായിരുന്നു.
2: ഇത് കൂടാതെ കഥകളി പഠിച്ചിട്ടുണ്ട്. കഥകളി ഒരു 14 വയസ്സ് കഥകളി പഠിച്ചു.
0: പഠിച്ചു. ഓക്കെ. അപ്പൊ കഥകളിയിലൂടെയാണ് ഇതിലേക്ക് വരുന്നത്, കലാരംഗത്തേക്ക്
2: വരുന്നത്. അതെ അതെ.
0: സന്തോഷം. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ഒരുപാട് മാവേലിമാരെ ഒരുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
2: നന്ദി, നമസ്കാരം. ഓണത്തിന് മഹാബലി ആവശ്യമുണ്ടെങ്കിൽ സമീപിക്കുക രാജൻ പുത്തനങ്ങാടി.
0: അപ്പൊ എന്തായാലും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. ഹാപ്പി ഓണം.
2: ഓക്കെ.
0: രതീഷിനെ അച്ഛൻ എപ്പോഴെങ്കിലും ഒരുക്കിയിട്ടുണ്ടോ മാവേലിയായിട്ട്?
3: എത്രയോ തവണ അഭിനയം ഉണ്ടായിരുന്നു, നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു. പിന്നെ അഭിനയത്തിലേക്ക് ഇങ്ങ് പോയില്ല എന്നുള്ളതാണ് സത്യമായി. ഞങ്ങളെ ചേട്ടനെയും എന്നെയും ഒക്കെ ഇഷ്ടം പോലെ വേഷങ്ങൾ, പല വേഷങ്ങൾ നിരന്തരമായിട്ട് പല ഓണപരിപാടികൾക്കും അങ്ങനെയുള്ള എല്ലാ സാംസ്കാരിക പരിപാടികൾക്കും ഞങ്ങൾ പോകുമായിരുന്നു. ഇപ്പോഴും പോവാറുണ്ട്.
0: കൊള്ളാം.
3: ഞങ്ങളെ മാത്രമല്ല ഞങ്ങളുടെ മക്കളെയും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു.
0: നാളെ
3: ഉണ്ട് മോളെ വേഷം കെട്ടിക്കുന്നുണ്ട്.
0: അതൊക്കെ ഒരു ഭാഗ്യമാണല്ലോ അല്ലേ?
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: അപ്പൊ എന്തായാലും അച്ഛൻ എല്ലാവിധ ആശംസകളും. നിങ്ങളുടെ എന്താ പറയാ, കലാ കുടുംബമാണ്. അപ്പം മനോഹരമായിട്ട് നിങ്ങളുടെ കലാപ്രവർത്തനങ്ങൾ മുന്നോട്ട് പോട്ടെ.
3: ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം.
0: ഹാപ്പി ഓണം എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജൻ പുത്തനങ്ങാടി, അദ്ദേഹത്തെയാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം 1000-ൽ അധികം മാവേലിമാരെ ഒരുക്കി കഴിഞ്ഞ്, വേഷം കെട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്.
1: മക്കളെ
0: വേഷം കെട്ടിച്ച്
1: ഒരു തലമുറ ഇതിങ്ങനെ മാറി മാറി വരികയാണ്.
0: അതാണ് തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമുക്ക് അവർക്ക് വേണ്ടി സ്പെഷ്യലി അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവാണ്. ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നല്ലോണം കേട്ടോണം എന്നുള്ള റേഡിയോ സോണ ഒരുക്കിയ ഏറ്റവും പുതിയ ഓണപ്പാട്ടാണ്. പാട്ടിന്റെ ലിറിക്സ് നമ്മുടെ എബിനാണ്,
1: മ്യൂസിക് വിനായകാണ്. അതോടൊപ്പം തന്നെ AI സഹായത്തോട് കൂടിയിട്ടാണ് അതിന്റെ ഒരു പ്രൊഡക്ഷൻ സംഭവിച്ചത്. ആ പാട്ടിന്റെ തന്നെ ഒരു വീഡിയോ വേർഷനും നിങ്ങൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണാനായിട്ട് പറ്റും. ഇപ്പൊ തന്നെ ഒരുപാട് ആളുകളുടെ നല്ല കമന്റുകളും വരുന്നുണ്ട്.
0: കില്ലാടി സിജിലാണ് അത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ഡയറക്ഷൻ അഷ്ടു ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ ഫുൾ ടീമിന്റെ ഒരു സപ്പോർട്ടോടുകൂടി, പിന്നെ സുനോ ടാലന്റ് ക്ലബിന്റെ സപ്പോർട്ടോടുകൂടി തന്നെയാണ്.
1: അത് എടുത്തു പറയേണ്ടതാണ്. ഈ പ്രത്യേക ഈ ഓണ ദിവസങ്ങളിൽ അവര് നമ്മുടെ കൂടെ കട്ടയ്ക്ക് വന്ന് നിൽക്കുകയും അതിന്റെ കൊറിയോയിൽ അതിന്റെ ഭാഗമാവുകയും ചെയ്തു. അപ്പൊ ഒരുപാട് ടാലന്റ്സ് ഇവിടെ ഖത്തറിലുണ്ട്. അങ്ങനെ സുനോ ടാലന്റ് ക്ലബിൽ നിന്നുള്ള കലാകാരന്മാരും കലാകാരികളും അതിലുണ്ട് എന്നുകൂടി സന്തോഷത്തോടെ ഓർമ്മ.
0: ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ, സോഷ്യൽ മീഡിയ പേജസിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു വീഡിയോ കാണാൻ പറ്റും. ഇപ്പം നമുക്ക് അതിന്റെ ഓഡിയോ കേൾക്കാം.

0: സുനൊപ്പനോണം സീസൺ 8 കേട്ട് കേട്ട് കേട്ടോണം brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് the responsible jeweler മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ് അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക് വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: അറിയണ്ണങ്ങളുടെ വീട് മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ ഓണം സീസണൊക്കെ ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ നാട്ടിലെ എന്ത് സെലിബ്രേഷൻ സീസൺ ഒക്കെ ആകുമ്പോഴേക്കും കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ട് എന്നാണെങ്കിലും പറയാല്ലേ.
1: പ്രത്യേകിച്ച് പ്രവാസി മീൻസ് നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരാളുടെ ഒരു എന്താ പറയാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്നുള്ള രീതിയിൽ നമുക്കത് കണക്ട് ആവും എന്നുള്ളതാണ്. നമ്മുടെ റേഡിയോസിനോട് ഓണം പാട്ട് കിടു ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫരീസാദിന്റെ മെസ്സേജ് ഉണ്ട്. ഷാനു പറയുന്നത്, ഓണം നാട്ടിൽ മിസ് ചെയ്യുന്ന എല്ലാ പ്രവാസികൾക്കുമാണ്, പ്രവാസികൾക്കുമായി ദൂരെയാണ് കേരളം എന്ന പാട്ട് പ്ലേ ചെയ്യാം. ഓൾറെഡി പ്ലേ ചെയ്തു ഇല്ലേ? ഇല്ല, അപ്പുണ്ണി ഓൾറെഡി പ്ലേ ചെയ്തെന്നായിരുന്നു എന്റെ ഒരു വിശ്വാസം. ഇല്ലല്ലേ, ഓക്കെ ഓക്കെ, പാട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സുധീഷ് ബാബു ആൻഡ് ഫാമിലിക്ക് ഒരു ഹാപ്പി ഓണം വിഷ് ചെയ്യുമോ? ഓ, തീർച്ചയായിട്ടും. സുധീഷ് ബാബു ആൻഡ് ഫാമിലിക്ക് നമ്മളുടെ ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ പറയുന്നു. ഹൈ, ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ. അണിയറ പ്രവർത്തകർക്ക് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, അത് മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കില്ല. അതെ, അതുകൊണ്ട് എല്ലാവർക്കും റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. റിയ, ഷീലു, മൂൺലൈറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് വന്നിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും നമ്മളും പറയുന്നു കേട്ടോ. ഈ ഓണാഘോഷം സന്തോഷവും സ്നേഹവും നിറഞ്ഞതായിരിക്കട്ടെ എന്നാണ് റാഷിദ് പറയുന്നത്. ശരത്തിന്റെ വകയായിട്ടുള്ള ഹാപ്പി ഓണം എത്തിയിട്ടുണ്ട്. ജംഷി, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ പറയുന്നു. ഇനിയും നിങ്ങൾക്ക് ആശംസകൾ ഉണ്ടെങ്കിൽ, സ്പെഷ്യൽ വിഷസ് ഒക്കെ പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മെസ്സേജിലൂടെ പറയാവുന്നതാണ്. 5000 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ മെസ്സേജുകളും വിശേഷങ്ങളും ഒക്കെ തന്നെ വരേണ്ടത്.
0: ഓക്കെ, അപ്പൊ നമ്മുടെ ദൂരെയാണ് കേരളം പാട്ട് ചോദിച്ചത് ആരായിരുന്നു?
1: ഷാനു അല്ലെ? ഷാനു ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്.
0: ആവണി തന്നൽ എന്ന ആൽബത്തിൽ നിന്നുള്ള
1: പാട്ടാണ് അല്ലേ?
2: കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
3: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: Radio Sunu 91.7 FM. Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
2: കള്ളവും ചതിയും ഇല്ലാത്ത, എന്നോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
5: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

0: ഓണവിശേഷങ്ങൾ ഇങ്ങനെ അല്ലേ, ഒരു ഓണത്തോണി പോലെ തുഴഞ്ഞു തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: ആ സമയത്ത് കണ്ണൂരിൽ നിന്ന് ഭയങ്കര ഭംഗിയുള്ള ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. എന്താണ് ആ കാഴ്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ പള്ളിക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓണപ്പൂക്കൾ അവർ ചെയ്തിരിക്കുകയാണ്. അതായത് കുളത്തിലാണ് ഓണപ്പൂക്കളം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഭയങ്കര രസമുണ്ട്. അവിടുത്തെ ഒരു നീന്തൽ കൂട്ടായ്മയാണ് ഇത് ചെയ്തിട്ടുള്ളത്. പള്ളിക്കുന്ന് തയ്യൽ ക്ലബിൽ കുളത്തിലാണ് നീന്തൽ കൂട്ടായ്മയായിട്ടുള്ള ഒരു കൂട്ടായ്മ, സ്വിമ്മിംഗ് വേവ്സ് അക്വാറ്റിക് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഓണാഘോഷം അവര് സംഘടിപ്പിച്ചു. നേരത്തെയും അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇവര് ഇന്ന് 6 മണിക്ക്, കഴിഞ്ഞ ദിവസം 6 മണിക്ക് ആരംഭിച്ച് പൂക്കളം ഒരുക്കാനായിട്ട്. അങ്ങനെ 100 കണക്കിന് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മനോഹരമായിട്ട് കുളത്തിൽ പൂക്കളം, ശരി, ഭയങ്കര ഭംഗി കാണാനായിട്ട്.
0: ഓക്കെ, കണ്ടിട്ടില്ല, അതിലേക്ക് എത്തുന്നതാണ്. ഈ കണ്ണൂരിന്റെ ഓണവും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മള് പറയാതെ അല്ലെങ്കിൽ മറക്കാതിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയുണ്ട്, മാടായിപ്പാറയിലെ കാക്കപ്പൂക്കൾ. ഒരു വലിയ ഒരു അത്ഭുതമായിട്ടാണ് അതിനെ എല്ലാവരും കാണുന്നത്. ആ ഒരു സമയമാകുമ്പോൾ കൃത്യമായിട്ട് അത്രയും ഒരു വലിയ പ്രദേശം നിറയെ പൂക്കൾ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു വലിയ സംഭവം തന്നെയാണ്.
1: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പം ഈ പൂക്കളും ഓണവും എല്ലാം ഭയങ്കര കണക്റ്റഡ് ആണല്ലോ.

0: ഒരുക്കാനായിട്ട് പോകുന്നത് മെഗാ തിരുവാതിര, ഓണ മത്സരങ്ങള്, പായസം കുടി മത്സരം, പഞ്ചാരി മേളം, നാടൻപാട്ട്, ഫ്യൂഷൻ മ്യൂസിക്, ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കരോക്കെ ഗാനമേള, വീരനാട്യം, അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അതെന്താന്നുള്ളത് ചോദിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറേ കുറേ എന്താ പറയാ
1: ആക്ടിവിറ്റീസുമായിട്ടായിരിക്കും
0: ഈ ഒരു പ്രോഗ്രാം നടക്കാൻ പോകുന്നത് അല്ലേ.
1: അപ്പൊ ഓണം ജിങ്കാലാലയ്ക്ക് എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അപ്പൊ വെള്ളിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ 11 മണി വരെ ആയിരിക്കും പ്രോഗ്രാം നടക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേളം അതാണ്, അതിന്റെ
0: അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പൂർത്തിയാവുന്നുള്ളതാണ് അല്ലേ.
1: ഓക്കെ,
0: അപ്പൊ എന്നാലും നമുക്ക് ആസ്വദിക്കാം, ആഘോഷമാക്കാം. വെള്ളിയാഴ്ച മറക്കണ്ട, 4 മണി മുതൽ 11 മണി വരെ ഓണം ജിങ്കാലാല.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
0: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
3: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
4: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
0: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
4: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
5: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
4: കണ്ട
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
6: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിശ്രീ അശോകൻ. ഖത്തറിന്റെ ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: കാക്കക്കുയിൽ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിരിക്കും. ഓഗസ്റ്റ് 26-ാം തീയതിയാണ്, ബുധനാഴ്ച ദിവസമാണ്.
1: ഓക്കെ, മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഓണ സവാരി ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ ഓണസവാരി എന്ന് പറയുന്ന സമയത്ത് ഓണ സദ്യയാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിരിക്കും, ചിലപ്പം പഴനുറുക്കൊക്കെ പോലെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു ചെറിയ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ്.
0: അങ്ങനത്തെ ഒരു രീതിയാണ്. ഇവിടെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പഴം ഒക്കെ ഒതുക്കിക്കൊണ്ട്
1: അതിന്റെ ആവശ്യമുള്ളൂ. സദ്യ പിന്നെ സെറ്റ് ആവൂല. അപ്പൊ എന്തായാലും അങ്ങനെ ഈ സദ്യ കഴിക്കുന്ന സമയത്ത് സദ്യ കഴിക്കുക മാത്രമല്ല, സദ്യയെ അറിഞ്ഞുകൊണ്ട് കഴിക്കുക എന്നൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം റീജിയണലി ഒരുപാട് വ്യത്യാസങ്ങൾ സദ്യക്കുണ്ട്. വിളമ്പുന്ന രീതിക്കുണ്ട്, കഴിക്കുന്ന രീതിക്കുണ്ട്, അല്ലെങ്കിൽ കറികളുടെ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളുണ്ട്.
0: നമ്മൾ കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സദ്യയിലെ ഓരോരോ മാറ്റങ്ങളുണ്ട്.
1: അതെ,
0: ഇനി കേരളത്തിന് പുറത്തേക്ക് വന്നാലും അതിനും മാറ്റങ്ങളുണ്ട്.
1: തീർച്ചയായിട്ടും
0: ബാംഗ്ലൂരിലെ സദ്യക്ക് മാറ്റമുണ്ട്, ബോംബെയിലെ സദ്യക്ക് മാറ്റമുണ്ട്, ഡൽഹിയിലെ സദ്യക്ക് മാറ്റം. ഇനി അവിടെ നിന്ന് ഇന്ത്യക്ക് പുറത്തേക്ക് വന്നാലും വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ഈ സദ്യ കഴിക്കുന്ന സമയത്ത് സദ്യ അറിഞ്ഞുകൊണ്ട് കഴിക്കുക, അങ്ങനെ ഒരു ഒരു സംഭവം നിമ്മി എന്ന് പറയുന്ന ആള് ചെയ്തിട്ടുണ്ടായിരുന്നു. നിമ്മി സുരേന്ദ്രൻ എന്നാണ് പേര്. നിമ്മി പറഞ്ഞ പോലെ തന്നെ ഒരു ഈ ഭക്ഷണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. കുക്ക് ബുക്കിന്റെ ഒരു കുക്ക് ബുക്ക് ഓതറാണ്, അല്ലെങ്കിൽ ഭക്ഷണം റിലേറ്റഡ് ആയിട്ടുള്ള അവാർഡ് വിന്നിങ് ബുക്സ് ഒക്കെ ആൾ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അപ്പം മ്യൂസിയം ഓൺ എ ബനാന ലീഫ് എന്ന പേരിൽ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്തു, സദ്യ വെക്കുന്നു, ആ സദ്യയെ കുറിച്ചുള്ള സ്റ്റോറി പറയുന്നു, അതിനുശേഷം നമ്മൾ സദ്യ ആസ്വദിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഇവന്റ് ആയിരുന്നു നിമ്മി നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിമ്മിയുടെ ആ ഒരു വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നിമ്മി ഹാപ്പി ആണോ? ആ വിശേഷങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്ന് നിമ്മിയുടെ അടുത്തുനിന്ന് ഒന്ന് കേട്ടു പോകുന്ന സമയമാണ്.
2: ഹാപ്പി ഓണം.
1: ഓക്കെ, എന്താണ് തൃശ്ശൂരിലെ ഓണം സെലിബ്രേഷൻസ് ഒക്കെ എങ്ങനെ പോകുന്നു?
2: നല്ല രീതിയിൽ പോകുന്നു. സദ്യയുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നു.
1: അമ്മയാണ് മെയിൻ. അമ്മയുടെ സ്പെഷ്യൽ കാളനൊക്കെ ഉണ്ടോ ഇന്ന്?
2: അതെ അതെ, കാളനൊക്കെ ഉണ്ട്.
1: തൃശ്ശൂർ അപ്പൊ നമ്മളങ്ങനെ കുറയ്ക്കാനും പാടില്ല അല്ലേ. ഓക്കെ, അപ്പൊ ഈ സദ്യയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒരു ഡെമോൺസ്ട്രേഷൻ നിമ്മി ചെയ്തിട്ടുണ്ടായിരുന്നു.
2: 23rd August ലോക്കൽ സസ്റ്റൈനബിൾ ലിവിംഗ് മരടില് മ്യൂസിയം ഓൺ ബനാന ലീഫ് എന്നുള്ള ഒരു ക്യൂറേറ്റഡ് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അത് ബേസിക്കലി നമ്മള് എല്ലാവരും സദ്യ കഴിക്കാറുണ്ട്. ഐ മീൻ നമ്മുടെ ലോക്കൽ കൃതിന്റെ ഭാഗമാണ് സദ്യ. അപ്പോ ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ സദ്യ കഴിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇതിനോടൊപ്പം തന്നെ ഒരുപാട് കഥകള്, അതായത് ഭക്ഷണ സംബന്ധമായിട്ടുള്ള ഒരുപാട് കഥകള്, ഇപ്പൊ ആ ഡിഷസിന്റെ ഇവോൾവിങ് സദ്യ എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ ഇവോൾവ് ആയി വന്നിട്ടുള്ള ഒരെണ്ണമാണ്. അപ്പോ പല റീജിയണൽ ഡിഫറൻസസ് ഉണ്ട്, ഇതിനെ കുറിച്ച് സംസാരിക്കുക. അപ്പൊ അങ്ങനെ എല്ലാവരുടെയും എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാം. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഒരു ലൈവ് ഡെമോ ഉണ്ടായിരുന്നു, അത് കൂടാണ്ട് സദ്യയുണ്ട്.
1: ഓക്കെ, അപ്പൊ സദ്യ കഴിക്കുന്ന സമയത്ത് ഈ ഒരു വിഭവങ്ങളുടെ കഥകൾ കൂടി അറിഞ്ഞുകൊണ്ട് സദ്യ കഴിക്കുക.
2: യെസ് യെസ്, അത് എൻഡ് ചെയ്യുന്നത് സദ്യ കഴിച്ചുകൊണ്ടാണ്, സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റോറീസ് എന്നാണ്. നല്ല റെസ്പോൺസ് ആയിരുന്നു.
1: അപ്പൊ എന്തായാലും അടുത്ത ഓണത്തിനും ഇതൊക്കെ തുടരാം എന്ന് പറയുന്നു. അപ്പം നിമ്മിക്കും ഫാമിലിക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ ഹാപ്പി ഓണം ഒരിക്കൽ കൂടി വിഷ് ചെയ്യുന്നു കേട്ടോ.
2: ഓക്കെ ഓക്കെ, ഹാപ്പി ഓണം.
0: ഇങ്ങനെ ഭക്ഷണം എങ്ങനെ കഴിക്കണം, ഇന്നത്തെ ദിവസം സദ്യ എങ്ങനെ അറിഞ്ഞു കഴിക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ അറിഞ്ഞത്.
1: അതെ, നിമ്മിയായിരുന്നു, നിമ്മി സുരേന്ദ്രനായിരുന്നു ആ ഒരു വിശേഷങ്ങൾ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു വിശേഷങ്ങൾ പങ്കുവെക്കുന്ന കൂട്ടത്തിൽ കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടി നമുക്ക് വന്നിട്ടുണ്ട്. ആ മെസ്സേജുകളിലേക്ക് പോകുന്ന സമയത്ത് അഷ്റഫിന്റെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ്, സുഖമായിരിക്കുന്നല്ലോ അല്ലേ, ഹാപ്പി ഓണം എന്ന് പറയുന്നു, തിരിച്ചും ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു. ജാഫർ റബീഹിന്റെ വിഷസൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ആശംസകളോടുകൂടി എന്ന് പറഞ്ഞിട്ട്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്ന് പറഞ്ഞിട്ട് മോന്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഒരു നല്ലൊരു ഒരു പോസ്റ്ററൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, ഇന്ന് ഹൈഡ് ആൻഡ് സീക്ക് ഇല്ലേ, ഓണമായതുകൊണ്ട് ഇന്ന് ഹൈഡ് ആൻഡ് സീക്കിന് നമ്മൾ അവധി കൊടുത്തു.
0: കുറെ അതിഥികളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട്
1: അതെ
0: ഒരവധി കൊടുത്തു,
1: ഒരവധി കൊടുത്തു എന്നുള്ളതാണ്.
0: ശക്തമായി തിരിച്ചു വരുന്ന,
1: അതെ തീർച്ചയായിട്ടും നാളെ നമ്മള് നാളെ നമ്മൾ തീർച്ചയായിട്ടും ശക്തമായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ.
0: ഓക്കെ, സമയം 9 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കാണ് ഇന്നത്തെ ദിവസം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. ഓണമൊക്കെ ആഘോഷിക്കുക, നമ്മളാൽ കഴിയുന്ന തരത്തിൽ ഓണം ആഘോഷിക്കുക. വീട്ടിലൊക്കെ വിളിച്ചു കാണും, നാട്ടിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കാണും. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Sunu 91.7 FM. Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: കള്ളവും ചതിയും ഇല്ലാത്ത, എന്നോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: എല്ലാ ഖത്തർ നിവാസികൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ബൈജു സന്തോഷ്.
5: ഒരു മര്യാദ വേണ്ടി
4: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just be.

0: रेडियो सुनो 91.7 FM
1: कतर्स फेवरेट रेडियो स्टेशन
0: एवरकम ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ
2: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
3: ഖത്തറിൽ ലൈവായി
2: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNCC

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
3: കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
4: Gifting partner Daiso Japan, you name it, we have it.
3: And
4: Doha Center, shop more, pay less.
3: Old Airport Road, Doha and Alcor.
4: Call 70222525.
3: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
5: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
3: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Hotel.

0: ഹലോ, ഞാൻ നന്ദു. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.
1: റേഡിയോ സുനോ 91.7 FM,
2: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: സുനോ അപ്ഡേറ്റ്സ്.
1: എല്ലാ ശ്രോതാക്കൾക്കും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെ തിരുവോണ ദിനാശംസകൾ. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. പുതിയ അധ്യയന വർഷത്തിനായി ഒരുങ്ങി ഖത്തർ. വേനൽ അവധിക്കാലത്തിന് ശേഷം സ്കൂളുകളിൽ ക്ലാസുകൾ ഞായറാഴ്ച മുതൽ ആരംഭിക്കും. ഓണം പ്രമാണിച്ച് ദോഹയിലെ ഇന്ത്യൻ എംബസിക്ക് ഇന്ന് അവധിയായിരിക്കും. ഖത്തറിൽ ഇന്നും നാളെയുമായി മഴ പെയ്യാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വിഭാഗം. ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികൾ നേരിടുന്ന അടിയന്തര കോൺസുലർ തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളും പരാതികളും നേരിട്ട് ബോധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ എംബസി സംഘടിപ്പിക്കുന്ന പ്രതിമാസ ഓപ്പൺ ഹൌസ് നാളെ നടക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ 3 മണി വരെ രജിസ്ട്രേഷൻ സൌകര്യമുണ്ടായിരിക്കും. 3 മുതൽ 5 വരെ എംബസിയിൽ നേരിട്ട് ഹാജരായി ഓപ്പൺ ഹൌസിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി 5509729 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് labor.doha@mea.gov.in എന്ന ഇമെയിലിലേക്ക് അപേക്ഷകളും അയക്കാം.
0: സുനോ അപ്ഡേറ്റ്സ്.
2: നല്ലോണം കേട്ടോണം, പൊലിച്ചോണം നീ പൊന്നോണം.
3: സുനോ പൊന്നോണം സീസൺ 8
4: കേട്ട് കേട്ട് കേട്ടോണം, ഇൻ അസോസിയേഷൻ വിത്ത് നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ്, നൗ ഓപ്പൺ അറ്റ് ഓൾ.

0: ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്, ഇനിയ കാലി വരക്കം, സുപ്രഭാതം, ആൻഡ് വിഷിംഗ് ഓൾ മൈ ലവ്ലി ലിസണേഴ്സ് ഒരു അടിപൊളി ഓണാശംസകൾ. തിരുവോണദിനം എല്ലാവരും ദേ ഒരുപാട് രീതിയിൽ ബിസി ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആ ഒരു ബിസിനസ്സിൻ്റെ കൂടെ ഞാനും ദേ നിങ്ങളുടെ ഡ്രൈവിൽ ജോയിൻ ചെയ്യുന്നു. ഒത്തിരി പ്രിപ്പറേഷൻസും കാര്യങ്ങളും, ഫ്രണ്ട്സിനെ കാണാനും കസിൻസിനെ വിളിക്കാനും നാട്ടിലേക്കുള്ള കോൾസൊക്കെ ആയിട്ട് നമ്മളൊക്കെ പാക്ഡായി ഇരിക്കുന്ന സമയമായിരിക്കും. ബട്ട് ദെൻ ഈച്ച് ആൻഡ് എവറി മൊമെൻ്റ് സ്പെഷ്യൽ. ഈ ഒരു മൊമെൻറ്റ്, ഈ ഒരു ലവ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ദാ ഈ ഒരു പോയിന്റിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ടു ദ വൺസ് ലിസ്ണിംഗ് ടു മീ റൈറ്റ് നൗ, സംബൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു അടിപൊളി ഓണം ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ആൻഡ് ഓഫ് കോഴ്സ് തിരുവോണദിനമാണ്, നമുക്ക് വീട്ടിലേക്കുള്ള കോൾസ് കാര്യങ്ങളൊന്നും ആരും മുടക്കണ്ട. ചെറിയ ഓർമ്മപ്പെടുത്തലോടുകൂടി തന്നെ ദാ ഇന്നത്തെ ഡേ നമ്മൾ ആ ഷോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒത്തിരി പാട്ടുകളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ഓണവിശേഷങ്ങളുമായിട്ട് ഇന്ന് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് തിരക്കായിരിക്കും, ഓട്ടമായിരിക്കും, എന്ത് തന്നെയാണെങ്കിലും നമുക്ക് എൻ്റർടൈൻമെൻറ്റിന് ഫുൾ സ്റ്റോപ്പ് ചെയ്യില്ല. ബിക്കോസ് ദിസ് ഇസ് ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സന്ദീപ് ആണ് കൂടെയുള്ളത് ഓൺ ഹോം ഡെലിവറി. വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി ഓണം.

0: You're listening to Radio Suno 91.7 FM, Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഡേറ്റിംഗ് കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
0: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
0: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
0: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷോബി തിലകൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM-ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
4: പാർത്താസ്, വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽ ബക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: നമസ്കാരം, ഞാൻ മുരളി ഗോപി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Sino 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: നല്ലോണം കേട്ടോണം.
3: In association with Nesto Hypermarket, now open at Old

Once again, welcome back to Radio Sonora 91.7 FM. The home delivery time Sandeep Vaadu kode ullathu. And of course, innathe ona dina special parivadigal ingane nadannukondirikkunnu. Planningsum karyangalum okke thagirthiyayittu nadakkumbo planningsinte idayil palaya kore ormakal manasil vannu poyittundayirikkam. Chila paattukal kekkumbayirikkam allannundengil nammal ona kaalathe ettavum adhigam porthirangi nadakkumbo pudhiya kuppayam okke itte onnu naattare kaanikkanayittulla oru nadappum aa oru endana santoshavum matte friends ായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി കോമ്പറ്റീഷനും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ പുറത്തിറങ്ങുന്നത് ഓരോരോ നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാറാണ്. ആ ഒരു ഓർമ്മകളിലൂടെയൊക്കെ രാവിലെ തൊട്ട് നമ്മൾ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. അന്ന് ഉണ്ടാക്കിയെടുത്ത സൗഹൃദങ്ങളൊക്കെ ചേർത്ത് പിടിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് കോൾ ചെയ്യേണ്ട ദിവസവും കൂടിയാണ്. സോ നമ്മളുടെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്യാൻ മറന്നുകൊണ്ട് ഹാപ്പി ഓണം മെസ്സേജ് കാണുമ്പോൾ അവരുടെ മുഖത്തുണ്ടാവുന്ന ഒരു ചിരി, ആൻഡ് ദിസ് പെർട്ടിക്കുലർ ഡേ സന്തോഷമുള്ള ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദിവസം, അങ്ങനെ ഒരു ചിരി മറ്റുള്ളവരുടെ മുഖത്തേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചാൽ ദാറ്റ് എക്സാക്ട്ലി ഈസ് ദ മൊമെന്റ് വേ യു കെൻ ക്രിയേറ്റ് ഹാപ്പിനെസ് ഫോർ യുവർ സെൽഫ്. അപ്പോൾ ആ ഒരു സന്തോഷം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ആരും മറന്നു പോകണ്ട. സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ആരോഗ്യം നോക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. ഇപ്പോൾ വെള്ളം കുടിക്കാനായിട്ട് വിട്ടുപോകരുത്. ഓണത്തിൻ്റെ ആ ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞെങ്കിലും അവസാന നിമിഷം തിരുവോണ ദിനത്തിൽ തീർച്ചയായിട്ടും

നമുക്ക് ഓടാനുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഓട്ടത്തിന്റെ ഇടയിൽ സമ്മർ ടൈം ആണെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. ധാരാളം വെള്ളം കുടിക്കുക, സ്റ്റേ ഹൈഡ്രേറ്റഡ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുമ്പോൾ ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM റേഡിയോ സ്നോ വിഷിംഗ് യു ഓൾ വൺസ് അഗൈൻ എ വെരി വെരി ഹാപ്പി ഓണം. ഹോം ഡെലിവറിയുടെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: You're listening to Radio Suno 91.7 FM, Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: ഹൈ, ദിസ് ഇസ് നവ്യ നായർ. You're listening to me on Qatar's favorite radio station, Radio Suno 91.7. Kete kete koottu kuda.
5: Allonam ketonam polichonam ee ponnonam
2: Suno ponnonam season 8.
0: Kete kete ketonam in association with Nesto Hypermarket, now open at Old Passport.

നാട്ടിലെ ഓരോ സദ്യകളും ഡിഫറെന്റ് ആണ്, ഓരോ ഡിസ്ട്രിക്റ്റിലെ സദ്യ വിളമ്പുന്ന രീതികളും ഡിഫറെന്റ് ആണ്. പക്ഷേ ദർ ഇസ് അൾട്ടിമേറ്റ്ലി ഓൺലി വൺ ഗോൾ, സദ്യ. ഓക്കെ, അപ്പൊ സദ്യ പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കുന്ന ഈ ഒരു ടൈമിൽ ഓണം വിശേഷങ്ങളുമായിട്ട് സന്ദീപാട് കൂടിയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഓണവിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഓണപ്പാട്ടുകൾ, ഒരുപാട് നല്ല നല്ല ഓണപ്പാട്ടുകൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ ഗംഭീരമായിട്ടുള്ള ഇവന്റ്. യെസ് ഓഫ് കോഴ്സ്, ഞാൻ ഇനി നിങ്ങളെ കൊണ്ടുപോകുന്നത് ടിക്കറ്റ്സ് എടുക്കാൻ മറന്നുപോയെങ്കിൽ ആ ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എം ജി ലൈവ് ഇൻ ഖത്തർ September 4th. ഏറ്റവും മനോഹരമായിട്ട് ഖത്തർ വിറ്റ്നസ് ചെയ്യാൻ പോകുന്ന ആ ഒരു വണ്ടർഫുൾ ഇവന്റ് വൈകുന്നേരം 7 PM QNCC നടക്കുന്നത്. സോ ടിക്കറ്റ്സ് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടേയിരിക്കുന്നു. ആൻഡ് ഇഫ് യു ഹാവ് നോട്ട് ബുക്ക്ഡ് യുവർ ടിക്കറ്റ്, അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട, ബിക്കോസ് ഇവന്റ് 1.5 ഇവന്റ് ആയിരിക്കും. അതിന് യാതൊരു ഡൗട്ടും ഇല്ല. ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി ഗ്യാരണ്ടീഡ് ബൈ ബിക്കോസ് സ്കൈ മീഡിയ ആണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഇവന്റ് നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു ഗ്യാരണ്ടി ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒഫീഷ്യൽ റേഡിയോ പാർട്ട്നേഴ്സ് ആയിട്ട് റേഡിയോ 91.7 FM കൂടെ ഉണ്ടാവും. അപ്പൊ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ആരുടെ കൂടെയാണ് പോകുന്നത്, ജസ്റ്റ് ഒന്ന് ഡിസൈഡ് ചെയ്യുക. അത്രയും ടിക്കറ്റ്സ് എടുക്കാനായിട്ട് മറന്നുകൊണ്ട്, ആൻഡ് ഡിഫറെന്റ് കാറ്റഗറീസിലായിട്ട് ടിക്കറ്റ്സ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് സൂട്ടിംഗ് ആയിട്ടുള്ള കാറ്റഗറി ഏതാണെന്നുള്ളത് ഒന്ന് ഡിസൈഡ് ചെയ്തതിന് ശേഷം ടിക്കറ്റ്സ് എടുത്തോളൂ. അവർ ഓർമ്മപ്പെടുത്തൽ വൺസ് അഗൈൻ. സന്ദീപാണ് കൂടെയുള്ളത്, ഓണക്കാലത്തെ വിശേഷങ്ങളും ഓണക്കഥകളും ഒക്കെ ആയിട്ട് ഇനി ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും മറ്റൊരു ഓണവിശേഷവുമായിട്ട്. ഓൺലി ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: सुनो 91.7 FM
1: Qatar's favorite radio station.
0: ஏவருக்கும் ஹிருதயம் நிறைய ஓணாசம்சங்கள். கள்ளவும் சதியும் இல்லாத எண்ணோளம் போலி வசனங்கள் இல்லாத നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മണിയമ്പിള രാജു.
3: ലാസർ പാലയെന്ന് ഒരു കാപ്പോടിക്കണം എന്റെ ഭാര്യ ഒന്ന് കാണണം.
2: ഖത്തറിന്റെ ഫേവററ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM-ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

Radio Suno 91.7 FM. Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 11 മണി കഴിഞ്ഞിരിക്കുകയാണ്. സന്ദീപ് ആണ് കൂടെയുള്ളത്. ആൻഡ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. റേഡിയോ 91.7 FM ലേതാ ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ഇന്ന് ഓഫീസിൽ ചിലരെ ലീവ് ആക്കിയിട്ടുണ്ടായിരിക്കാം. കുറച്ചധികം പേര് തന്നെ വീട്ടിൽ ഫ്രണ്ട്സും ഒക്കെ ആയിട്ടും ഫാമിലിയൊക്കെ ആയിട്ട് കൂടുന്ന ഈ ഒരു സമയത്ത് ചിലരിൽ നിന്ന് നെയ്യിൽ വരുത്ത കുറേ സംഭവങ്ങളുടെ ആ മണം വരാൻ തുടങ്ങിയ സമയമാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് നെയ്യിൽ വരുത്ത വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. സദ്യ കഴിഞ്ഞിട്ട് ആ പായസമൊക്കെ കുടിച്ച് വിശ്രമിക്കുന്ന ഒരു സമയമുണ്ട്. ഐ എം ജസ്റ്റ് ലുക്കിംഗ് ഫോർവേഡ്. ആ ഒരു ടൈമിന് വേണ്ടി ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സദ്യ ഗംഭീരമായിട്ടും ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ അതിൻ്റെ പ്രിപ്പറേഷൻസ് നടക്കുന്നു. അത്തപ്പൂക്കളമിടുന്നവർ അതൊരു ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നു. ഇതൊക്കെ നമ്മുടെ ഓഫീസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു കിച്ചണും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ സത്യത്തിൽ അത് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് സെറ്റായിട്ടൊരു വീഡിയോയും കൂടെ ഇട്ടേനെ. എന്ത് ചെയ്യാൻ, ഓഫീസ് ആയിപ്പോ ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ സെറ്റ് ചെയ്തേനെ. ഇതേപോലുള്ള നല്ല നല്ല ഓർമ്മകൾ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വന്നു പോകാനുള്ള പോസിബിലിറ്റീസ് ഈ ഒരു ടൈമിൽ ഉണ്ടാവും എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. ഫ്രണ്ട്സുമായിട്ടുള്ള കോൺവെർസേഷനിൽ പഴയ കാലത്തിലെ കഥകളും പഴയ കാര്യങ്ങളും പഴയ കൂട്ടുകാരെ ഒക്കെ പറ്റിയിട്ട് നമ്മളിങ്ങനെ കോൺവെർസേഷൻസ് നടത്തുമ്പോൾ ദാറ്റ് ഇസ് വെയർ വി ഹാവ് ബിൽഡ് ബ്യൂട്ടിഫുൾ മെമ്മറീസ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് തന്നെ മാക്സിമം എൻജോയ് ചെയ്ത് മാക്സിമം കഥ പറഞ്ഞ് അതിനിടയിൽ കൂടെ വർക്കൊക്കെ സെറ്റ് ചെയ്ത് ഇന്നത്തെ ദിവസം ജോളി അടിച്ച് മുന്നോട്ട് പോവുക. ആൻഡ് ഉച്ച സമയം എല്ലാവരും വെയിറ്റ് ചെയ്യുകയായിരിക്കും. ഓൾമോസ്റ്റ് കുറേ പേർക്കൊക്കെ തന്നെ പ്രിപ്പയർ ചെയ്യാനും കുക്ക് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ പ്രീ ബുക്ക് ചെയ്തിട്ടുള്ള ഓർഡേഴ്സൊക്കെ എത്തി അതൊക്കെ ഇങ്ങനെ ഇലയിൽ നിരത്തി ഫുഡ് കഴിക്കാനായിട്ട് ചെന്നിരിക്കുമ്പോൾ എൻ്റെ സാറേ അത് വേറെ ഫീലിംഗ് ആണ്. പക്ഷേ ഈ ഫീലിംഗ് അല്ല നാട്ടിലെ ഫീലിംഗ്. നാട്ടിൽ മിക്കവാറും അമ്മമാരൊക്കെ തന്നെ കിച്ചണിലതായി ഇപ്പം ബിസി ആയിട്ട് കുക്കിങ്ങൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. തലേ ദിവസം ഉണ്ടാക്കേണ്ട കറികളൊക്കെ ഉണ്ടാക്കി വെച്ച് ഇഞ്ചിക്കറി അതുപോലെ മാങ്ങാക്കറി പച്ചടി കിച്ചടി ഇതൊക്കെ തന്നെ നമുക്ക് തലേദിവസം രാത്രി കട്ട് ചെയ്തും ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന സംഭവങ്ങളാ വിഭവങ്ങളായതുകൊണ്ട് ഒരു പക്ഷേ ആ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ തന്നെ ഫ്രിഡ്ജിന് ഭയങ്കരമായിട്ട് പണിയെടുക്കേണ്ട ദിവസങ്ങളായിരിക്കും. ഇന്നത്തെ ദിവസത്തെ ആ ഒരു സദ്യ ആയി കഴിഞ്ഞ ഒരാഴ്ചത്തേക്കുള്ള ഫുഡ് ഫ്രിഡ്ജിൽ സെറ്റാകും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ അമ്മമാരെ ട്രോൾ ചെയ്തതാണെങ്കിലും ചില ട്രോൾസൊക്കെ നമുക്ക് ഒരുപാട് നല്ല മെമ്മറീസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിമിഷങ്ങളാണ് സമ്മാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള നിമിഷങ്ങളൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 5000917 ലേക്ക് ഓഡിയോ മെസ്സേജ് ആയിട്ട് അയക്കാം. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. വൺസ് അഗൈൻ വിഷിംഗ് യു ഓൾ എ വെരി ഹാപ്പി ഓണം.

0: Radio Sunu 91.7 FM. Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: ആക്ഷൻ
3: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ,
4: തനിക്ക് പോകാൻ അനുവാദമില്ല.
2: ഓ ഡ്രാമ,
5: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: ബ്രോട്ട് യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ. ആൻഡ്
7: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: സീസൺ 8
7: കേട്ട് കേട്ട് കേട്ടോണം ഇൻ അസോസിയേഷൻ വിത്ത്

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyaazham vare vaigittu 5 mani mudal.
4: 917 evenings. Joy Alukas 917 evenings
5: presented by Joy Alukas, world's favorite jeweler.
6: Powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
8: and Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: നമസ്കാരം, ഞാൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനു 91.7 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഹല്ലോണം കേട്ടോണം പുലിച്ചോണം ഈ പൊന്നോണം
3: സുനു പൊന്നോണം സീസൺ 8
4: കേട്ട് കേട്ട് കേട്ടോണം.
5: In association with Nesto Hypermarket, now open at all

ബ്യൂട്ടിഫുൾ ട്രാക്കുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് റേഡിയോ സോണർ 91.7 FM-ൽ ഓണം സ്പെഷ്യൽ ഹോം ഡെലിവറി എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരും സ്വാഗതം ചെയ്യുമ്പോൾ സന്ദീപാണ് കൂടെ ഉള്ളത്. ആൻഡ് ദിസ് ഇസ് യുവർ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഓണം ഇസ് ഓൾവേസ് കളർഫുൾ അല്ലേ? ഒരു കാലത്തും ഓണത്തിന്റെ ആ ഒരു വൈബ്രൻസും കളറും ഒന്നും നഷ്ടപ്പെടാൻ സാധ്യതയില്ല, എത്ര തന്നെ മോഡേൺ ആയിട്ട് കാര്യങ്ങളൊക്കെ മാറിയാലും. കാരണം എല്ലാ ഓഫീസുകളും അതേപോലെ ബിൽഡിങ്സും ഒക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ മുന്നേ നമ്മൾ സംസാരിച്ച ഒരു കോൺവെർസേഷനിൽ ഇങ്ങനെ പറഞ്ഞു പോയി, വേൾഡ് ഹാസ് ലോസ്റ്റ് ഇറ്റ്സ് കളർ എന്നുള്ളത്. പല രീതിയിലും നമ്മൾ കളർഫുള്ളായിട്ട് കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ പെട്ടെന്നൊരു വൈറ്റ്, ഗ്രേഷ്, ബേജ് ടോൺസിലോട്ടൊക്കെ മാറുന്നു എന്ന ആ ഒരു കാര്യം പറഞ്ഞു പോയപ്പോൾ, ഒരു കാലത്തും മാറാത്ത ഒരുപാട് നല്ല കളർഫുൾ മെമ്മറീസ് സമ്മാനിച്ച ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് ഓണം എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഓണത്തിന്റെ കളർ ഒരു രീതിയിലും മാറാൻ പോകുന്നില്ല, കളർഫുൾ തന്നെയാണ് ഓണം. അപ്പൊ ഇത്തവണത്തെ ഓണം കോടിയൊക്കെ എടുത്ത് എല്ലാവരും ഫോട്ടോ ഒക്കെ, സെൽഫീസ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവരും എടുത്തിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇന്ന് പോസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ ഫോട്ടോ ഒക്കെ ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട. 5000-917-ലേക്ക് ആ കൂട്ടത്തിൽ വെള്ളം കുടിക്കാനായിട്ട് വിട്ടുപോകരുത്. സ്റ്റേ ഹൈഡ്രേറ്റഡ് ഈ ടൈമിൽ, പ്രത്യേകിച്ച് ഓണം ടൈം ആവുമ്പോൾ തന്നെ നമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങി ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള സെലിബ്രേഷൻ്റെ ഭാഗമാകുമ്പോൾ നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കാനുള്ള ആ ഒരു സംഭവമൊക്കെ മറന്നു പോവും. അപ്പോൾ ഈ ഒരു ഓർമ്മപ്പെടുത്തൽ കേൾക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാനായിട്ട് വിട്ടുപോകരുതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. ബോഡിയിലുള്ള ഇലക്ട്രോലൈറ്റ്സും വാട്ടർ കണ്ടൻ്റ് ഒക്കെ തന്നെ നമ്മൾ അറിയാണ്ട് ലൂസ് ചെയ്യുന്ന ഒരു സമയവും കൂടിയാണ്. സമ്മർ കാലം ഒരു ചില്ലറക്കാരനായിട്ട് കാണണ്ട എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുമ്പോൾ, ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സോണർ 91.7 FM. വിഷിംഗ് യു വൺസ് അഗൈൻ ഒരു അടിപൊളി ഓണം. സന്ദീപാണ് കൂടെയുള്ളത്. ഹോം ഡെലിവറി കേട്ട് കേട്ട് കൂട്ടുകൂടാൻ.

0: ഏപ്രിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. വെന്യൂ പാർട്ണർ അപ്പോസുദ്ര മോൾ, വെർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അപ്പോസുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
2: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
0: And
2: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
2: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
3: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner, Al Wajba Dairy and Al Shamal Pure Drink. Drinking water distributed by Girls Center Holding.

0: എല്ലാവർക്കും നമസ്കാരം. ഞാൻ നോബിയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM-ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: In association with Nesto Hypermarket, now open at Old Passport Office, Karafa. Nesto, all that you need. Radio Suno, 91.7 FM. Qatar's favorite radio station.
2: Everkum, hridayam niranja onaashamsakal.
1: Kallagum chadiyum illatha, ennolam polivachanangalillatha. നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
3: ഹായ്, ദിസ് ഈസ് പൃഥ്വിരാജ്. യു ലിസണിംഗ് ടു റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: യു ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM,
1: ഖത്താർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
5: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
6: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സുനോ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈംസ് അന്നിവാണ് കൂടെയുള്ളത്. ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ് ഹു ആർ ലിസണിംഗ് ടു മീ റൈറ്റ് നൗ, ഒരു അടിപൊളി ഓണാശംസകൾ കൂടി നേരുന്നു. ആൻഡ് ആ ഒരു ഓണാശംസയോടുകൂടി നമ്മൾ പോകുന്നത് സദ്യ കഴിച്ചു കഴിഞ്ഞ് വരാൻ സാധ്യതയുള്ള ആ ഒരു പോസ്റ്റ് മീൽ എന്താണ് മയക്കം. മയക്കം മാത്രമല്ല, തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കരമായിട്ട് തന്നെ ലേസി ആയിട്ട് തോന്നും, മടിയൊക്കെ തോന്നുന്ന ഒരു ടൈം തന്നെയാണ്. അപ്പൊ അത് മാക്സിമം ഒന്ന് മാറ്റി നിർത്താനായിട്ട്, എസ്പെഷ്യലി ഓഫീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമീഡിയറ്റ് പോസ്റ്റ് മീൽ റെമഡിയാണ് ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇഞ്ചിപ്പുളി കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇഞ്ചിപ്പുളി കഴിക്കാം. ഇതില്ല എന്നുണ്ടെങ്കിൽ രസം. പലരും രസം സ്കിപ്പ് ചെയ്ത് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ദെൻ ഡൈജഷനും അതേപോലെ തന്നെ നമുക്ക് ആ ഒരു മന്ദത ഫീലിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം ായിട്ട് ഇത് സഹായിക്കും എന്നുള്ളതാണ് പഴമക്കാർ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി രണ്ടാമത് ഈ ലിസ്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നത് ഒരു വാം നമ്മുടെ ജീരകയിലേ, ചെറിയ ജീരകം. സോ ചെറിയ ജീരകം ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ആ ഒരു ഫീലിംഗ്, ആ ഒരു ലഥാർജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ലേസി ആയിട്ടുള്ള ഫീലിംഗ് ഒരു പരിധിവരെ മാറ്റാൻ പറ്റുമെന്ന് സ്റ്റഡീസിലൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. സദ്യ കഴിച്ചു കഴിഞ്ഞ് നമുക്കൊരു ലേസി ഫീലിങ്ങോ അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ ദാ ഈ പറഞ്ഞ രണ്ട് ഓപ്ഷൻ, രണ്ട് മാത്രമല്ല ഇനി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷനും ഒക്കെ ആയിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേറ്റ് നിങ്ങളെ കൊണ്ടുപോകുന്നു. സന്ദീപാണ് കൂടെയുള്ളത്. ഓണം വിഷസ് ടു ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ് വൺസ് അഗൈൻ. ഹോം ഡെലിവറിയുടെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യൂ ഫിഷ്.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ഓണക്കാലത്ത് സദ്യ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട് ഉണ്ടാവുന്ന ആ ഒരു ഉറക്കം ഫീലിംഗ് ഒക്കെ ഒന്ന് മാറ്റി നിർത്താൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കഷനിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോസ് 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. വൺസ് അഗൈൻ വിഷിംഗ് എ വെരി വെരി ഹാപ്പി ഓണം ടു ദ വൺസ് ലിസ്ണിംഗ് ടു മീ റൈറ്റ് നൗ. അപ്പോൾ ഓണസദ്യയിലേക്ക്, ഓണസദ്യ കഴിച്ചു കഴിയുമ്പോൾ വരുന്ന ആ ഒരു ഉറക്കം അല്ലെങ്കിൽ മടിയൊക്കെ മാറ്റി നിർത്താനായിട്ട്, പ്രത്യേകിച്ച് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇന്നത്തെ ദിവസം സദ്യ ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. സദ്യ കഴിച്ചിട്ട് പിന്നെ അങ്ങടേക്ക് വർക്ക് ശ്രദ്ധിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോൺസെൻട്രേഷനും കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ അല്ലതാർജികമായിട്ടുള്ള ഫീലിംഗ് ഒക്കെ മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടിപ്പാണ്, അല്ലെങ്കിൽ ലിസ്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന മൂന്നാമത്തെ ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. കുറച്ച് പെരിഞ്ചീരകം നമ്മുടെ ഫെനൽ എടുത്ത് ഒന്ന് ച്യൂ ചെയ്താൽ മതി. ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മന്ദത നന്നായിട്ട് തന്നെ മാറ്റാൻ പറ്റുമെന്ന് എക്സ്പേർട്സ് പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെ പഴമക്കാർ പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് എഫക്റ്റീവായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് കിട്ടും എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് കേട്ടോ. ഇനി ഇത് മാത്രമല്ല, ഇനി പെരിഞ്ചീരകം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കയാണെങ്കിലും മതി. സോ ഏലക്ക ഒന്ന് രണ്ടെണ്ണം എപ്പോഴും നമ്മളൊന്ന് ചൂ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ഭയങ്കരമായിട്ടുള്ള ആ ഒരു ലേസി ഫീലിംഗ് വരാനുള്ള പോസിബിലിറ്റീസ് കുറവാണ്. ഇതൊന്നും അല്ല, നമുക്ക് ഇതേപോലുള്ള കമ്മ്യൂണിറ്റീസ് ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല നമ്മളെന്നുണ്ടെങ്കിൽ ഗ്യാസ് ബിൽഡപ്പ് ഒക്കെ തന്നെ ഒരു പരിധി വരെ മാറ്റി നിർത്താനായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഒരു 100 steps എടുക്കുക എന്നുള്ളത്. അപ്പോൾ 10 to 15 minutes നമ്മൾ സദ്യ കഴിച്ചു കഴിഞ്ഞ് ഫ്രണ്ട്സും ഒക്കെ ആയിട്ടൊന്ന് സംസാരിച്ചു 10 to 15 minutes വാക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. മാക്സിമം ഓഫ് 100 steps എടുക്കണം എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു, അല്ല മാക്സിമം അല്ല, മിനിമം ഓഫ് 100 steps എടുക്കണം എന്നാണ് അതിൻ്റെ ഒരു പോളിസി. അപ്പോൾ ഈ ഒരു പോളിസി അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം അതേപോലെ തന്നെ ബോഡിയിൽ ഉണ്ടാവുന്ന ഗ്യാസ് ബിൽഡപ്പ് ഒക്കെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും എന്ന് എക്സ്പേർട്സ് പറയുമ്പോൾ ദെൻ വൈ നോട്ട് വി ട്രൈ ഇറ്റ്. അപ്പോൾ ഈ ഓണക്കാലത്ത് ഈ ഒരു സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ദാ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഈ പൊടിക്കൈകൾ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാനും മെമ്മറീസ് ഒക്കെ തന്നെ മാക്സിമം ഉണ്ടാക്കിയെടുക്കാനുമായിട്ട് സാധിക്കുമെന്ന് ഓർപ്പിക്കുന്നു. സന്ദീപാണ് കൂടെയുള്ളത്. വിഷിംഗ് എവ്രിബഡി വൺസ് അഗൈൻ ഒരു അടിപൊളി ഓണം. ദിസ് ഇസ് ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM.

0: Radio Sunil 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: Season 8
0: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ ജഗദീഷ്. റേഡിയോ സിനോ 91.7 FM-ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Brought to you by
0: Parthas Barwa Village. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
2: പാർത്താസ് വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
0: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
0: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
0: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: ഹായ്, നമസ്കാരം, ഞാൻ സിജു വിൽസൺ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഹല്ലോണം കേട്ടോണം പുലിച്ചോണം ഈ പൊന്നോണം
3: സുനോ പൊന്നോണം സീസൺ 8
4: കേട്ട് കേട്ട് കേട്ടോണം
5: in association with Nesto Hypermarket, now open at all passport

ഈ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് അത്രയ്ക്ക് നല്ലൊരു ശീലമല്ല അല്ലേ? അപ്പൊ ആ ഒരു വേസ്റ്റേജ് വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു ഓണക്കാലത്ത് പ്രത്യേകിച്ച് സദ്യയൊക്കെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു വലിയ ക്വാണ്ടിറ്റിയിലായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ആ ടൈമിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വേസ്റ്റേജ് എങ്ങനെ തടയാൻ പറ്റും, അതല്ല ഇനി അങ്ങടേക്കുള്ള ദിവസങ്ങൾ എങ്ങനെ നമുക്ക് ലെഫ്റ്റ് ഓവേഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു റേഡിയോ സോണ 91.7 FM. ഇത് ഹോം ഡെലിവറിയുടെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. ഓണാശംസകൾ ഒരിക്കൽ കൂടി വിഷ് ചെയ്തുകൊണ്ട് നേരെ നമ്മൾ സദ്യവട്ടങ്ങളുടെ അടുത്തേക്ക് പോവുകയാണ്. സോ ഈ ഒരു ടൈമിൽ നമ്മൾ പ്രതീക്ഷ ആൾക്കാർ അല്ലെങ്കിൽ ഗസ്റ്റുകൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് കറിയായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യമേ കുറച്ച് കറി എടുത്ത് മറ്റൊരു ബൗളിലേക്ക്, ഏതാണോ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കറി മറ്റൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. കാരണം പല രീതിയിലും സ്പൂണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കറി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കേടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിൻ്റെ ഒരു ആക്സിലറേഷൻ കുറച്ച് കൂടുന്നതായിട്ട് കാണും. സോ അതാണ് ഗോൾഡൻ റൂൾ നമ്പർ 1. ഇതൊരു 2-hour വിൻഡോ പീരിയഡിൽ വേണം ചെയ്യാനായിട്ട്. അതായത് കറിയൊക്കെ തന്നെ തണുത്തതിന് ശേഷം ഉണ്ടാക്കി കഴിഞ്ഞ് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ മോൾഡ് ഫോമേഷൻ ഈ ഫുഡിൽ ഉണ്ടാവുകയും അത് പെട്ടെന്ന് കേടാവാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അത് ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കറി കംപ്ലീറ്റ് ആയിട്ട് കൂൾ ഡൗൺ ആയതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റുന്നത് നല്ലതായിരിക്കും. സോ ഇഫ് അറ്റ് ഓൾ ലെഫ്റ്റ് ഓവർ ഉണ്ടാവും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കറി എന്ത് തന്നെയാണെങ്കിലും അത് 2-hour ഒന്ന് കൂൾ ഡൗൺ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ദ ഗോൾഡൻ റൂൾ അപ്ലൈസ്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ റൂള് ഓൾറെഡി ആദ്യത്തെ റൂളുമായിട്ട് കണക്റ്റഡ് ആണ്, സ്പൂണും കൈയൊന്നും ഇടാൻ പാടില്ല കറിയിൽ എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു സംഭവം എന്നുള്ളത് മെറ്റീരിയൽസ്, ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഹൈലി അസിഡിക് ഐറ്റംസ്, പിക്കിള്, പച്ചടി, ഇഞ്ചിപ്പുളി, ഈ സംഭവങ്ങളൊക്കെ തന്നെ ഗ്ലാസ് കണ്ടെയ്നർ അതല്ല സെറാമിക് പോട്ടുകളിൽ സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്ലാസ്റ്റിക് ജാസിലൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കേടുവരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണെന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ലെഫ്റ്റ് ഓവേഴ്സ് എന്ന് ഞാൻ എടുത്തു പറയുമ്പോൾ തീർച്ചയായിട്ടും ഇറ്റ് ഈസ് ഓൾവേസ് ടു പ്രിസർവ് ഫുഡ്. സോ അടുത്ത ദിവസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ എടുത്ത് കഴിക്കാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക. ഒരുപാട് ടെന്നുവറിലേക്ക് ഇതൊന്നും ലെഫ്റ്റ് ഓവേഴ്സ് ഒന്നും വെക്കാനും പാടില്ല. ചില സംഭവങ്ങളൊക്കെ കുറച്ചധിക ദിവസം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാലും കേടുവരില്ലായിരിക്കാം, പക്ഷെ നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ്. പെട്ടെന്ന് മാക്സിമം ആ ഒരു കറിയാണെങ്കിലും പിക്കളാണെങ്കിലും ഒക്കെ തന്നെ യൂസ് ചെയ്ത് തീർക്കുന്നത് ഏറ്റവും അത്യുത്തമമായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ തീരെ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത്. കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഹോം ഡെലിവറിയുടെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: শোনো 91.7 FM
1: কতস ফেভারিট রেডিও স্টেশন
0: এবർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം നീ ജെഇഇ കോച്ചിംഗ് സിബിഎസ്ഇ ട്യൂഷൻ ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123
3: ഖത്തറിന്റെ മന്തി പാരഡൈസ് റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി
4: മന്തി മദ്ബി മദ്ഫൂൻ മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം
3: സംസം മന്തി വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ് ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ കോൾ 4000-1707
5: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിഫ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
6: ഫസ്റ്റ് ബെൽ ജിസിസി റേഡിയോ നാടക മത്സരം സീസൺ 4.
5: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി PR@suno.qa.
6: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
7: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
8: സുനോ പൊന്നോണം സീസൺ 8
9: കേട്ട് കേട്ട് കേട്ടോണം ഇൻ അസോസിയേഷൻ വിത്ത്

Once again, welcome back to Radio Sona 91.7 FM Home Delivery Time. ഓണാഘോഷങ്ങൾ തകൃതിയായിട്ട് പല ഭാഗത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. സദ്യവട്ടങ്ങൾക്കുള്ള ഒരു ഓട്ടവും കാര്യങ്ങളും ഒക്കെ തന്നെ ധൃതിയായിട്ട് നടക്കുമ്പോൾ വെള്ളം കുടിക്കാനായിട്ട് വിട്ടുപോകരുത്. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ടിപ്പുകളൊക്കെ പോലെ തന്നെ ആ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ക്യുമിൻ സീഡ് ഇട്ട വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ കാടമം ഇട്ട വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഗട്ട് ഹെൽത്തിന് നല്ലതാണെന്നുള്ളതാണ് എക്സ്പേർട്സ് പറയുന്ന ഒരു കാര്യം. സോ ലെറ്റ്സ് ട്രൈ ടു സ്റ്റിക്ക് ഓൺ ടു ഓൾ ദോസ് ഐഡിയോളജീസ്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്, ട്രാവൽ ചെയ്യാനുള്ള പ്ലാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഈ ഹെൽത്തുമായിട്ടുള്ള കണക്ഷൻസ്. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ പറയുന്ന കാര്യം തന്നെയാണ് പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ക്യാബിൻ, എസ്പെഷ്യലി ഇഫ് യു ആർ ട്രാവലിംഗ് ഓൺ എ ഫ്ലൈറ്റ്. ഒരുപാട് രീതിയിൽ അത് നമ്മുടെ ബോഡിയെ ബാധിക്കുകയും ആൻഡ് നമ്മൾ അറിയാണ്ട് തന്നെ ബോഡിയിൽ നിന്ന് ഇലക്ട്രോലൈറ്റ്സും വാട്ടർ കണ്ടന്റും ഒക്കെ തന്നെ ലൂസ് ആവാനുള്ള പോസിബിലിറ്റീസും സമയമൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു പോസിബിലിറ്റിയിലിട്ട് നമ്മൾ മാറേണ്ട ആവശ്യമില്ല. ചെയ്യേണ്ടത് ഇത്ര മാത്രം, ആ ഒരു ട്രാവലിന് മുന്നേ 5-6 ഗ്ലാസ് ഓഫ് വാട്ടർ കുടിക്കാനായിട്ട് വിട്ടുപോകരുത്. ഈവൻ വെൻ സദ്യ ഇസ് ഡൺ, ഈ ഒരു ലേസിനെസ് പോസിബിലിറ്റീസ് കൂടുതലായതുകൊണ്ട് തന്നെ വെള്ളം ധാരാളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. സ്റ്റേ ഹെൽത്തി എവ്രിബഡി. ഒരിക്കൽ കൂടി ടു ദ വൺസ് ലിസ്ണിംഗ് ടു മീ റൈറ്റ് നൗ, ഒരു അടിപൊളി ഓണം ആശംസിക്കുകയാണ്. തിരുവോണദിന ആശംസകൾ വൺസ് അഗൈൻ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ ആൻഡ് മൈസെൽഫ്. സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. ഓൺ ഹോം ഡെലിവറി കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: കള്ളവും ചതിയുമില്ലാത്ത, എള്ളോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
3: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ,
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
3: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
5: ഖത്തറിൽ ലൈവ് ആയി.
4: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: നമസ്കാരം, ഞാൻ ബാബു ആന്റണി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോയായ റേഡിയോ സിനോ 91.7 എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: ലാൽ കെ എസ് ഖത്തറും റേഡിയോ സിനോയും സഫാരി മാളും ചേർന്നൊരുക്കുന്നു
0: ഓണം ജിംഗാലാല സീസൺ 3.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഓണാഘോഷം ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച സഫാരി മോളിൽ. തിരുവാതിര, പായസംകുടി മത്സരം തുടങ്ങി വ്യത്യസ്തമായ നിരവധി ഓണം സ്പെഷ്യൽ ഗെയിംസ്.
0: വെള്ളിയാഴ്ച വൈകിട്ട് 4 മുതൽ 11 വരെ പഞ്ചാരിമേളം, നാടൻ പാട്ട്, ഫ്യൂഷൻ മ്യൂസിക്, അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷരാവ് ഓണം ജിംഗാലാല സീസൺ 3.
2: ഈ ഓണം നമുക്ക് സഫാരിയിൽ ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാം, അടിപൊളിയാക്കാം.
3: Radio Suno 91.7 FM
4: Qatar's favorite radio station.
3: Evarkum hridayam niranja onaashamsagal.
0: Onapattu brought to you by
3: Parthas Barwa Village. Kudumbangaludeyum kootukarudeyum onam ittavana Qatar-il Parthas-inoppam.
0: Parthas, one stop shop for family.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
3: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
2: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
3: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
2: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
3: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ.
0: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
4: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
6: സുനു
7: പൊന്നോണം സീസൺ 8
8: കേട്ട് കേട്ട് കേട്ടോണം.
9: Hi, I'm Subi Koba.
10: I am a disco dancer.
9: Ready soon and let's all watch it. And the episode is going to be on our show. Get together, come to Gura.
11: Matinee Classics.
12: Matinee Classics.

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
4: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്റെ ചെലവ് വേണ്ടേ?
5: ആകെ സെഡാണ് മോനെ.
6: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
4: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
7: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
8: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
4: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് ഷെടി.
8: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
9: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
8: കണ്ട
4: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം. സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിപ്സിനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
10: GCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
4: Hygiene and wellness partner Johnson's. 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more

0: ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. Venue partner, Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
1: Gifting partner, Daiso Japan. You name it, we have it.
0: And
1: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
1: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
2: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner, Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding. At the

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: Season 8.
1: Kete kete, kete onam.
3: Matinee Classics.
4: Matinee Classics.

0: എസ് ഖത്തറും റേഡിയോ സുനോയും സഫാരി മാളും ചേർന്നൊരുക്കുന്നു
1: ഓണം ജിംഗാലാല സീസൺ 3.
0: ഖത്തറിലെ ഏറ്റവും വലിയ ഓണാഘോഷം ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച സഫാരി മോളിൽ. തിരുവാതിര, പായസം കുടി മത്സരം തുടങ്ങി വ്യത്യസ്തമായ നിരവധി ഓണം സ്പെഷ്യൽ ഗെയിംസ്
1: വെള്ളിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ 11 മണി വരെ. പഞ്ചാരിമേളം, നാടൻ പാട്ട്, ഫ്യൂഷൻ മ്യൂസിക്, അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷരാവ് ഓണം ജിംഗാലാല സീസൺ 3.
0: ഈ ഓണം നമുക്ക് സഫാരിയിൽ ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാം, അടിപൊളിയാക്കാം.
2: You're listening to Radio Suno 91.7 FM,
3: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
0: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
3: കള്ളവും ചതിയുമില്ലാത്ത, എന്നോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
0: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
1: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
1: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
4: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി. ഖത്തറിന്റെ ഫേവറേറ്റ് FM സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: സുനോ പൊന്നോണം സീസൺ 8.
0: കേട്ട് കേട്ട് കേട്ടോണം.
5: മാറ്റിനി ക്ലാസിക്സ്.

0: Radio Sunu 91.7 FM. Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
2: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
0: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സി

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: Matinee Classics.

0: You're listening to Radio Suno 91.7 FM, Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: മാറ്റിനി ക്ലാസിക്സ്.
3: മാറ്റിനി ക്ലാസിക്സ്.

0: ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ വിശേഷങ്ങളുമായി ആക്ടർ സുരേഷ് കൃഷ്ണ ഓൺ എയർ.
1: ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ നമ്മള് ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ വിശേഷങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ച ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ പറഞ്ഞ പോലെ സുരേഷ് കൃഷ്ണ അഭിനയിച്ച ക്യാരക്ടർ അല്ലേ?
2: തീർച്ചയായിട്ടും സുരേഷ് ചേട്ടാ, ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. പടം തകർപ്പൻ കിടുക്കൻ.
3: താങ്ക് യു സോ മച്ച്.
2: അപ്പം തന്നെ ആ ക്യാരക്ടറിനെ നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു.
1: അതെ, ബൈജു ചേട്ടൻ ചാടുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് ഇന്റർനെറ്റ് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോ എന്തുമാത്രം സന്തോഷമുണ്ട്.
3: ഒരുപാട് സന്തോഷം. നമുക്ക് വെച്ചാല് നമ്മുടെ ഒരു വേഷം നന്നാവുക മാത്രമല്ല, ആ നമ്മൾ അഭിനയിച്ച സിനിമയും കൂടി നന്നാവുമ്പോഴാണ് ആ വേഷത്തെ പറ്റി ആൾക്കാർ സംസാരിക്കുന്നത്. എന്റെ ജീവിതത്തില് കുറെ ഇത്തരം വേഷങ്ങളെന്ന് പറയാൻ പറ്റില്ല, ഏതാണ്ടൊക്കെ ഇങ്ങനെ ചിരിപ്പിക്കാനും ഒക്കെ വന്നിട്ടുള്ള കുറെ വേഷങ്ങൾ, അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ സിനിമയുടെ വിജയം പലപ്പോഴും ആ ക്യാരക്ടറിനൊക്കെ ചിലപ്പോ ആൾക്കാർ മറന്നുപോയിട്ടുണ്ടായിരിക്കണം. ഒരു സിനിമയുടെ സന്തോഷം എന്ന് പറയുന്നത് എല്ലാ ഘടകങ്ങളും അതിൽ അഭിനയിച്ച ഓരോരുത്തർക്കും നല്ല പേര് കിട്ടുന്നു, ആ സിനിമയ്ക്ക് നല്ല പേര് കിട്ടുന്നു, അതിലെ പാട്ടുകൾക്ക് നല്ല പേര് കിട്ടുന്നു, അതിലെ ഡയലോഗ്സിന് നല്ല പേര് കിട്ടുന്നു. എല്ലാ വിഭാഗവും കൂടി ഒന്നായി വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വിജയം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിജയത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അബോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. വെന്യൂ പാർട്ണർ അബോ സുദ്ര മോൾ, വേർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അബോ സുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
3: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
0: And
3: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
3: Call 70222525.
0: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
4: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner, Al Wajba Dairy and Al Shamal Pure Drink. Drinking water distributed by Gulf Center Holding.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. ഖത്തറും റേഡിയോ സുനോയും സഫാരി മാളും ചേർന്നൊരുക്കുന്നു
2: ഓണം ജിംഗാലാല സീസൺ 3.
0: ഖത്തറിലെ ഏറ്റവും വലിയ ഓണാഘോഷം ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച സഫാരി മോളിൽ. തിരുവാതിര, പായസം കുടി മത്സരം തുടങ്ങി വ്യത്യസ്തമായ നിരവധി ഓണം സ്പെഷ്യൽ ഗെയിംസ്.
2: വെള്ളിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ 11 മണി വരെ പഞ്ചാരിമേളം, നാടൻ പാട്ട്, ഫ്യൂഷൻ മ്യൂസിക്, അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷരാവ് ഓണം ജിംഗാലാല സീസൺ 3.
0: ഈ ഓണം നമുക്ക് സഫാരിയിൽ ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാം, അടിപൊളിയാക്കാം.
3: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൻ ആണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട എഫ് എം റേഡിയോ സുനോ 91.7 എഫ് എമ്മിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട്

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: നല്ലോണം കേട്ടോണം, പുലിച്ചോണം, ഈ പൊന്നോണം.
3: സുനോ പൊന്നോണം സീസൺ 8
4: കേട്ട് കേട്ട് കേട്ടോണം.
5: Brought to you by Safari, world class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
7: Bethlehem kudumba unit de visheshangalumai actor Suresh Krishna on air.
8: ഗിരീഷടി ഈ ഒരു കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ ഒരു ഒന്ന് ചാർജായോ അതില് പറയുന്ന പോലെ?
9: ഇല്ല, അയാളുടെ രീതി അങ്ങനെ ഇപ്പൊ ഇതിനെ പറ്റിയൊന്നും അങ്ങനെ വിശദമായിട്ടൊന്നും പറഞ്ഞു തന്നെ പറ്റില്ല. ഞാൻ ഗിരീഷിന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഗിരീഷുമായിട്ട് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള വലിയ അടുപ്പവും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇയാളുടെ സിനിമകൾ കണ്ടിട്ട് ഞാനൊക്കെ അഭിപ്രായം പറഞ്ഞ് വിളിക്കാറുണ്ട്. പത്രേമലു ആണെങ്കിലും തന്നെ മത്തനങ്ങളാണെങ്കിലും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഞാൻ റിപ്പീറ്റ് വാച്ച് ചെയ്യുന്ന സിനിമകളാണ് അതൊക്കെ. അതൊക്കെ ഞാൻ തിയേറ്ററിൽ വാച്ച് ചെയ്തിട്ട് ഞാൻ ഗിരീഷിനെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. ഭാവന സ്റ്റുഡിയോസ്, ഓഫ്കോഴ്സ് എനിക്ക് ഭാവന സ്റ്റുഡിയോസായിട്ട് നല്ല ബന്ധമുണ്ട്. എന്നാലും അവരുടെ സിനിമകളിലൊന്നും ഞാൻ അങ്ങനെ അഭിനയിച്ചിട്ടില്ല. അപ്പോ പെട്ടെന്ന് അങ്ങനെ ഒരു വിളി വന്നു, ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ ഗിരീഷ് ആദ്യം പറഞ്ഞു കഥ പറയാനൊന്നും അറിയില്ല, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു പോക്ക്, ഇങ്ങനെയൊക്കെയാണ് അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോ അയാൾ പറയുന്ന ആ ഒരു രണ്ട് മൂന്ന് സെന്റൻസിൽ തന്നെ എനിക്ക് മനസ്സിലായി ക്യാരക്ടർ ത്രൂഔട്ട് വരുമായിരിക്കും, ത്രൂഔട്ട് സാധനം ഉണ്ട്, ബാക്കി നമുക്ക് ലൊക്കേഷനിൽ വെച്ചൊക്കെ വരും ചെയ്യാൻ ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, അത് ഇത്രയും ഫുൾ ലെങ്ത് വേഷം അല്ലെങ്കിലും ഞാൻ ഗ്രീഷിന്റെ പടത്തെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു ഈ ക്യാരക്ടറിന്റെ ഒരു വളർച്ചയും കാര്യങ്ങളും. പിന്നെന്താ വെച്ചാൽ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ നമ്മള് ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും എല്ലാവരും തന്നെ ഈ ട്രാക്കിൽ പെട്ടെന്ന് തന്നെ വീണു. ഡയറക്ടർക്ക് പകുതി പണി
8: പറഞ്ഞു
9: തന്നെ പറയാം. ഓരോ സീൻ എടുക്കുമ്പോഴും അയാൾക്ക് ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ട് ഈ സീൻ എനിക്ക് വേണ്ടത് ഇങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇന്നത് വേണം അങ്ങനെ ഒന്നുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. ഓട്ടോമാറ്റിക്കലി ഞങ്ങൾ തന്നെ അങ്ങോട്ട് അതിലേക്ക് ഇൻവോൾവ് ആവുമായിരുന്നു. ആക്ച്വലി ഇപ്പൊ നിങ്ങൾ സിനിമ കാണുന്ന പോലെ തന്നെയാണ് ഞങ്ങള് ലൊക്കേഷനിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത്, അങ്ങനെ തന്നെയാണ്.
8: അടിപൊളി അടിപൊളി. അല്ല, മുരുകനായിട്ട് ചാടിയിട്ട് തിരിച്ചിറങ്ങുമല്ലോ.
10: അത് ഭയങ്കര
8: അടിപൊളിയായിരുന്നു കേട്ടോ.
9: പുള്ളി എഴുതി വെച്ചിട്ടുള്ള തന്നെയാ പടത്തിൽ നേരത്തെ ഉള്ളതാണ് നമുക്ക്.
10: ചേട്ടാ, ഈ സ്ക്രിപ്റ്റിൽ നിന്ന് തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ അവിടെ ചെന്നിട്ട് ആ ഒരു വൈബിലേക്ക് എത്തിയതിന് ശേഷം നമുക്ക് കുറച്ച് ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കിട്ടുമല്ലോ, അങ്ങനെ ചെയ്ത് എന്തെങ്കിലും ഒരു സീൻ ഉണ്ടോ?
9: ഇല്ല, മിക്കവാറും ഇപ്പൊ നിങ്ങൾ കണ്ടിട്ട് ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് സീൻസ് അങ്ങനെ തന്നെ ലൊക്കേഷനിൽ ഇംപ്രവൈസ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഇപ്പൊ കേട്ടിട്ടുള്ള എല്ലാ സീനും അല്ല പറയുന്നത്, കേട്ടിട്ടുള്ള പല കോമഡി സീൻസിലും നമ്മൾ ഒരു കൗണ്ടർ ഡയലോഗ് പറയാനും അല്ലെങ്കിൽ അതിൽ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു ഇത് അതിനകത്ത് ഇടാനും ഒരു ഫ്രീഡം തരുന്ന ഒരു ഡയറക്ടറാണ്. ചില ഡയറക്ടർമാര് അവര് എഴുതിയതിനപ്പുറത്തേക്ക് ഒരു വാക്ക് പോലും പറയാൻ സമ്മതിക്കാറില്ല. ഇയാൾ അതിനൊക്കെ സമ്മതിച്ചു തരുന്ന ആളും, എന്നാൽ അത് പല സീൻസ് ഞങ്ങൾ ഇനിയും കൗണ്ടർ ഡയലോഗ് അടിച്ചടിച്ച് ഇങ്ങനെ പോയിട്ടുണ്ട്. ലാസ്റ്റ് ഗിരീഷ് ഓടി വന്ന് പറയും, ചേട്ടാ മതി നിർത്ത്, എനിക്ക് എങ്ങോട്ട് കൊണ്ടുപോകണം എന്നറിയത്തില്ല, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയി കഴിഞ്ഞാല് മറ്റേ സീനൊക്കെ ഷൂട്ട് ചെയ്യേണ്ടതെന്ന് പറയും. അങ്ങനെ രസകരമായിട്ടുള്ള ഒരുപാട് സീൻസ് അതിനകത്തുണ്ട്. പക്ഷെ ഗിരീഷിന് അത് എവിടെ നിർത്തണം, എവിടെ ഏതുവരെ മതി എന്നുള്ളത് അയാൾക്ക് കൃത്യമായിട്ടൊരു ബോധമുണ്ടായിരുന്നു.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
4: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
5: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
6: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
4: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് ഷെടി.
6: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
7: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
6: കണ്ട
4: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
8: കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
2: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ. മോർണിംഗ്.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by மலபார் கோல்டன் டைமண்ட்ஸ் தி ரெஸ்பான்சிபிள் ஜுவல்லர். மலபார் கோல்ட் அண்ட் டைமண்ட்ஸിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
3: Hey, this is Namita Pramod. Khatta, my 8th favorite radio station. Radio Suno 91.7.

0: സുനൊപ്പനോടം സീസൺ 8 കേട്ട് കേട്ട് കേട്ടോണം.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
0: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഓണപ്പാട്ട് brought to you by
3: പാർത്താസ് ബർവ വില്ലേജ്. കുടുംബങ്ങളുടെയും കൂട്ടുകാരുടെയും ഓണം ഇത്തവണ ഖത്തറിൽ പാർത്താസിനൊപ്പം.
4: പാർത്താസ് വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഫാമിലി.

0: ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ വിശേഷങ്ങളുമായി ആക്ടർ സുരേഷ് കൃഷ്ണ ഓൺ എയർ.
1: അതുപോലെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മറ്റൊരു സീനാണ് ചേട്ടൻ വിഷമിച്ച് ഇങ്ങനെ എന്താ പറയാ പിണങ്ങിയിരിക്കുന്നത്.
2: ശരിക്കും നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്.
1: അതെ അതെ, ആ ഭയങ്കര റിലേറ്റ് ചെയ്തു. നമ്മളൊരു കാര്യം പറഞ്ഞില്ലെങ്കിൽ നമ്മളുടെ അടുത്തുള്ള ഒരു പിണക്കം കാണിക്കൂലേ, എന്നാലും അവരെന്നോട് പറഞ്ഞില്ലല്ലോ. അതെ, പിന്നെ ഫോൺ വിളിച്ചിട്ടാണെങ്കിലും നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ചേട്ടന്റെ സുഹൃത്തുക്കളിൽ തന്നെ ആരെങ്കിലും ഒക്കെ കണക്ട് ചെയ്യുന്നുണ്ടായിരുന്നോ?
3: ഉണ്ട്, നമ്മളൊക്കെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള പോലത്തെ ആൾക്കാരൊക്കെ തന്നെയാണ്. ഒരു സൂപ്പർ നാച്ചുറൽ പവറുള്ള ആൾക്കാരൊന്നും അല്ലല്ലോ.
1: ഒക്കെ
3: സാധാരണ ഇത്തരം സ്ഥലങ്ങളിൽ ചാലക്കുടി അല്ലെങ്കിൽ ഇരിങ്ങാലക്കുടി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ കുറച്ച് ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരം ജസ്റ്റിന്മാരും അല്ലെങ്കിൽ ഇത്തരം ബൈജുമാരും ഇത്തരം ഗ്യാങ്ങുകളും ഇതൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണത് പുതിയ ജനറേഷൻ വരെ നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്.
2: എല്ലാ ഏജ് ഗ്രൂപ്പിനും ആ സിനിമ ഓക്കെയാണ്. ഇന്ന ഏജ് ഗ്രൂപ്പിനൊന്നില്ല.
3: എത്രയോ പേര് ഒരു പ്രണയം പറയാൻ മടിച്ച് അല്ലെങ്കിൽ പറയാൻ പേടിച്ച് ഉള്ളിൽ മാത്രം ഒതുക്കി നടന്ന എത്രയോ ആൾക്കാരുണ്ടായിരിക്കും. ഇന്ന് 10-15 വയസ്സൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പൊ അത്തരം ആൾക്കാർക്കും ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. ഇമോഷണലി ഒരു ഓഡിയൻസിനെ കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പടത്തിന്റെ ഏറ്റവും വലിയ വിജയം. ഭയങ്കര മാസ് പടം ചിലപ്പോ അങ്ങനെ കണ്ടിരിക്കാമെന്നല്ലാതെ നമുക്ക് ഉള്ളിലോട്ട് എടുക്കാൻ പറ്റില്ല. അത് നമ്മുടെ ജീവിതത്തിൽ ആരും ഹെലികോപ്റ്ററിന് ചാടലോ ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ അത് കണ്ടിരിക്കാം, വിഷ്വൽ ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിരിക്കും. പക്ഷെ അത് നമുക്ക് എത്രത്തോളം അകത്തോട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന വെച്ചാൽ ഇല്ല. ഇത്തരം സിനിമകൾ നമുക്ക് എല്ലാ വിഭാഗക്കാരെയും അത് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു. എല്ലാ പടം എടുത്ത് നോക്കിയാലും അറിയാം നമുക്ക്
2: സാധാരണക്കാരുമായിട്ട് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്നതാണ്.
3: അടുത്ത് നിൽക്കുന്നതാണ് അയാളുടെ കഥകളും അയാളുടെ ട്രീറ്റ്മെന്റും എല്ലാം. അയാളും അങ്ങനത്തെ ഒരാളാണ്.

0: Radio Sunu 91.7 FM. Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: കള്ളവും ചതിയും ഇല്ലാത്ത, എണ്ണോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
3: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: റേഡിയോ നാടക മത്സരം സീസൺ 4.
3: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
5: നമസ്കാരം, ഞാൻ രഞ്ജിത് ശങ്കർ. ഖത്തറിൻ്റെ ഫേവറേറ്റ് റേഡിയോ ആയ റേഡിയോ സുനോ 91.7 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: വചനങ്ങളിലൂടെ.
1: പൂവാടിയിലെ പുഷ്പങ്ങളാണ് കുരുന്നുകൾ, അവരോട് കരുണ കാണിക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: Radio Sunno 91.7 FM
2: Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
1: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
1: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
1: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
4: റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐഡി pr@suno.qa.
4: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ. സുനു പൊന്നോണം സീസൺ 8
1: കേട്ട് കേട്ട് കേട്ടോണം.
5: Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar Promise nalguna complete transparency.
6: Hello, namaskaram, njan Mala Parvathi. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: വിശേഷങ്ങളുമായി ആക്ടർ സുരേഷ് കൃഷ്ണ ഓൺ എയർ.
1: അപ്പൊ തന്നെ ചേട്ടന്റെ ഇൻസ്റ്റാ പേജ് മൊത്തം കത്തിക്കലാണ്, കാരണം കമന്റ് ബോക്സ് ഒക്കെ ചിരിച്ചിരിച്ച് ഒരു വഴിയാകും. അണ്ണനോടെങ്കിലും കാര്യം പറയായിരുന്നു, നിവിൻ പോളി എന്നെ കമന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ?
2: അതെ അതെ അതെ അതെ.
1: നിവിൻ കമന്റ് ചെയ്ത് അരയോ ബൈജുബായ് എന്തായിരുന്നു കമന്റ് ചെയ്ത്?
3: ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കൗണ്ടറുകളെ കുറിച്ചിട്ട് ഇപ്പൊ പറഞ്ഞില്ലേ, സംഭവം ഞങ്ങൾക്ക് ഭയങ്കര ഒരു പരാതിയും അതായിരുന്നു. ഒന്നുകൂടെ പോയി കാണണം, കാരണം എന്താ വെച്ചാൽ ഒരാളുടെ കൗണ്ടർ കേട്ട് ചിരിച്ച് വരുമ്പോ ഞങ്ങളുടെ ചിരിയുടെ ശബ്ദത്തിൽ അടുത്ത കൗണ്ടർ മിസ്സായി.
2: പലരും സെക്കൻഡ് ടൈം വാച്ചിലൊക്കെയാണ് അതാ മറ്റേ ഹ്യൂമർ കിട്ടിയെന്ന് പറയുന്നത്. ഇന്നലെ ഒരാൾ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം കണ്ടു ഞാൻ, അപ്പോഴാണ് മറ്റേ കോമഡി കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കയ്യടിയിലും ചിരിയിലും പലതും പോകുന്നുണ്ട്.
1: ഞങ്ങൾ വീണ്ടും കാണാനിരിക്കുകയാണ്. മാത്രല്ല, വിനയ് ഫോർട്ടിന്റെ കമന്റ് ഇങ്ങനെയായിരുന്നു കേട്ടോ, ഒരൊറ്റ ഫ്രെയിം വിട്ടില്ല അണ്ണൻ, ഫസ്റ്റ് ഫ്രെയിം ടു ലാസ്റ്റ് ഫ്രെയിം ഒരേ പൊളി.
2: ഒരു ഭാഗ്യം, അങ്ങനെ കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. എല്ലാ പടത്തിലും പോയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല.
3: ഒരുപാട് നാളുകളായിട്ടൊരു വില്ലൻ കഥാപാത്രങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു റോളിലേക്ക് വന്നപ്പോഴത്തേക്കും ആൾക്കാരുടെ റെസ്പോൺസും ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും. പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ആരെങ്കിലും വന്നിട്ട് ദേഷ്യമൊക്കെ പ്രകടിപ്പിച്ചിട്ടുള്ള ആൾക്കാരിപ്പം കാണുമ്പോൾ തന്നെ പിള്ളേരാണെങ്കിൽ പോലും ഓടി വരുന്ന ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്?
1: അതെ, പണ്ടത്തെ വില്ലൻ വേഷങ്ങളൊക്കെ കുറവുണ്ടല്ലേ?
2: ഒരുപാട് പേര് കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. അതും ജോലിയാണ്, ഇത് ജോലിയാണ്, ജോലിയുടെ ഭാഗമായിട്ട് കാണുന്ന അത്രേ ഉള്ളൂ.
1: കൺവിൻസിംഗ് സ്റ്റാറിൽ നിന്ന് അല്ലേ, ഒരു സമയത്ത് അതായിരുന്നു ട്രെൻഡ്. പക്ഷെ എനിക്കൊരു പരാതി ചേട്ടനോടുണ്ട്. ചേട്ടൻ എന്നാ ഡംഷർ ആർട്സിൽ ശരിക്കും ആ സിനിമ പെട്ടെന്ന് പറഞ്ഞത് എനിക്ക് വിഷമായി.
2: ലോകത്തൊരു മനുഷ്യനും പറയാൻ പറ്റില്ല. ചോദിച്ചു വരുമ്പോൾ ഒന്നര മിനിറ്റ് മുമ്പ് ആരോ വാർ വന്നതിന്റെ പേരിൽ പകുതി മാർക്ക് കിട്ടിയിരുന്നു, അരോ മാർക്ക് കിട്ടി. അപ്പൊ ഞാനിത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തിനാണ് ഇവരുടെ കുളമാക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞ പാട്ടത്തിന്റെ പേരങ്ങ് പറഞ്ഞു. അപ്പൊ സമ്മതിച്ചില്ല, പറ്റില്ല, അങ്ങ് ചുണ്ടനക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അര മാർക്ക് മതി. പേരണ ചേക്കുന്ന അപ്പോൾ വെണ്ടർ ഡാനിയൽ എന്നൊക്കെ പറഞ്ഞു.
1: സ്റ്റേറ്റ് ലൈസൻസ്. അതെ അതെ അതെ.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്. മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
4: ഖത്തറിൽ ലൈവ് ആയി.
3: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 ക്യു എൻ സി

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ഞാൻ നിങ്ങളുടെ സ്വന്തം അപ്പ ഹാജ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
3: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

0: ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ വിശേഷങ്ങളുമായി ആക്ടർ സുരേഷ് കൃഷ്ണ ഓൺ എയർ.
1: നിവിൻ പോളിയുടെ കൂടെയുള്ള ഒരു കോമ്പിനേഷനെ കുറിച്ച് കൂടി എങ്ങനെ ഉണ്ടായിരുന്നു നിവിൻ എന്ന സ്റ്റാറിനൊപ്പം?
2: ഭയങ്കര ഫ്ലെക്സിബിൾ, ഭയങ്കര ഫ്ലെക്സിബിൾ. ആൾക്കാർ പറയുന്ന പോലെ തന്നെ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഒറ്റ കുഴപ്പമുള്ള ഇയാൾ ചിരിക്കാൻ തുടങ്ങിയ ചിരി നിർത്താൻ പറ്റത്തില്ല പുള്ളിക്ക്. ക്യാരക്ടറല്ല, റിയൽ ലൈഫിൽ അങ്ങനെ എത്രയോ പ്രാവശ്യം ഷൂട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. ചില കൗണ്ടർ നമ്മൾ പറയാൻ തുടങ്ങി കഴിയുമ്പോഴേക്കും ഇയാളെ ചിരി, ഇയാൾക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് ടേക്ക് എടുത്ത് നോക്കാം, അപ്പോഴും ചിരിക്കുക ഇയാൾ, പിന്നെ അതൊന്ന് നിർത്തി വയ്ക്കും, പിന്നെ റെഡിയായിട്ട് എന്നിട്ട് വേണം സ്പോട്ടിലേക്ക് വരാൻ. അപ്പൊ ആരും അപ്പൊ പറയും എന്റെ കണ്ണിലേക്ക് നോക്കരുത്, കണ്ണിൽ നോക്കി ഞാൻ ചിരിച്ചു പോകുമെന്ന് പറയും. ഞങ്ങൾ ലുക്കൊക്കെ ഇച്ചിരി മാറ്റി കൊടുത്തിട്ടൊക്കെയാണ് ഞങ്ങൾ അഭിനയിക്കുന്നത്. അത്രയും ഇന്നസെന്റ് ആണ് നിവിന്റെ ചിരി. നിവിന്റെ കണ്ണിൽ കാണാം നമുക്ക്, ഇങ്ങനെ മുഖത്ത് മാത്രം ഒരു ചിരി വരുന്നതല്ല, അയാൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ചിരിക്കുന്ന ഒരു ചിരിയാണ് അയാളുടെ. ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ദിവസം തന്നെ നമുക്കത് കണക്ട് ആയി. ഓരോ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഇപ്പൊ അധികം ആരും സംസാരിക്കാത്ത ഒരു അഞ്ചു പേരാണ് ഇങ്ങനത്തെ ഒരു ഗാങ്ങെങ്കിൽ ചിലപ്പോ ഇത്രയൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, ഞാൻ സീനിയർ ആണ്, നീ പുതിയ ആളാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു ഗ്യാങ് ആണെങ്കിൽ ഈ ഫണ്ട് കിട്ടൂല. അപ്പൊ നമ്മൾ അവിടെ ഇന്നലെ വന്നിട്ടുള്ള പയ്യനാണെങ്കിൽ പോലും നമ്മൾ അവനെ നമ്മുടെ കൂട്ടത്തിൽപ്പെടുത്തി. അപ്പൊ അതൊക്കെയാണ് സീനിന്റെ ഒരു ലൈഫ് കിട്ടിയതും ഒക്കെ.
1: ഗോവയിലൊക്കെ നിങ്ങൾ പോയപ്പോ അടിച്ചു പൊളിച്ചോ? ശരിക്കും
2: ഗോവ നല്ല നല്ല ചൂടിലാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ അടിച്ചു പൊളിക്കാനുള്ള സമയം കിട്ടിയില്ല എന്നുള്ള സത്യം. കാരണം അഞ്ചാറ് ദിവസം ഗോവയിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരേ സ്ഥലത്തല്ല ഷൂട്ടുള്ളത്. ഗോവയെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോ ഒരു സ്ഥലത്തൊരു ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് വണ്ടിക്ക് ഒരു അടുത്ത സ്ഥലത്തേക്ക് പോവാന്നുള്ളതാണ്. അവിടെ ലേറ്റ് പോകുമ്പോഴത്തേക്ക് ഷൂട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു.

0: കെഎസ് ഖത്തറും റേഡിയോ സുനോയും സഫാരി മാളും ചേർന്നൊരുക്കുന്നു
1: ഓണം ജിംഗാലാല സീസൺ 3.
0: ഖത്തറിലെ ഏറ്റവും വലിയ ഓണാഘോഷം ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച സഫാരി മോളിൽ. തിരുവാതിര, പായസം കുടി മത്സരം തുടങ്ങി വ്യത്യസ്തമായ നിരവധി ഓണം സ്പെഷ്യൽ ഗെയിംസ്.
1: വെള്ളിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ 11 മണി വരെ പഞ്ചാരിമേളം, നാടൻ പാട്ട്, ഫ്യൂഷൻ മ്യൂസിക്, അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷരാവ് ഓണം ജിംഗാലാല സീസൺ 3.
0: ഈ ഓണം നമുക്ക് സഫാരിയിൽ ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാം, അടിപൊളിയാക്കാം.
2: റേഡിയോ സുനോ 91.7 FM, Qatar's favorite radio station.
3: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
5: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
6: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
7: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
8: ഒപ്പം
6: സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് ഷെടി.
9: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
10: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
9: കണ്ട
6: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. Venue partner Abusudra Mall, where convenience meets choice and community meets style. Abusudra Mall, a complete family destination.
11: Gifting partner Daiso Japan, you name it, we have it.
6: And
11: Doha Center, shop more, pay less.
6: Old Airport Road, Doha and Alcor.
11: Call 70222525.
6: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
12: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
6: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center.

0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. Nyayar mudal vyajam vare, vaigittu 5 mani mudal. 917 evenings. Joy Alukas 917 evenings. Presented by Joy Alukas, world's favorite jeweler.
1: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707. And
1: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
2: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം കെ എസ് ചിത്ര. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: കുടുംബ യൂണിറ്റിന്റെ വിശേഷങ്ങളുമായി ആക്ടർ സുരേഷ് കൃഷ്ണ ഓൺ എയർ.
1: ഓണസമയമാണ്, ഒരു ഓണസമ്മാനായിട്ട് ബത്ലഹേമിനെ കേരളം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഓണസന്തോഷം എങ്ങനെ പങ്കുവെക്കുന്നത് കേട്ടോ?
2: ഈ ആഘോഷം നടക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സിനിമ വിജയകരമായി മുമ്പോട്ട് പോകുന്നു, അതിൽ നമുക്ക് നല്ല അപ്രീസിയേഷൻ കിട്ടുന്നു എന്ന് പറയുന്നത് നമുക്ക് വാക്കുകളാൽ പറയാൻ പറ്റുന്ന സന്തോഷമല്ല. ഞാൻ ഉൾപ്പെടെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ച് പറയുന്നു, അത് വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ നമ്മളെ സന്തോഷം അറിയിക്കുന്നു. അതിലപ്പുറം ഒരു ഓണം സന്തോഷം വേറില്ല.
1: കുടുംബത്തിനോടൊപ്പം ആണോ ഇത്തവണത്തെ ഓണാഘോഷം?
2: ഓണാഘോഷം വീട്ടിൽ തന്നെയാണ്. പക്ഷെ എന്റെ കുടുംബ സിനിമ കണ്ടിട്ടില്ല ഇപ്പോൾ, അതാണ് ഏറ്റവും. എന്റെ മോളുടെ കാല് ചെറിയൊരു ഫ്രാക്ചറായിട്ട് കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് അവളൊന്നും ബെഡ് റെസ്റ്റിലാണ്. അവള് മറ്റന്നാൾ എങ്ങനെയെങ്കിലും അവൾക്ക് ഇപ്പൊ കാണണം എന്ന് പറഞ്ഞിട്ട് കാറിന്ന് ഇറങ്ങിയാൽ തിയേറ്ററിലേക്ക് കയറാൻ പറ്റുന്ന ദൂരത്തിലുള്ളൊരു തിയേറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട്. മറ്റന്നാളാണ് അവർ കാണാൻ പോകുന്നത്. അവരും ഈ റിവ്യൂസ് മാത്രമേ കാണുന്നുള്ളൂ.
1: എന്താണ് മോളുടെ പേര്? എന്താണ്
2: മോളുടെ പേര്? ഉണ്ണിമായ.
1: ഉണ്ണിമായ. ഓക്കെ, ഉണ്ണിമായ അടുത്ത് ഞങ്ങളുടെ അന്വേഷണം പറയാ, പെട്ടെന്ന് തന്നെ ശരിയാവട്ടെ. ഓക്കെ, ചേട്ടൻ നാട്ടിൽ എവിടെയാണ്? സ്ഥലം എവിടെയാണ്?
2: തൃപ്പൂണിത്തറയാണ്.
1: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഓണം അവിടെ ഈ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ ആഘോഷങ്ങളാണ് പൊതുവെ അല്ലേ?
2: തീർച്ചയായിട്ടും.
1: ഇനി ഏതൊക്കെ പടങ്ങളാണ് ചേട്ടാ വരുന്നത്?
2: കഴിഞ്ഞ സിനിമ നമ്മുടെ സംഗീത് പ്രതാപും മമിതയുടെ കൂടെ തന്നെയാണ് അടുത്ത പടം ചെയ്തിട്ടുള്ളത്.
1: ഹൈ ഡിയർ അല്ലേ?
2: ഹൈ ഡിയർ. അതിന്റെ എന്റെ പോർഷൻ കഴിഞ്ഞു, അവർക്ക് എന്തോ രണ്ടു ദിവസം ഷൂട്ട് ബാക്കിയുണ്ട്. വിനീത് ശ്രീനിവാസനും ഞാനും കൂടി ഇട്ട സിനിമയാണ്.
1: ഓ, അടിപൊളി, നല്ല കോമ്പിനേഷൻ.
2: ഷൂട്ട് തുടങ്ങും.
1: അപ്പൊ നല്ലൊരു ലൈനപ്പ് നിൽക്കുകയാണ് അല്ലേ?
2: അതെ.
1: എന്തായാലും നന്നായി പോകട്ടെ. ഇനിയും ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് കുറച്ച് നാളുകൾ മുൻപ് ഉണ്ടായിരുന്ന സുരേഷ് കൃഷ്ണയെക്കാൾ ഇപ്പോഴത്തെ സുരേഷ് കൃഷ്ണനെ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. ഇതേപോലെ തന്നെ നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ ഞങ്ങളെ എന്റർടൈൻ ചെയ്യൂ ചേട്ടാ. ഏതൊരു കഥാപാത്രമാണെങ്കിലും യു ഡു യുവർ ബെസ്റ്റ് എന്നറിയാം. സോ പ്ലീസ് കണ്ടിന്യൂ ദിസ് ആൻഡ് ഹാപ്പി ഓണം.
2: താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹാപ്പി ഓണം.
1: താങ്ക് യു സോ മച്ച്. ബൈ ബൈ.

0: You're listening to Radio Suno 91.7 FM, Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്. ബാക്ക് ടു സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിപ്സനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്ബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000917 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ്ബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
4: CCI accredited Riyada Medical Center. Ella divasavum ningalkai pravartikkunu. Visit Riyada Medical Center on Searing Road, Doha.
0: Hygiene and wellness partner Johnson's. 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power.
5: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം സോന നായർ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാക്കും.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. കള്ളവും ചതിയും ഇല്ലാത്ത, എണ്ണോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
3: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026. സീകോൺ വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
4: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com.
5: ണം കേട്ടോണം പൊലിച്ചോണം ഈ പൊന്നോണം
6: സുനോ പൊന്നോണം സീസൺ 8
7: കേട്ട് കേട്ട് കേട്ടോണം.
8: Brought to you by Safari, world class shopping experience, Doha, Qatar, and
9: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
10: ഹലോ, നമസ്കാരം. ഞാൻ മാല പാർവതി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: മാറ്റിനി മാഷിപ്പിൽ ഇന്ന് ലാലിടൻ സ്പെഷ്യൽ.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
4: ബാക്ക് ടു സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ 11 മണി വരെ 7 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 9017 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
5: GCI accredited Riyada Medical Center. Ella divasavum ningalkai pravartikkunu. Visit Riyada Medical Center on Searing Road, Doha.
6: Hygiene and wellness partner Johnson's. 99.9% germ removal now with micellar technology.
7: Listerine brushing inodopam upayogikkumbol 5x more cleaning power.
8: എല്ലാവർക്കും നമസ്കാരം. ഞാൻ നോബിയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടെ
9: മാറ്റിനി മാഷിപ്പിൽ ഇന്ന് ലാലീട്ടൻ സ്പെഷ്യൽ.

0: സുനൊപ്പനോടം സീസൺ 8 കേട്ട് കേട്ട് കേട്ടോണം.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
0: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: മാറ്റിനി മാഷപ്പിൽ ഇന്ന് ലാലീട്ടൻ സ്പെഷ്യൽ.

0: സ്ഥിരമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
1: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
2: നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാന്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
3: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, എന്റെ പേരെന്തായിരുന്നു?
4: ചേരുന്നവല്ല പേര് വിട്ടാ പോരെ.
2: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
4: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
5: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
4: കണ്ട
2: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോ സുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
6: Gifting partner Daiso Japan, you name it, we have it.
2: And
6: Doha Center, shop more, pay less.
2: Old Airport Road, Doha and Alcor.
6: Call 70222525.
2: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
7: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
2: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding.

0: ലാൽ കെ എസ് ഖത്തറും റേഡിയോ സുനോയും സഫാരി മാളും ചേർന്നൊരുക്കുന്നു
1: ഓണം ജിംഗാ ലാല സീസൺ 3.
0: ഖത്തറിലെ ഏറ്റവും വലിയ ഓണാഘോഷം ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച സഫാരി മോളിൽ. തിരുവാതിര, പായസം കുടി മത്സരം തുടങ്ങി വ്യത്യസ്തമായ നിരവധി ഓണം സ്പെഷ്യൽ ഗെയിംസ്
1: വെള്ളിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ 11 മണി വരെ. പഞ്ചാരിമേളം, നാടൻ പാട്ട്, ഫ്യൂഷൻ മ്യൂസിക്, അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷരാവ് ഓണം ജിംഗാ ലാല സീസൺ 3.
0: ഈ ഓണം നമുക്ക് സഫാരിയിൽ ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാം, അടിപൊളിയാക്കാം. Radio Suno 91.7 FM
2: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: ഹേയ് സടക്ക് സടക്ക് സടക്ക് സടക്ക് സടക്ക് സടക്ക് ഹേ.
1: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
4: ഖത്തറിൽ ലൈവ് ആണ്.
1: Sky Media and The Sound of South presents Victoria Gold Ponnonam with MG Live September 4th QNC.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: മാറ്റിനി മാഷിപ്പിൽ ഇന്ന് ലാലീട്ടൻ സ്പെഷ്യൽ.

0: Radio Suno 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: മാറ്റിനി മാഷബിൽ ഇന്ന് ലാലിടൻ സ്പെഷ്യൽ.

0: Radio Sunu 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: സുനൊപ്പനോടം സീസൺ 8 കേട്ട് കേട്ട് കേട്ടോണം. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
0: And
3: Marza Hypermarket, be fresh, be you. Visit your nearest store today.
4: ഗുഡ് ഈവനിംഗ് എവ്രിവൺ. എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഈവനിങ് ടൈമിൽ നമ്മുടെ ഡ്രൈവ് തുടങ്ങേണ്ട സമയമായിരിക്കാണ്. എല്ലാവരും തിരുവോണം അങ്ങനെ ആഘോഷിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇവിടുത്തെ ആഘോഷങ്ങൾ അങ്ങനെ ആ വൈൻഡപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ ഉച്ചയ്ക്കത്തെ ഊണും എല്ലാം അസലായി, അതൊക്കെ കഴിഞ്ഞിട്ടുള്ള ക്ഷീണത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനർജറ്റിക് ആയിട്ട് ഒരുപാട് പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ദാ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ 917 ഈവനിങ്സിന്റെ ടൈം ആണെങ്കിലും ഇന്നത് സുനോ പൊന്നോണത്തിന്റെ ടൈമാണ്. അതുകൊണ്ട് തന്നെ സുനോ പൊന്നോണത്തിൽ ഞങ്ങൾ മാറിയും തിരിഞ്ഞും ഒക്കെ തന്നെ വരുന്നതായിരിക്കും. സോ കീപ് ലിസ്ണിംഗ് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വിഷയുന്നു.

0: सुनो 91.7 FM
1: Qatar's favorite radio station.
0: ஏவர்க்கும் ஹிருதயம் நிறைந்த ஓணாஷம்சங்கள்.
2: ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
3: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തെസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
4: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
5: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
4: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152-ാമത് ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.

നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് ഗോപി. ഖത്തറിന്റെ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം. റേഡിയോ സുനോ 91.7 FM.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: കള്ളവും ചതിയും ഇല്ലാത്ത, എണ്ണോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
3: നമസ്കാരം, ഞാൻ സുധീർ കരമന. ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: നല്ലോണം കേട്ടോണം പൊലിച്ചോണം ഈ പൊന്നോണം.
3: സുനു പൊന്നോണം സീസൺ 8
4: കേട്ട് കേട്ട് കേട്ടോണം.
5: Presented by Joya Lucas, world's favorite jeweler.
6: Powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
5: And
8: Marza Hypermarket, be fresh, be you. Visit your nearest store today.

0: ബാക്ക്ഗ്രൗണ്ടിൽ മറ്റു ചില ഓണപ്പാട്ടുകളും കേൾക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി ഇട്ട് തീരുന്നില്ലല്ലോ, സ്റ്റോറിക്ക് ഇവിടെ പാട്ട് തപ്പിക്കൊണ്ടിരിക്കുക. ഈ ഓണം ആയി കഴിഞ്ഞ ഇതാ പ്രശ്നം, ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിക്കും പോസ്റ്റിനും പാട്ട് തപ്പുക.
1: കാരണം വെച്ചാൽ കൊറേ പക്ഷേ എല്ലാ പാട്ടുകളും ചിലപ്പോ റിപ്പീറ്റ് ആവും, ഓണപ്പാട്ടിനും റിപ്പീറ്റ്
0: ആവും,
1: റിപ്പീറ്റ് ആവും. റിപ്പീറ്റ് ആവാൻ നമ്മൾ ഓരോ സ്റ്റോറീസ് ശ്രദ്ധിക്കണം.
0: അതെ, അത്
1: കുറച്ച് കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടി വരും.
0: എന്ത് ചെയ്യാൻ, അതുകൊണ്ടാണ് എന്റെ പാട്ട് തന്നപ്പോ ഞാൻ ഡിസിയിലെ പാട്ടിട്ടു. എന്റെ അകത്ത് പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ജയിലർ ടൂലെ പാട്ടിട്ടു. കാരണം ഓണം മാറ്റി പിടിക്കണം, ഓണപ്പാട്ട് എല്ലാരും ഇട്ടിട്ടിട്ടിട്ട് കേട്ടിട്ട് മടുത്തു
1: മടുത്തു. പക്ഷെ എന്നാൽ ഇനിയുള്ള കുറച്ച് ദിവസം നമ്മൾ ഈ ഓണപ്പാട്ടിന്റെ ഒക്കെ വൈബിൽ തന്നെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുക.
0: പ്രത്യേകിച്ച് നമ്മൾ ഖത്തറുകാര്
1: പിന്നെ
0: കുറച്ചധികം പ്രോഗ്രാം ഉള്ളത് കൊണ്ട് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും നിങ്ങളുടെ ഓണം എവിടെ വരെ എത്തി, ഹാപ്പി ഓണം എവ്രി വൺ. ഓണത്തിന്റെ വിശേഷങ്ങളൊക്കെ പറയൂ, ഇന്ന് എവിടെ നിന്ന സദ്യ കഴിച്ചത് പറയൂ.
1: അതെ അതെ അതെ, തീർച്ചയായിട്ടും ആ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള സമയമാണ്. കുറച്ചു മുമ്പ് നമ്മുടെ സുരേഷ് കൃഷ്ണയുടെ ഇന്റർവ്യൂ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, സിനിമയുടെ വിശേഷങ്ങൾ. അപ്പൊ ഷാനിബിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഹാപ്പി ഓണം അവർ കൺവിൻസിങ് സ്റ്റാർ
0: എന്ന് പറഞ്ഞു. നല്ലൊരു മനുഷ്യൻ,
1: നല്ല, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പ്രത്യേകിച്ച് പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് വിളിച്ചാണ്.
0: ഞങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചു, അത് ഞാൻ ആ പോർഷൻ ഞാൻ ആക്ച്വലി കട്ടില്ല, പക്ഷെ നിങ്ങളത് കേൾക്കാൻ വിട്ടുപോയതുകൊണ്ടാന്ന് തോന്നുന്നു. ഞങ്ങള് ചോദിച്ചു ചേരാ ഫ്രീ ആണോ എന്ന് വെച്ചപ്പോ തൽക്കാലം ഫ്രീ ആണ്, ഇപ്പൊ കുറച്ച് ഫ്രീ ആണ് എന്നുള്ള രീതിയിൽ. പക്ഷെ നല്ല രീതിയിൽ സിനിമയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു എല്ലാവരും ഓണസമയം ഇപ്പോ ബെത്ലഹേമിന്റെ കൂടെ തന്നെയാണ്.
1: പിന്നെ തീർച്ചയായിട്ടും എല്ലാരും അതിന്റെ കൗണ്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. ഇപ്പൊ നാല് ഫ്രണ്ട്സ് ഒരുമിച്ച് കണ്ടോ, നീ കണ്ടോ, കണ്ടില്ലെങ്കിൽ പെട്ടെന്ന് കാണും കേട്ടോ.
0: ഞാനും നിസയും ബോബിയും പിന്നെ അതുപോലെ തന്നെ ബോബിയുടെ ഹസ്ബൻഡും ഞങ്ങൾ നാല് പേരും കൂടി ഇരുന്നിട്ട് ഓരോ കൗണ്ടർ പറഞ്ഞിരിക്കുകയായിരുന്നു.
1: പക്ഷെ കാണാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഇത് പറഞ്ഞു പൊട്ടിക്കണ്ട,
0: ഇല്ലില്ല,
1: നിങ്ങളെ കാണുക, ആസ്വദിക്കുക. ഈ വീക്കെൻഡ് എങ്കിലും തീർച്ചയായിട്ടും പോയി കാണാത്തവർ പെട്ടെന്ന് പോയി കാണാം.
0: ഉറപ്പായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഞാനും നിസയും കൂടി ഇരുന്നിട്ട് ബെത്ലഹേമിനെ കുറിച്ച് ഫുൾ ആയിട്ട്
1: പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ എനിക്ക് ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് പിന്നെയാ കണ്ടത്, എന്റെ പൊന്നഷ്ടമി നിസ ഒന്ന് നിർത്താവോ, ഇത് കാണാത്ത ഞങ്ങൾക്ക് ആ സർപ്രൈസ് വിഷമാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അവര് എന്നെ വിളിച്ചു ഓണത്തല്ലിന് വേണ്ടിട്ട്. അപ്പൊ വിളിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ഓണത്തല്ലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഉച്ചക്ക് ഇരുന്ന് സംസാരിച്ച് സംസാരിച്ച് മനുഷ്യൻ ഇരിക്കപ്പുറത്തെ ഇല്ലാതെ സിനിമ കാണാൻ ബുക്ക് ചെയ്ത് പോയ ടിക്കറ്റ് കിട്ടുന്നില്ല.
1: അയ്യോ ശരിയാണല്ലോ, എല്ലാവരും ഈ വീക്കെൻഡിൽ എന്തായാലും ആള് കൂടുതലായിരിക്കും.
0: പക്ഷെ
1: എന്നാലും നിങ്ങൾ ആ സിനിമ മിസ്സാക്കിയ ആളുകൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാണുക.
0: ഞങ്ങൾക്ക് ഇന്ന് ആക്ച്വലി ഒരു തേഴ്സ്ഡേ ഒരു ഒരു
1: എനിക്ക് ശരിക്കും ഒരു വ്യാഴാഴ്ച വൈബാണ് കേട്ടോ. സദ്യ ഒക്കെ കഴിച്ചിട്ട് ഇരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഒരു ഒരു ഉറക്ക ഫീല്.
0: പിന്നെ മാത്രമല്ല നമ്മൾ എല്ലാരും ഇവിടെ ഉള്ളത് കൊണ്ട്
1: അതെ അതെ
0: ഒരു ആ ഒരു ആരും
1: പോയിട്ടില്ല, എല്ലാരും ഓഫീസിലേക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങിയൊക്കെ
0: നിൽക്കുകയാണ്. അതെ, അപ്പൊ ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ഓഫീസിൽ നിന്നും എളുപ്പം ഇറങ്ങി ഓടിയിട്ടുണ്ടെങ്കിൽ, ഓണം ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അതല്ല ഒരു ചായക്ക് കുടിക്കാൻ വൈകുന്നേരം എങ്ങോട്ടേക്കാ പോകുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ പറയാം. നിങ്ങളുടെ വിശേഷങ്ങൾ പോന്നോട്ടെ 5000 9 1 7 ലേക്ക് കേട്ടോ.

0: ലാൽ കെ എസ് ഖത്തറും റേഡിയോ സുനോയും സഫാരി മാളും ചേർന്നൊരുക്കുന്നു
1: ഓണം ജിംഗാലാല സീസൺ 3. അപ്പൊ തുടങ്ങാല്ലേ?
0: ഖത്തറിലെ ഏറ്റവും വലിയ ഓണാഘോഷം ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച സഫാരി മാളിൽ. തിരുവാതിര, പായസം കുടി മത്സരം തുടങ്ങി വ്യത്യസ്തമായ നിരവധി ഓണം സ്പെഷ്യൽ ഗെയിംസ്.
1: വെള്ളിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ 11 മണി വരെ പഞ്ചാരിമേളം, നാടൻ പാട്ട്, ഫ്യൂഷൻ മ്യൂസിക്, അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷരാവ് ഓണം ജിംഗാലാല സീസൺ 3.
0: ഈ ഓണം നമുക്ക് സഫാരിയിൽ ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാം, അടിപൊളിയാക്കാം.
2: റേഡിയോ സുനോ 91.7 FM, Qatar's favorite radio station.
3: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
5: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ്, എയർപോർട്ട് റോഡ്.
6: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും 6 തമ്പുരാൻ എം ജി ശ്രീകുമാർ
7: ഖത്തറിൽ ലൈവ് ആയി.
6: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ്, സെപ്റ്റംബർ 4 QNC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto, powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: Hello, this is Leona Lishai. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗൂട് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707.
1: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: വെൽക്കം ബാക്ക്. അങ്ങനെ അഷ്ടമിയും നിസയാണ് കൂടെയുള്ളത്. ഇവിടെ ഈവനിങ് സമയമായിട്ടും എവിടെയും പോവാതിരിക്കാണ്. നല്ലൊരു ചായ കുടിക്കാൻ തോന്നുന്നില്ലേ?
1: സത്യമായിട്ടും
0: ഇല്ലേ?
1: ശരിക്കും
0: കേട്ടോ, ഈ ഓണം കഴിഞ്ഞാൽ എന്റെയൊക്കെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു ഉച്ചക്ക് ഭക്ഷണം കഴിച്ചൊന്ന് കിടന്നിട്ട് എഴുന്നേൽക്കുന്നൊരു സമയം ഇപ്പൊ
1: കഴിഞ്ഞിട്ട്
0: ഒരു ചെറിയ ഉറക്കം, ഭയങ്കര ഡീപ്പിലേക്ക് നമ്മൾ പോവെങ്കിലും കുറച്ച് സമയം എടുക്കാം
1: സുഖമുള്ള ഉറക്കം,
0: അല്ലെങ്കിൽ പിന്നെ ഇരുട്ടായി പോകും. അപ്പൊ നമ്മൾ എണീറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോഴേ എല്ലാവരെയും പിടിച്ചിരുത്തി നമുക്ക് കുറച്ച് ഓണക്കളികളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും.
1: ശരിയാണ്
0: അല്ലേ? എന്നിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഓണാഘോഷത്തിന് ഒരു ഒരു കൊണ്ടുവരുന്നത് അപ്പോഴാണ്. അപ്പൊ ചായ ഒക്കെ കുടിച്ചിട്ട് സുന്ദരിക്ക് പൊട്ടതോടല്ലേ. നാട്ടില് നിസ കുഞ്ഞുനാള് മുതൽ ഈ പറഞ്ഞ ഓണാഘോഷം കാണുമ്പോ
1: ഈ ഗെയിമിലൊന്നും അധികം പങ്കെടുത്തിട്ടില്ല.
0: എന്നാലും കാണാറുള്ള
1: തന്നെ പൊട്ടുകുത്തല്, പിന്നെ പറഞ്ഞ പോലെ എന്താ പറയാ, ഇതുപോലത്തെ നാട്ടിലെ ചിന്ന ചിന്ന സാധനങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ തന്നെ.
0: ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടതാ, എനിക്ക് അറിയില്ല ആരെങ്കിലും തെറ്റാണെന്നുണ്ടെങ്കിൽ എന്നെ തിരുത്തുക. കോഴിക്കോട് ആ ഒരു ഭാഗത്തേക്ക് എന്തോ ഓണത്തിന്റെ സമയത്ത് ഒരു നാട്ടിൽ മാത്രം ഇങ്ങനെ അമ്പേറുന്ന പോലെ മറ്റേ ഈ ഇത് വെച്ചിട്ട്, അല്ലല്ല ഗോലിയല്ല, ചെറിയ അമ്പുണ്ടാക്കുവര്.
1: ഓക്കെ,
0: ഒരു വീട് ആരും ഇട്ട് ഞാൻ കണ്ടു, ഞാൻ ഷെയർ ചെയ്യാൻ മറന്നുപോയി. അതായത് കുഞ്ഞൊരു അമ്പ് പോലെ, എന്നിട്ട് ഇവര് അമ്പേറൂലേ, അമ്പെയ്യുന്ന പോലെ തന്നെ കുഞ്ഞ് ചെറിയ ചെറിയ ഇത് വെച്ചിട്ടാണ്, അമ്പ് വെച്ചിട്ടാണ് ഈ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇതാക്കിയിട്ട് വേറൊരാൾ ഓടുന്നു, പോയിട്ടെന്നിട്ട് അത് തടയുന്നു, അങ്ങനെ ഒരു കളി.
1: അതിന്റെ
0: വോയിസ് ഓവറിൽ പറയാണ് ഇത് ഈ ഒരു നാട്ടിൽ മാത്രമുള്ള
1: ഒരു സംഭവം,
0: ഓണത്തിന് കളിക്കുന്ന ഒരു ആ ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് മാത്രമുള്ള ഒരു ഗെയിമാണ്. അത് കാണാനും ഭയങ്കര രസമാണ്, അത്രയും അധികം ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചു. ശരിയാ,
1: ഭയങ്കര രസമുള്ള സംഭവമാണ്. എനിക്ക് ഓർമ്മ, ഞങ്ങളുടെ ആ ഭാഗത്ത് പട്ടം പൊക്കും.
0: പട്ടം പൊക്കും.
1: അത് ആക്ച്വലി എനിക്കൊന്നും എല്ലാ സ്ഥലത്തും അതില്ല. ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ ഓണ സമയമാകുമ്പോ എല്ലാരും പട്ടമൊക്കെ സെറ്റ് ചെയ്യും. ഭയങ്കര വെറൈറ്റി പട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പല കളേഴ്സില്, അല്ലെങ്കിൽ എന്താ പറയാ, ഭയങ്കര കളർ പട്ടങ്ങൾ, പിന്നെ അതിന്റെ വാലൊക്കെ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി. അങ്ങനെ പട്ടം ഒരു മത്സരം പോലെയാണ്. ഏറ്റവും ഹൈറ്റിൽ ആരുടെ പോകും, അല്ലെങ്കിൽ എത്ര സമയം നിൽക്കും, പിന്നെ നമുക്ക് പട്ടം പൊട്ടിയൊക്കെ കിട്ടും. വീടിന്റെ മുന്നിലൊക്കെ ചില നല്ല പട്ടങ്ങളൊക്കെ പൊട്ടി കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്.
0: ഓ,
1: വെറൈറ്റി പട്ടം നമ്മൾ ഉണ്ടാക്കും. നമ്മൾ തന്നെ ചിലപ്പോൾ നോർമൽ ന്യൂസ് പേപ്പർ വെച്ചിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യാം.
0: വേറെ ആൾക്കാർ
1: കളർഫുൾ പട്ടങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അത് ചിലപ്പോൾ നമുക്ക് അബദ്ധത്തിൽ നമ്മുടെ കയ്യിൽ വീടിന്റെ മുന്നിലൊക്കെ വന്ന് വീഴും. അത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ മാത്രം ഞാനത് കണ്ടിട്ടുള്ളൂ.
0: ഞാനും ഈ പറഞ്ഞ പട്ടം
1: വേറെ
0: ഓണത്തിന്, അതെ ഓണത്തിന്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ കണ്ണൂരിലേക്ക് ആ ഭാഗത്തേക്ക് നോക്കിയാൽ ഓണത്തിനാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള വെടിക്കെട്ട്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഫയർ വർക്സ് നടക്കുന്നത് ചിലപ്പോ ആ
1: ഭാഗത്തേക്ക്
0: ആ സമയത്തായിരിക്കും. പക്ഷെ ഞങ്ങളുടെ അങ്ങോട്ടേക്ക് ദീപാവലിക്ക് മാത്രമേ ഉള്ളൂ.
1: എനിക്ക് നമ്മളിപ്പോ കേരളം നോക്കുവാണെങ്കിൽ കേരളം എന്ന് വെച്ചാൽ കേരളത്തിന്റെ ഓരോ ഏരിയ അനുസരിച്ചും പല വ്യത്യാസങ്ങളുണ്ട്.
0: പക്ഷെ ഈ ഓണക്കളികൾ തന്നെ ഭയങ്കര രസമല്ലേ.
1: പിന്നെ
0: എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്നറിയോ, ഈ വീട്ടിലേക്ക് നല്ല പ്ലേറ്റും ഗ്ലാസ് മഗ് ഇതൊക്കെ ഞാൻ കൊണ്ടുകൊടുക്കുന്ന സമയമാണ് ഓണം. എങ്ങനെയാണെന്നറിയോ, അവിടെ മത്സരത്തിൽ പോയി ഞാൻ
1: വിട്ടുകൊടുക്കൂല,
0: സാധനം കൊണ്ടേ വരുള്ളൂ. കാരണം ഒന്നെങ്കിൽ പാട്ട് മത്സരമായിരിക്കും, അല്ലെങ്കിൽ ഡാൻസ് ആയിരിക്കും. പാട്ട് പണ്ട് കുഴപ്പമില്ലായിരുന്നു, ഇപ്പഴല്ല കേട്ടോ, കുഞ്ഞുനാളത്തെ കാര്യം പറയണേ. പിന്നെ അതേപോലെ തന്നെ അങ്ങനത്തെ കുറെ സംഭവം. പിന്നെ എന്താണെന്ന് വെച്ചാ, ഈ ഇതില്ലേ എന്താ, തവളച്ചാട്ടം. തവളച്ചാട്ടം, ലെമൺ ആൻഡ് സ്പൂൺ,
1: ഇതൊക്കെ ഞാൻ പുലിയായിരുന്നു, കില്ലാടിയായിരുന്നു.
0: പിന്നെന്താ അറിയോ, ബിസ്ക്കറ്റ്,
1: ഓണപ്രതിഭ
0: ആക്ഷൻസ് കാണിച്ച് വായിൽ വരെ എത്തിക്കണ്ടേ, അങ്ങനെ നമ്മള്
1: ബിസ്ക്കറ്റ്.
0: പിന്നൊരു സാധനമുണ്ട്, അതിന് മാത്രം ഞാൻ കേറൂല, ഞാൻ ചേട്ടനെ കേറ്റും. തക്കാളി കടിക്കണം.
1: ഓ, അങ്ങനെയുണ്ട്.
0: അതായത് വെള്ളം ഒരു ബക്കറ്റില് ഫുള്ള് വെള്ളം നിറയ്ക്കും,
1: എന്നിട്ട്
0: തക്കാളി ഇടും.
1: ഓക്കെ,
0: എന്നിട്ട് മുഖം മുങ്ങിപ്പോവില്ലേ, തക്കാളി കടിക്കണം. എനിക്ക് തക്കാളി ഇഷ്ടമില്ലാത്തോടെ പോലെ, പക്ഷെ ഒരു ആപ്പിളാണെങ്കിൽ കടിക്കാൻ കുഴപ്പമില്ല. ഓക്കെ,
1: പക്ഷെ ഒരു വെറൈറ്റി ഗെയിം ആണല്ലോ.
0: ആ, അത് എന്നിട്ട് പോയിട്ട് അവിടെ കൊണ്ട് ഇടണം.
1: ഓ, അങ്ങനെയുണ്ട്.
0: ആ, അങ്ങനെ ഇവിടുന്ന്
1: എടുത്തിട്ട്
0: മുങ്ങി മുങ്ങി എടുക്കണ്ടേ, എന്നിട്ട് അവിടെ കൊണ്ട് ഇടണം.
1: കഷ്ടപ്പാടാണ്.
0: കഷ്ടപ്പാടാ, അത് ഞാൻ കേറൂല.
1: ഓക്കെ, നമ്മുടെ ലൂക്കിന്റെ മെസ്സേജ് ഉണ്ട്, ഉച്ചക്ക് സാൻഡ്വിച്ച് മാത്രം കഴിച്ച് ഓണം കഴിച്ചവർ ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ചിലപ്പോ നമ്മുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അതൊക്കെ ചിലപ്പം പറ്റി കാണും. ഫുഡടിയും ചായ കുടിയും മാത്രമേ ഉള്ള അഷ്ടം എന്ന് ചോദിക്കുന്നുണ്ട്.
0: ഫുഡടിയും ചായ കുടിയും മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ,
1: തിരുവോണ ദിവസം ആകുമ്പോ എന്തായാലും അത് നമ്മൾ പറയണ്ടേ?
0: അതെ, തിരുവോണം ആകുമ്പോ ഒന്ന് സദ്യയെ കുറിച്ച്
1: പറയണം,
0: വൈകുന്നേരം ആകുമ്പോ എന്തായാലും അതിന്റെ ക്ഷീണം ഉണ്ടാവും, ഒരു കട്ട ചായ കുടിക്കണേ പറയണം. പിന്നെ നിങ്ങളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത്, വിളിക്കുന്ന സമയം 5:30 ചായ കുടിക്കണ്ടേ, അപ്പൊ അതും പറയണം. അപ്പൊ അതിന്റെ കൂടെ നമ്മളിപ്പോ എന്തൊക്കെ കാര്യങ്ങളും മറ്റു കാര്യങ്ങൾ പറഞ്ഞു.
1: അതെ അതെ, പക്ഷെ എന്തായാലും കൂടുതൽ നമ്മൾ അങ്ങ് നിങ്ങളൊക്കെ ഭക്ഷണം കൂടുതൽ ശ്രദ്ധിക്കുക, അതുകൊണ്ടാണ്
0: പറയുന്നത്. ഞങ്ങൾക്കും അത് തന്നെ കേൾക്കുന്നത്, നിങ്ങൾക്കും അതെ.
1: അപ്പൊ അതുകൊണ്ടായിരിക്കും എന്തേ നമ്മളൊക്കെ ഒരേ തോണി തുഴയുന്നവരാണ്.
0: അതെ, അത്രേയുള്ളൂ. എന്നാലും ഞാനിപ്പോ നേരെ
1: ഒറ്റയ്ക്ക് സദ്യ കഴിച്ചു. ഷൈജു പറയുന്നുണ്ട് ഒറ്റയ്ക്ക് ഓഫീസ് മുഴുവൻ ഉണ്ടായിരുന്നു.
0: അല്ല, ഇനി ഷൈജു ഒറ്റയ്ക്ക് കഴിച്ചു എന്നാണോ?
1: ഷൈജു ഒറ്റയ്ക്ക് കഴിച്ചു. ഓ സോറി സോറി, ഒറ്റയ്ക്ക് സദ്യ കഴിച്ചു. എന്നാലും സദ്യ കഴിക്കാൻ പറ്റുമല്ലോ.
0: അതെ,
1: അതൊരു സന്തോഷമല്ലേ?
0: അത് ഒരു സന്തോഷം തന്നെയാണ്. എന്തായാലും അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഒന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഒരു പണ്ടത്തെ ഓണം എഫക്റ്റ് ഒക്കെ ഒന്ന് മെമ്മറീസ് ഒക്കെ ഒന്ന്
1: പറഞ്ഞാൽ ഒറ്റയ്ക്ക് കഴിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഭയങ്കര സങ്കടമാണ്. അപ്പൊ ആ സമയത്ത് ചിലപ്പോ കഴിച്ചില്ല എന്നിരിക്കും.
0: വേണമെങ്കിൽ നമുക്ക് ഈ ഹോട്ടലൊക്കെ പോവാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
1: ആ ഒറ്റയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
0: ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ.
1: ആണല്ലേ?
0: ഞാൻ ട്രൈ ചെയ്യും, കാരണം അതൊന്ന് ഓവർകം ചെയ്ത് വരണമല്ലോ.
1: അത് ഓവർകം ചെയ്യേണ്ട അത്യാവശ്യമാണ്.
0: ഒറ്റയ്ക്ക് സിനിമ പോയിട്ടുണ്ടോ?
1: ഇല്ല,
0: ഇല്ലല്ലോ,
1: ഇതുവരെ ഇല്ല.
0: ഒരു തവണ പോയി,
1: ഇതുവരെ
0: വിളിച്ചിട്ട്
1: വന്നില്ല.
0: ഞാൻ വരൂലെന്ന് പറഞ്ഞിട്ട്
1: ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഒറ്റയ്ക്ക് സിനിമ ചിലര് പറയണ്ട, ഒറ്റയ്ക്ക് ഒരു തവണ സിനിമ രണ്ടു തവണ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ പിന്നെ സ്ഥിരം പോകുന്ന പറയുന്നത്.
0: അതെ അതെ,
1: അങ്ങനെ അഭിപ്രായം ഉള്ളവരുണ്ടെങ്കിൽ പറയട്ടോ. ഹാപ്പി ഓണം അഷ്ടമി അനിസ, തിരിച്ചും ഹാപ്പി ഓണം റെനിൽ ജോൺസ പറയുന്നത്. ഇന്നിന്റെ ക്ഷീണം വെള്ളിയാഴ്ചയാണ് തീർക്കാൻ പോകുന്നത്. രാവിലെ മുതലങ്ങോട്ട് ആഘോഷമാണ്. ഇത് അഷ്ടമി അനിസയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സജീർ സഞ്ജു ആണ് ചോദിക്കുന്നത്. ഹലോ, നിങ്ങൾ രണ്ടാളും ചായ കുടിച്ചായിരുന്നു? ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു.
0: എങ്ങോട്ടേക്കാണ് പോകുന്നത്?
1: എവിടേക്കാണ് ചായ കുടിക്കാൻ പോകുന്നത്? പറഞ്ഞു,
0: പെട്ടെന്ന്
1: മെസ്സേജ് അയച്ചോ.
0: ഓക്കെ, എന്നാൽ ഞങ്ങൾ അടുത്ത പാട്ടിലേക്ക് പോട്ടെ. നിങ്ങളുടെ മെസ്സേജസും പോന്നോട്ടെ.
1: ഞങ്ങൾ നിൽക്കില്ല, പറഞ്ഞോണ്ടിരിക്കും.
0: അപ്പുണ്ണി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരും മാത്രം ഇത് പറഞ്ഞു പറഞ്ഞ അവസാനം ഈ പറഞ്ഞ പോലെ റേഡിയോയിൽ പാട്ടെങ്കിലും പോണം കേട്ടോ പറഞ്ഞിട്ടൊക്കെ പോയിക്കുന്നേ. അതുകൊണ്ട് നമുക്ക് പാട്ടിടാം, കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വരാം കേട്ടോ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിവിൻ പോളിയും മമിത ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാൻറ്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
2: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
3: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ.
0: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
3: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
4: കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയോ?
3: കണ്ട കണ്ട കാരണം.
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം. സ്കൂൾ സീസണിൽ കുട്ടികളുടെ ആരോഗ്യത്തിനും ഹൈജീനും ഒരു എക്സ്ട്രാ കെയർ നൽകാം. റയാദ മെഡിക്കൽ സെന്ററും ഒലിവ്സനോ റേഡിയോ നെറ്റ്വർക്കും ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. സെപ്റ്റംബർ 4 വെള്ളിയാഴ്ച രാവിലെ 9 മുതൽ 11 വരെ 7 മുതൽ 10 വരെയുള്ള കുട്ടികൾക്കായി റയാദ മെഡിക്കൽ സെന്ററിൽ ബാക്ക് ടു സ്കൂൾ ജൂനിയർ കെയർ ക്ലബ്. കുട്ടികളെ പങ്കെടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 5000 എന്ന നമ്പറിലേക്ക് BTS ജൂനിയർ കെയർ ക്ലബ് എന്ന് വാട്സ്ആപ്പ് ചെയ്യാം. Brought to you by Riyada Medical Center.
5: CCI accredited Riyada Medical Center. Ella divasavum ningalkkai pravartikkunnu. Visit Riyada Medical Center on Searing Road, Doha.
0: Hygiene and wellness partner Johnson's 99.9% germ removal now with micellar technology. Listerine brushing inodopam upayogikkumbol 5x more cleaning power. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ്സനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
6: റേഡിയോ നാടക മത്സരം സീസൺ 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
6: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
7: ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ദിസ് ഇസ് സിംഗർ KS ഹരിശങ്കർ.
8: പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ.
7: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട്

0: শুনো 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: പുണ്യ വചനങ്ങളിലൂടെ.
1: സ്വന്തം ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഭക്ഷണ ഉരുളയ്ക്ക് പോലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
0: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോർസ് എയർപോർട്ട് റോഡ്.
6: സുനോ
7: പൊന്നോണം
8: സീസൺ 8
0: കേട്ട് കേട്ട് കേട്ടോണം.
9: Presented by Joya Lucas, world's favorite jeweler.
0: Powered by
10: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
9: And
0: Marza Hypermarket, be fresh, be you. Visit your nearest store today.
11: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം മണിയമ്പല രാജു.
12: ലാസർ പാലയെന്ന ഒരു കാപ്പോടിക്കുന്ന എന്റെ ഭാര്യ ഒന്ന് കാണണം.
11: ഖത്തറിന്റെ ഫേവററ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Sunu 91.7 FM. Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം, ബൈ ടെസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: നമസ്കാരം, ഞാൻ കലാഭവൻ ഷാജോൺ ആണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട എഫ് എം റേഡിയോ സുനോ 91.7 എഫ് എമ്മിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: ഒറ്റയ്ക്ക് യാത്ര പോയിട്ടുണ്ടോ? നല്ല രസമാണ്. പലവരും യാത്രയും സിനിമയും ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് പോയിട്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് അനുഭവം ഉണ്ടാവും. അതൊക്കെ ഒരു പ്രത്യേക ഫീലാണെന്ന് പറഞ്ഞിട്ടാണ് ഒരാളുടെ മെസ്സേജ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും അടിപൊളി. ഇങ്ങനെ ഓണത്തിൻ്റെ തിരക്കിൽ എല്ലാവരും ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. ഇവിടെ പലരും വന്ന് കാണുകയാണ്. ഞങ്ങളിങ്ങനെ ഓണം വിഷസ് പറയാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങളുടെ കൂടെ മുൻപ് വർക്ക് ചെയ്തിരുന്ന ചില ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഞാനിങ്ങനെ ഓണം വിഷസൊക്കെ പറഞ്ഞിങ്ങനെ കയറിയിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങണം എന്നുള്ളൊരു മൈൻഡിൽ എല്ലാവരും ഇവിടെ നിൽക്കുന്നു. ഞാൻ വിചാരിക്കും ഇവർക്കൊന്നും വീട്ടിലും പോകേണ്ടത്, കാരണം എല്ലാവരും ഞാൻ കുറച്ച് പറഞ്ഞില്ലേ ഓണത്തിൻ്റെ ഫീലിലാന്നേ. അതേപോലെ തന്നെയാണോ നിങ്ങളുടെ വർക്ക് പ്ലേസും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പോലും? എനിക്ക് തോന്നിപ്പം ഫ്രണ്ട്സും ഫാമിലിയും ഈവൻ ഫാമിലി ഫ്രണ്ട്സും എല്ലാവരും വരുന്നൊരു സമയം തന്നെ ആയിരിക്കില്ലേ. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാഘോഷം ഈ പറഞ്ഞ പോലെ സൂപ്പർ ആവട്ടെ. ഓണം വിഷസ് അറിയിക്കുന്നു. നിങ്ങൾക്കും ഓണം വിഷസ് അറിയിക്കാം കേട്ടോ. മെസ്സേജ് അയച്ചാൽ മതി 5000 9171ലേക്ക്.

0: ലാൽ കെ എസ് ഖത്തറും റേഡിയോ സുനോയും സഫാരി മാളും ചേർന്നൊരുക്കുന്നു
1: ഓണം ജിംഗാലാല സീസൺ 3. അപ്പൊ തുടങ്ങാല്ലേ?
0: ഖത്തറിലെ ഏറ്റവും വലിയ ഓണാഘോഷം ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച സഫാരി മോളിൽ. തിരുവാതിര, പായസം കുടി മത്സരം തുടങ്ങി വ്യത്യസ്തമായ നിരവധി ഓണം സ്പെഷ്യൽ ഗെയിംസ്
1: വെള്ളിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ 11 മണി വരെ. പഞ്ചാരിമേളം, നാടൻ പാട്ട്, ഫ്യൂഷൻ മ്യൂസിക്, അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷരാവ് ഓണം ജിംഗാലാല സീസൺ 3.
0: ഈ ഓണം നമുക്ക് സഫാരിയിൽ ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാം, അടിപൊളിയാക്കാം.
2: Radio Suno 91.7 FM
3: Qatar's favorite radio station.
2: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
4: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: കള്ളവും ചതിയും ഇല്ലാത്ത, എന്നോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
5: കേരളം ബിസിനസ് സംസാരിക്കുന്നു. ദ ഫ്യൂച്ചർ ഓഫ് കേരള ബിസിനസ് 2026 സീകോൺ. വേൾഡ് ഫേമസ് കീനോട്ട് സെഷനുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ലോകത്തെ പ്രമുഖരുമായി നേരിട്ട് സംവദിക്കാൻ 1-to-1 മീറ്റിംഗുകൾ, ബിസിനസ് കോഫി മീറ്റിംഗുകൾ സെപ്റ്റംബർ 1 മുതൽ ഹോട്ടൽ ജിമോറ കാലിക്കറ്റിൽ.
6: സീകോൺ 2026. ലേൺ, കണക്ട്, കൊളാബറേറ്റ് ആൻഡ് ഗ്രോ. കൂടുതൽ ഡീറ്റെയിൽസിനായി വിസിറ്റ് സീകോൺസമ്മിറ്റ്.com.
7: നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ ജഗദീഷ്. റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണം.

0: Radio Sunu 91.7 FM. Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
2: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ ഖത്തറിൽ ലൈവായി. സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 QNC.

0: Sound of South presents Victoria Gold MG live in Qatar. Brought to you by Nesto. Powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: റേഡിയോ നാടക മത്സരം സീസൺ 4.
1: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐ ഡി PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
3: ഹലോ, ഞാൻ നന്ദു. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ.

0: വെൽക്കം ബാക്ക്. ഇതൊക്കെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 FM അഷ്ടമിയാണ് കൂടെ ഉള്ളത്. ഈ ഓണത്തിന്റെ പരിപാടിയിലൊക്കെ തന്നെ ഇടയിൽ ഞങ്ങളുടെ അതിഗംഭീരമായിട്ടുള്ള നാളൊരു ഇവന്റ് നടക്കുന്നുണ്ട് കേട്ടോ. അതായത് ബാക്ക് ടു സ്കൂൾ.
1: Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
2: Gifting partner Daiso Japan, you name it, we have it.
1: And Doha Center, shop more, pay less.
3: Old Airport Road, Doha and Alcor.
1: Call 70222525. Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
4: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.

അപ്പൊ എന്തായാലും ഇതുപോലെ ബാക്ക് ടു സ്കൂൾ അതിഗംഭീരമാക്കാൻ കുഞ്ഞുങ്ങൾ എല്ലാവരും തന്നെ സെറ്റായിട്ടിരിക്കുകയാണ്. രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കുട്ടികൾ എല്ലാവരും എന്തായാലും നാളെ അവിടെ എത്തുന്നതായിരിക്കും. നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നതായിരിക്കും. അപ്പൊ നാളത്തെ ഒരു ഇവന്റിന്റെ വിശേഷങ്ങളും നിങ്ങൾക്ക് വഴി അറിയാനായിട്ട് പറ്റും റേഡിയോ സ്നോയിലൂടെ. സോ സൂപ്പറായിട്ട് ഈ വിശേഷങ്ങളൊക്കെ തന്നെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയം അടിപൊളി പാട്ടുകളും ഉണ്ട്. കാരണം ഇന്ന് പൊന്നോണമാണല്ലോ, തിരുവോണമാണല്ലോ, അതുകൊണ്ട് തന്നെ സൂപ്പർ സോങ്സ് ഒക്കെ ആയിട്ട് അശ്വമിയാണ് കൂടെയുള്ളത്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: സുനൊപ്പനോടം സീസൺ 8 കേട്ട് കേട്ട് കേട്ടോണം. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfu, Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: ഉത്രാടപ്പാച്ചിലതി ഗംഭീരമായി ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. അപ്പൊ എന്തായാലും അതിൽ ആദ്യത്തെ ആ ഒരു വിന്നർ ആയിട്ടുള്ള ഒരാളെ തന്നെ നമുക്കൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കാം നമ്മളുടെ കൂടെ ഈ ഒരു ദിവസം. സുനോ പൊന്നോണം സീസൺ 8.
5: ഹലോ,
4: ഹായ് ശ്രുതി, കൺഗ്രാചുലേഷൻസ്.
5: താങ്ക് യു.
4: ശ്രുതിയും ശ്രുതിയുടെ ഹസ്ബൻഡും കൂടി വന്നു. കനവെന്ന് പറയുന്ന ഒരു ടീമുമായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി സെറ്റായിട്ട് ഉത്രാടപ്പാച്ചിൽ അതി ഗംഭീരമാക്കി അങ്ങനെ വിൻ ചെയ്തു പോയി. എങ്ങനെയുണ്ടായിരുന്നു ടോട്ടൽ നമ്മളുടെ സുനോ പൊന്നോണം എക്സ്പീരിയൻസ്?
5: അടിപൊളിയായിരുന്നു. കാരണം ഞങ്ങൾ ലാസ്റ്റ് ഇയർ ഇതുപോലെ ബൈ ചാൻസ് ആണ് ലാസ്റ്റ് ഇയർ ഈ പ്രോഗ്രാം കണ്ടത്. അപ്പൊ ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഇയർ എന്തായാലും പ്രീ പ്ലാൻഡ് ആയിരിക്കണം എന്നുള്ളത്. അങ്ങനെ ഇത്തവണ പോസ്റ്റ് കണ്ടപ്പോ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തു. അതുപോലെ മോനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കുട്ടിമാവിലേക്ക് വേണ്ടിയിട്ട്. അവൻ ലാസ്റ്റ് ഇയറും ഭയങ്കര ചെണ്ടമേളം എല്ലാം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഈ ഇയർ അതിലും കൂടുതൽ, കുറച്ചും കൂടെ വലുതായ കാരണം എക്സൈറ്റ്മെന്റ് കുറച്ചും കൂടെ കൂടുതലായിരുന്നു. അങ്ങനെ നമ്മള് വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് ഇത്തവണ. നമ്മൾ എങ്ങനെയായാലും ഫസ്റ്റ് എന്നുള്ളതില്ല, എന്നാലും പാർട്ടിസിപ്പേഷൻ എന്തായാലും ഉണ്ടായിരിക്കണം എന്ന് ഓൾറെഡി പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടും പറഞ്ഞു. അങ്ങനെ അവരും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയാക്കി. എന്തായാലും പരിപാടി എന്തായാലും ഗംഭീരായി.
4: ഓക്കെ, അതറിഞ്ഞതിൽ സന്തോഷം. എനിക്ക് തോന്നുന്നു എല്ലാരെക്കാട്ടും ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് അത് മോൻ തന്നെയാണ്. മോൻ ഭയങ്കരമായിട്ട് അതങ്ങ് എന്താ പറയാ, അവിടുത്തെ എല്ലാം നാടൻ പാട്ടും എല്ലാം അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ?
5: യെസ് യെസ്, അവന് ഇങ്ങനെ ഒന്നാമത് കൾച്ചറൽ പ്രോഗ്രാംസ് അവന് ഭയങ്കര ഇഷ്ടമാണ്. അത് ഓണം കൂടെ ആവുമ്പം കുറച്ചും കൂടെ കളറാണല്ലോ എല്ലാവരും, ആ ഒരു കുട്ടികളെല്ലാവരും ആ ചേറിലും കൂടെ കണ്ടപ്പം അവന് കുറച്ചും കൂടെ ഇഷ്ടമായിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേഷനും അവനെ കുറേ കൂടെ ഹാപ്പി ആക്കാൻ നമുക്ക് പറ്റി.
4: അടിപൊളി, സൂപ്പർ.
5: കാരണം നാട്ടിൽ നിന്ന് ആവുമ്പോ നമുക്ക് ഫാമിലി ഉണ്ട്, അങ്ങനെ ഒരു വൈബ് കിട്ടും. നമ്മൾ എബ്രോഡ് ആവുമ്പോ നമുക്ക് ആ അത്രയും ഒരു വൈബ് കിട്ടുന്നില്ല. പക്ഷെ ഇങ്ങനത്തെ പ്രോഗ്രാംസ് വരുമ്പം നമ്മൾ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു മിസ്സിംഗ് കുറേ ഒഴിവായിട്ട് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും.
4: എന്തായാലും ഫസ്റ്റ് അടിച്ചുകൊണ്ട് പോയി, ഗിഫ്റ്റൊക്കെ മേടിച്ചു പോയി. ഇനി എന്തായാലും ന്യൂ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റുമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കോളൂ. ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം കേട്ടോ.
5: താങ്ക് യു സോ മച്ച്.
4: ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ ബൈ
5: ബൈ ബൈ. ഹാപ്പി ഓണം.
4: ഹാപ്പി ഓണം. ഹാപ്പി ഓണം.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: മലയാളത്തിലെ മെലഡി ഗാനങ്ങളുടെയും തകർപ്പൻ ഗാനങ്ങളുടെയും ആറാം തമ്പുരാൻ എം ജി ശ്രീകുമാർ
4: ഖത്തറിൽ ലൈവായി.
3: സ്കൈ മീഡിയ ആൻഡ് ദ സൗണ്ട് ഓഫ് സൗത്ത് പ്രസൻസ് വിക്ടോറിയ ഗോൾഡ് പൊന്നോണം വിത്ത് എം ജി ലൈവ് സെപ്റ്റംബർ 4 ക്യു എൻ സി സി.

0: Lord of South presents Victoria Gold MG live in Qatar. Brought to you by Nesto, powered by Falcon Gym. Media partner Anish Grid Photography. Official radio partner Olive Suno Radio Network.
1: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: കുട്ടിക്കുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അപ്പോസുദ്ര മോളിൽ വൈകിട്ട് 3 മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. വെന്യൂ പാർട്ണർ അപ്പോസുദ്ര മോൾ, വെർ കൺവീനിയൻസ് മീറ്റ്സ് ചോയ്സ് ആൻഡ് കമ്മ്യൂണിറ്റി മീറ്റ്സ് സ്റ്റൈൽ. അപ്പോസുദ്ര മോൾ, എ കംപ്ലീറ്റ് ഫാമിലി ഡെസ്റ്റിനേഷൻ.
3: ഗിഫ്റ്റിംഗ് പാർട്ണർ ഡൈസു ജപ്പാൻ, യു നെയിം ഇറ്റ് വി ഹാവ് ഇറ്റ്.
4: And Doha Center, shop more, pay less.
1: Old Airport Road, Doha and Alcor.
4: Call 70222525.
5: Creative partner, Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
6: Pizza partner, Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
7: Refreshment partner, Al Wajba Dairy and Al Shamal Pure Drink. Drinking water distributed by Cult Center Holding.

0: പൊന്നോണം സീസൺ 8 കേട്ട് കേട്ട് കേട്ടോണം.
1: Presented by Joya Lucas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Namaskaram, njan Indrajit Sukumaran. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട്

0: കെഎസ് ഖത്തറും റേഡിയോ സുനോയും സഫാരി മാളും ചേർന്നൊരുക്കുന്നു
1: ഓണം ജിംഗാലാല സീസൺ 3. അപ്പൊ തുടങ്ങാല്ലേ?
0: ഖത്തറിലെ ഏറ്റവും വലിയ ഓണാഘോഷം ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച സഫാരി മോളിൽ. തിരുവാതിര, പായസം കുടി മത്സരം തുടങ്ങി വ്യത്യസ്തമായ നിരവധി ഓണം സ്പെഷ്യൽ ഗെയിംസ്.
1: വെള്ളിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ 11 മണി വരെ പഞ്ചാരിമേളം, നാടൻ പാട്ട്, ഫ്യൂഷൻ മ്യൂസിക്, അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷരാവ് ഓണം ജിംഗാലാല സീസൺ 3.
0: ഈ ഓണം നമുക്ക് സഫാരിയിൽ ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാം, അടിപൊളിയാക്കാം.
2: റേഡിയോ സുനോ 91.7 FM, Qatar's favorite radio station.
3: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
0: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
1: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: കള്ളവും ചതിയും ഇല്ലാത്ത, എണ്ണോളം പൊളിവചനങ്ങളില്ലാത്ത നമ്മുടെ സുന്ദര മഹോത്സവമായ ഓണത്തിന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ആശംസകൾ.
4: ഹായ്, ഞാൻ നിങ്ങളുടെ മോഹൻലാൽ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം ഇവിടെ നമ്മൾ ഇത്രയും ദിവസങ്ങളായി പോയിക്കൊണ്ടിരുന്ന ഒരു ഓണത്തല്ല് സെഗ്മെന്റ് ഉണ്ട്. അതിന്റെ ഒരു കലാശക്കെട്ട് എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചു ഒരു കൂട്ടത്തല്ല് തന്നെ ആക്കാം. അതുകൊണ്ട് തന്നെ എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ദാ നിസയുണ്ട്. നിസയുടെ കൂടെ തന്നെ രണ്ടുപേര് ഇന്നത്തെ സ്പെഷ്യൽ അതിഥികൾ.
1: ബുദ്ധിയുള്ള രണ്ടുപേര്.
0: അയ്യോ, ബുദ്ധിയുടെ കാര്യം ഒന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇവിടെ തല്ലുണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഹോപ്പ് ആൻഡ് ഫെയ്ത്ത്, ഹലോ, ഹാപ്പി ഓണം. അയ്യോ, എന്താണോ ഉഷാറില്ലാത്തത്, കുറച്ചുകൂടി ഉഷാറായിട്ട് പറടാ. ഹാപ്പി ഓണം, അതാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കേട്ടോ ഓണത്തല്ല, അതായത് തല്ലുണ്ടാക്കുക. നമ്മൾ വാക്ക് തർക്കമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും നിസയും പറയുന്നു, നമ്മളുടെ ആ ഒരു കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മില്ലേനിയൽസിന്റെ ഒക്കെ തന്നെ ഓണമാണ് അടിപൊളി ഓണം എന്ന് പറയുന്നു. നിങ്ങൾ പറയുന്നു ജെൻസി ഓണമാണ് അടിപൊളി ഓണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കുന്നു. അല്ലാതൊക്കെ
1: വേറെ ടോപ്പിക് വേണമെന്ന് തോന്നുന്നുണ്ട്.
0: വേറെ ടോപ്പിക് വേണോ? ഓക്കെ, എന്നാൽ വേറെ ടോപ്പിക് കൊടുക്കാം. ശരി, അപ്പോ നമുക്ക് ടോപ്പിക്ക് ടോപ്പിക്ക് ടോപ്പിക്ക് ടോപ്പിക്ക് അതന്നെ ഭക്ഷണം റിലേറ്റ് ചെയ്ത് തന്നെ പോകേണ്ടി വരും. ഓക്കെ, നമുക്കെന്നാ, നിങ്ങൾ എവിടെയാ? നാട്ടില്?
2: കൊച്ചിയില്.
0: അല്ലേ, അപ്പൊ കൊച്ചിയിലെ സദ്യയാണ് സൂപ്പർ എന്നാണ് ഇപ്പം നിങ്ങള് പറയേണ്ടത്. ഓക്കെയാണോ? അപ്പൊ ഞങ്ങളുണ്ടോ അതിനെ എതിർക്കും. ഓക്കെയാണോ? റെഡി പറയാ, സാധനം കയ്യിലുണ്ടാവണേ. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓണത്തല്ല്,
3: ഓണത്തല്ല്,
0: ഓണത്തല്ല്. നിസ, നിസയുടെ അഭിപ്രായം എന്താണ്? ഏത് സദ്യയാണ് ഏറ്റവും ബെസ്റ്റ്?
1: തൃശ്ശൂര്.
0: തൃശ്ശൂര്? നമ്മൾ ഒരുമിച്ച്
1: നിൽക്കണം.
0: ഒരുമിച്ച് നിൽക്കണം.
1: നമ്മൾ എവിടെയാ നിൽക്കണ്ട? ഇപ്പൊ
0: നമ്മൾ എവിടെയെങ്കിലും പോയാലേ തൃശ്ശൂര്.
1: ഒരു ജില്ല ഉറപ്പിക്കും.
0: അത് നമുക്ക് കൊല്ലം, ട്രിവാൻഡ്രം, കോട്ടയം, ആ ഒരു താഴോട്ട്
1: പിടിക്കും. കൊല്ലം.
0: ഓക്കെ, അതാണ് സൂപ്പർ എന്ന് ഞാൻ പറയുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പറയൂ. ചെല് പറയടാ, ഇങ്ങനെയാണോ? അങ്കമാലിയിലെ സദ്യയാണോ? അങ്കമാലിയിലെ സദ്യയുടെ ഒരു പ്രത്യേകത പറയൂ.
2: മാങ്ങാക്കറി.
1: പരിപാടി പൊളിഞ്ഞതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു.
0: സത്യം, സത്യം. ഇവരെ കൊണ്ട് തല്ലുണ്ടാക്കാൻ പറ്റില്ല.
1: നിങ്ങൾ അപ്പുണ്ണി ഇടപെടിക്കണം
0: തോന്നുന്നുണ്ട്. അപ്പുണ്ണി പറയൂ, നമുക്ക് ഇന്ന് അപ്പുണ്ണി, നിസ, അഷ്ടമി, മൂന്ന് പേർക്ക് കൂടെ ഓണത്തല്ലുണ്ടാക്കാം.
1: എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. മൂന്ന് ജില്ല ആയിക്കോട്ടെ,
0: മൂന്ന് ജില്ല ആയിക്കോട്ടെ. ഏറ്റവും ബെസ്റ്റ് സദ്യ ഏതാണെന്നാണ് അപ്പുണ്ണിയുടെ അഭിപ്രായത്തിൽ?
4: ഞാൻ എപ്പോഴും പറയാറുണ്ട് തൃശ്ശൂർ, എറണാകുളം ജില്ല
1: ഒരു സ്ഥലത്ത് നിൽക്കണം. ഞാൻ തൃശ്ശൂർ എടുത്തു.
4: തൃശ്ശൂരിന്റെ രീതിയിലാണ് എറണാകുളത്തും സദ്യ വരിക. അപ്പൊ നമ്മൾ പറയുമ്പോ ഞങ്ങളുടെ ഭാഗത്തെ സദ്യയാണ് ഏറ്റവും നല്ലത്.
1: അപ്പൊ എറണാകുളം,
4: എറണാകുളം.
0: പക്ഷെ ഈ പറഞ്ഞ പോലെ മിക്ക ഏറ്റവും ബെസ്റ്റ് ഷെഫ്മാർ ഇൻ ദ വേൾഡ് വരെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് സദ്യ എന്ന് പറയുന്നത് കൊല്ലം ട്രിവാൻഡ്രം.
1: പക്ഷേ ഈ കൊല്ലത്തിന്റെ സദ്യയുടെ ഒരു കുഴപ്പം,
4: ഞാനത് ആകെ പറഞ്ഞേക്കണ കേട്ടേക്കണ ഷെഫ്
1: ഷെഫ് പിള്ളയാണ് ഞാൻ.
0: ബാക്കി എല്ലാരും അത് തന്നെ പറഞ്ഞു.
1: പക്ഷേ ഒരു കുഴപ്പമില്ല, ഈ കൊല്ലത്തെ സദ്യ കഴിച്ചു തരാൻ എത്ര സമയം എടുക്കുന്നത്? നമുക്ക് അത്രയും സമയം ഒന്നും കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല.
0: ഒരു മിനിറ്റ് എടുക്കൂല, അത്രയും റോക്കറ്റ് സ്പീഡിൽ അവർ കൊണ്ട് സാധനങ്ങൾ.
1: അതാണ് കുഴപ്പം, അത്രയും സ്പീഡിൽ അവർ മനുഷ്യനെ കഴിക്കാൻ പറ്റണ്ട. ഇതൊക്കെ
4: ഈ കുറുക്ക് കാളൻ കൂട്ടി നിങ്ങൾ ഊണ് വെച്ചിട്ടുണ്ട്? അങ്കമാലിയിലെ കുറുക്ക് ചേനയും കായയും കൂടി ഇട്ടുള്ള ഒരു കുറുക്ക് കാളനുണ്ട്.
1: ചേന കൂടി കാളൻ കൂട്ടി ഞാൻ കഴിച്ചിട്ടുണ്ട്.
4: എന്നാ ടേസ്റ്റ് ആണെന്ന്
0: അറിയാം? അങ്ങനെ ഒരു സംഭവമൊക്കെ സദ്യയിൽ
1: അതാണ്. കൊല്ലംകാർക്ക് അതറിയില്ല.
0: നിങ്ങളുടെ പരിപ്പ് ഒരുമാതിരി സൈഡിൽ കൊണ്ട് വെക്കുന്ന പോലെ.
1: എനിക്ക് അവിടെ പറയാനുണ്ട്, അത് പരിപ്പല്ല, നിങ്ങളുടെ പരിപ്പല്ല, നിങ്ങൾ പയറാണ് പരിപ്പായിട്ട് കണക്കാക്കുന്നത്. അല്ലേ
4: പറഞ്ഞു,
1: അത് പയറുകറിയാണോ പരിപ്പ് കറിയാണോ?
4: അത് പയറുകറിയാ. നമുക്ക് നമുക്ക് പരിപ്പുകറി
0: ഞങ്ങൾക്ക് പയറുകറി വേറെയാ.
1: അങ്ങനെ ശരിയാവുന്ന ഈ പയറുകറിയും പരിപ്പുകറിയും നമ്മൾ ഇതുവരെ തീരുമാനമായിട്ടുള്ള എനിക്ക് തോന്നുന്നില്ല.
0: നിങ്ങൾ ഇഞ്ചിപ്പൊളിയിൽ എന്തിനാ കൊറേ മധുരം കൂട്ടിയിരുന്നേ?
4: നിങ്ങൾ എന്തിനാ എരിവിടുന്നേ?
0: ഇഞ്ചിക്കറിന്ന് പറയുന്നത് ഡൈജഷന് വേണ്ടിട്ടുള്ളതാ. ഈ ഇഞ്ചിക്കറിയില് മധുരം ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇത് പോയി പോവും, മനസ്സിലായോ? അത് പിന്നെ അതൊരു വേറെ ഇഞ്ചി പുളിയായി പോവും. ഈ ഇഞ്ചിക്കറി കഴിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു
4: അവസാനിച്ചതിന് ശേഷം ഞങ്ങൾ പായസം കൂടി കുടിച്ചതിന് ശേഷം ഇത്തിരി മോരും ഇച്ചിരി രസവും കൂടി കുടിച്ച് ഞങ്ങളുടെ
1: ഞങ്ങളൊരു
0: കാര്യം ഉണ്ട്. പായസം കഴിഞ്ഞ ശേഷം ചോറിന്റെ കൂടെയാണ് ഈ പറഞ്ഞ പുളിശ്ശേരിയും രസവും അതുപോലെ മോരും കൂടി.
1: അതാണ് അതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ ചോറ് കഴിച്ചു കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ ചോറ്, അവര് നമ്മള് സദ്യ കഴിച്ചില്ലേ, പിന്നെ എന്തിനാണ് വീണ്ടും സദ്യ കഴിക്കുന്നത്?
0: അത് ഒരു തവണ ചോറെടുത്ത് നമ്മൾ.
1: എനിക്ക് സംശയമാണ് ഇത്. കൊല്ലംകാർ മറുപടി തരൂ.
0: കൊല്ലംകാരുടെ മറുപടി തന്നെയാണ്, ഇതാണ് കഴിക്കേണ്ട ശാസ്ത്രീയ രീതി.
4: എന്റെ കൂടെ ഇരിക്കുന്ന രാവിലത്തെ മിസ് ഇതല്ല.
0: എന്തായാലും എനിവേ, നമ്മളുടെ ഓണത്തല്ല് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു വേൾഡ് വൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഓണമാകുമ്പോ തല്ലുകൂടുന്ന ഏറ്റവും വലിയൊരു കാര്യം.
1: പക്ഷേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ പ്രദേശത്തിനും അതിന്റേതായ ടേസ്റ്റും ഭംഗിയൊക്കെ ഉണ്ട്.
0: ഉറപ്പായിട്ടും
4: പ്രാദേശികമായിട്ട് കിട്ടുന്ന പച്ചക്കറികൾ ഉൾപ്പെടെ അതിനെ സ്വാധീനിക്കും.
1: പക്ഷെ എന്നാലും എനിക്ക് സംശയം, ഈ പരിപ്പ് കറിയാണോ പയറുകറിയാണോ?
4: അത് പയറുകറി. നമ്മൾ ധാരണയായി
0: അത് പരിപ്പ് കറിയാണോ? എന്തായാലും ഇവിടെ ഓണത്തിൽ അവസാനിപ്പിച്ചിരിക്കുന്നു കഥ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്.
3: ഖത്തറിലുള്ള എല്ലാ മലയാളികൾക്കും എന്റെ പേരിലും എന്റെ കുടുംബത്തിന്റെ പേരിലും റേഡിയോ സുനോ 91.7 FM പേരിലും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട്
2: സുനോ പൊന്നോണം സീസൺ 8
0: കേട്ട് കേട്ട് കേട്ടോണം.
1: Presented by Joya Lucas, world's favorite jeweler.

0: വചനങ്ങളിലൂടെ
1: നിന്നെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ഓർത്തുവെക്കുക. നീ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ ഓർത്തുവെക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

0: رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: ഹായ് നമസ്കാരം, ഞാൻ സിജു വിൽസൺ. ഖത്തറിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട്

0: Radio Sunu 91.7 FM. Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
5: ഈ ആഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
2: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
6: റേഡിയോ നാടക മത്സരം സീസൺ 4.
2: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ID PR@suno.qa.
6: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.

सुनो 91.7 FM Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: സുനോപ്പനോടം സീസൺ 8 കേട്ട് കേട്ട് കേട്ടോണം.
1: Presented by Joya Lucas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: ഓണമായിട്ട് ഇന്ന് ഓണത്തമ്പോല ഇവിടെയുള്ള ആൾക്കാരുടെ കൂടെയാണ് ഞാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും തനീഷയുടെ ഓണത്തമ്പോലൊക്കെ കഴിഞ്ഞ് പോയപ്പോ നിസേനെ കിട്ടി എനിക്ക്. നിസ,
6: അതായത് അത് കേട്ടപ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റുന്നില്ല.
5: അതാണ്. അപ്പൊ ഓണത്തമ്പോലേക്ക് റെഡിയാണോ?
6: യെസ്, റെഡി.
5: ഓക്കെ, അപ്പൊ ദാ 30 സെക്കൻഡ്സിനുള്ളിൽ പറയണം.
6: അയ്യോ, കൊച്ചുകൂടെ തരുമോ സമയം?
5: കുറച്ചുകൂടെ നോക്കാം. ഓക്കെ, ശരി.
6: സമയം കഴിഞ്ഞിട്ട്
5: 1685.
6: 1685.
5: ഇതാണ് നമ്പർ. പറഞ്ഞോ.
6: 81 56.
5: അല്ല
6: അല്ല. 1515. കറക്റ്റ് അല്ലേ?
5: അല്ല
6: അല്ലേ?
5: അല്ല.
6: ഓക്കെ, എന്നാ 51.
5: ഇങ്ങനെ രണ്ട് നമ്പർ പറഞ്ഞു നിർത്താൻ പറ്റില്ല.
6: 5186.
5: അല്ല.
6: 5861.
5: അല്ല. മാറ്റി പിടിക്ക് തുടക്കം.
6: 8 6 1 5.
5: എന്താന്ന് നോക്കി ഓണമായി കഴിഞ്ഞ ഫുൾ തല്ലുപിടി ഇവിടെ. എന്തായാലും ഇന്നത്തെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഓണസദ്യയുടെ ഒക്കെ കുറച്ചത് കിക്ക് ഇങ്ങനെ നിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ
6: മാറിക്കിട്ടി, അതങ്ങനെ സന്തോഷമായിരിക്കുന്നു.
5: അപ്പൊ എന്തായാലും ഓണത്തമ്പോല ഇവിടുത്തെ ഇനി വേറെ ആരെങ്കിലും പിടിച്ചിരുത്തിയിട്ട് ഓണത്തമ്പോലെ ചെയ്യിപ്പിക്കാൻ പറ്റും. കാരണം കുറെ ദിവസമായിട്ട് കുറെ പേരുടെ റിക്വസ്റ്റ് ആണ് ഓണത്തമ്പോലെ
6: ചെയ്യണം. ഭയങ്കര രസമുള്ള സെഗ്മെന്റ് ആണ്. ഓണത്തല്ലും ഓണത്തമ്പോലൊക്കെ ഓണം തൂക്കി.
5: അതാണ് ഓണം തൂക്കി, വേറെ ലെവലാക്കി.

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
5: മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
6: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരിശ്രീ അശോകൻ. ഖത്തറിന്റെ ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഖത്തറും റേഡിയോ സുനോയും സഫാരി മാളും ചേർന്നൊരുക്കുന്നു
7: ഓണം ജിംഗാലാല സീസൺ 3.
2: ഖത്തറിലെ ഏറ്റവും വലിയ ഓണാഘോഷം ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച സഫാരി മോളിൽ. തിരുവാതിര, പായസം കുടി മത്സരം തുടങ്ങി വ്യത്യസ്തമായ നിരവധി ഓണം സ്പെഷ്യൽ ഗെയിംസ്.
7: വെള്ളിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ 11 മണി വരെ പഞ്ചാരിമേളം, നാടൻ പാട്ട്, ഫ്യൂഷൻ മ്യൂസിക്, അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷരാവ് ഓണം ജിംഗാലാല സീസൺ 3.
2: ഈ ഓണം നമുക്ക് സഫാരിയിൽ ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാം, അടിപൊളിയാക്കാം.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
0: ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
3: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. നിവിൻ പോളിയും മമിതാ ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന റൊമാൻറ്റിക് കോമഡി ചിത്രം ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
4: ചേട്ടനൊരു യൂസർ നെയിം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തായിരുന്നു?
5: ചേരുന്ന വല്ല പേര് വിട്ടാ പോരെ, കിങ്.
0: ഒപ്പം സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ശ്രീന്ദ തുടങ്ങിയ മികച്ച താരനിരയും. സംവിധാനം ഗിരീഷ് എടി.
5: ആ വീട്ടിലെ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണെന്നാ പറഞ്ഞത്.
6: കോളേജിൽ പഠിക്കുന്ന പെൺകുച്ചോ?
5: കണ്ട
0: ബെത്ലഹേം കുടുംബ യൂണിറ്റ് വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
7: നമസ്കാരം, ഞാൻ മുരളി ഗോപി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനു 91.7 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Sunu 91.7 FM. Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
0: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ തേസി മോട്ടോഴ്സ് എയർപോർട്ട് റോഡ്. ഖത്തറിലെ റേഡിയോ നാടക ചരിത്രത്തിന് തുടക്കം കുറിച്ച ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിൽ നിന്നും വീണ്ടും ആ നാടകരാവുകൾ വരവായി.
2: Bus Bell, GCC Radio Nadaga Malsaram, Season 4.
0: സ്ക്രിപ്റ്റുകൾ സമർപ്പിക്കാം. അയക്കേണ്ട ഇമെയിൽ ഐ ഡി PR@suno.qa.
2: കാത്തിരിക്കൂ, കാതോർത്തിരിക്കൂ.
3: നമസ്കാരം, ഞാൻ ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനു 91.7 FM എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: Presented by Joya Lucas, world's favorite jeweler.
4: Powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
2: And
0: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് പോകേണ്ട സമയമായിരിക്കുകയാണ്. നാളെ വീണ്ടും വീക്കെൻഡ് ആയിട്ട് തിരിച്ചെത്തണം. വീക്കെൻഡ് വിശേഷങ്ങൾ പറയണം. വീക്കെൻഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ തന്നെ എത്തണം. സോ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക നാളത്തെ ദിവസത്തിന് വേണ്ടിയിട്ട്. അറ്റ് ദ സെയിം ടൈം ബാക്ക് ടു സ്കൂൾ ഇവന്റ് ഞങ്ങൾക്ക് നാളെ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലും കൂടിയാണ് കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളിലാണ് ബാക്ക് ടു സ്കൂൾ ഇവന്റ്സ് നടക്കുന്നത്. അതിൽ തന്നെ ഞങ്ങളുടെ ഇവന്റ് നടക്കുന്നത് അബൂസിദ്ര മോളിലായിരിക്കും. നാളെ 3 മണി മുതൽ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പൊ എന്തായാലും അവിടുത്തെ വിശേഷങ്ങളും നിങ്ങൾക്ക് വരും ദിവസങ്ങളിലൊക്കെ അറിയാം. ആൻഡ് ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ അറിയാനായിട്ടും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ബാക്ക് ടു സ്കൂളിലേക്ക് വരാൻ ഈ പറഞ്ഞ പോലെ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്കൊക്കെ ഒരു കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ തന്നെയായിരിക്കും വരുന്നതും. അപ്പൊ അവരൊക്കെ വന്ന് നമുക്ക് അടിച്ചു പൊളിച്ച് ഈ പറഞ്ഞ പോലെ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ബാക്ക് ടു സ്കൂൾ ആഘോഷിക്കാം. ഇപ്പൊ എന്തായാലും എല്ലാവരും ഓണാഘോഷങ്ങൾ ഇങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകട്ടെ. നിങ്ങൾ പൊടി പൊടിക്കൂ, സൂപ്പറാക്കൂ, അടിപൊളിയാക്കൂ. ഞങ്ങളും കൂടെ തന്നെയുണ്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞങ്ങളുടെ ഓണാഘോഷങ്ങൾ തീർന്നിട്ടില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും റേഡിയോ സുനോയിലൂടെ കേട്ടോ. സോ സ്റ്റേ ട്യൂൺ എവരിവൺ, കീപ് ലിസണിംഗ് അതേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: सुनो मेलोडीज
1: गुड इवनिंग वेलकम बैक टू रेडियो सुनो बॉबी കൂടെ ഉള്ളത് സുനു മെലഡീസ് യെസ് അങ്ങനെ തിരുവോണ നാളിനെ എത്തിക്കഴിഞ്ഞു എന്ന് പറയണ്ടല്ലേ ഓൾമോസ്റ്റ് തീരാറായി രാവിലെ തൊട്ടുള്ള ആഘോഷങ്ങൾക്കൊക്കെ ശേഷം വർക്കിംഗ് ഡേ ആണ് ബോബി അധികം ആഘോഷങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും നമ്മൾ അങ്ങനെ കുറയ്ക്കില്ലല്ലോ ഇന്ന് കുഞ്ഞാണെങ്കിൽ പോലും ഒരു ചെറിയൊരു ആഘോഷം സദ്യ കഴിക്കൽ പായസം കുടിക്കലൊക്കെ കഴിഞ്ഞ് ഇത്തിരി ഹെവി ആയിട്ട് ആയിരിക്കും ഈ ഒരു സമയത്ത് എല്ലാവരും ഇരിക്കുന്നത് വീക്കെൻഡിലായിരിക്കും നമ്മുടെ കൂടുതൽ ഓണാഘോഷ പരിപാടികൾ എന്നൊക്കെ എനിക്കറിയാം എന്നാലും തിരുവോണമായിട്ട് സുനോ മെലഡീസിൽ ഒരു ഓണ സ്പെഷ്യൽ വേണ്ടേ കഴിഞ്ഞ 10 ദിവസവും നമുക്ക് ഓണപ്പാട്ടുകളും കഥകളും വിശേഷങ്ങളും ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം എന്തായിരിക്കും സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിച്ചു ഓണപ്പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് തരംഗിണി ഇറക്കുന്ന ഓണപ്പാട്ടുകളായിരുന്നു കാസറ്റുകളും സീഡിയും ഒക്കെ അപ്പൊ തരംഗിണിയുടെ ഓണപ്പാട്ടുകൾക്ക് വേണ്ടി കാത്തിരുന്ന ഒരു ജനറേഷൻ ഓഫ് ആളുകൾ ഡെഫിനറ്റ്ലി കാണും ഇപ്പോഴും ആ പാട്ടുകളെ കാത്തിരിക്കുന്നതും റിപ്പീറ്റഡ്ലി കേൾക്കുന്നവരും ഒക്കെ ഉണ്ടാവും അപ്പൊ ഞാനും വിചാരിച്ചു തരംഗിണി ഓണപ്പാട്ടുകളും അതിന്റെ പിന്നിലെ കഥകളും ഒക്കെ ഒന്ന് നമുക്ക് കേട്ടുപോവാം അപ്പം ഇനിയുള്ള പാട്ടുകൾ ഇപ്പൊ ഉള്ളതല്ല ഇനി കേൾക്കാൻ പോകുന്നതിലൊക്കെ തരംഗിണി പാട്ടുകളൊക്കെ വരും ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഓണം എന്ന് പറഞ്ഞാൽ ഉടനെ എത്തുന്ന കുറെ പാട്ടുകളിൽ ഒന്നാണ് 2004 ഇറങ്ങിയ കൊട്ടേഷൻ എന്ന സിനിമയിലെ ഓണപ്പാട്ട് സിനിമയുടെ പേരും പാട്ടുമായിട്ട് ഒരു കണക്ഷൻ നമുക്ക് തോന്നുന്നില്ല പക്ഷെ ഈ ഒരൊറ്റ പാട്ടുകാരനാണ് ഈ സിനിമയും ഓർക്കുന്നത് മ്യൂസിക് ചെയ്ത സബീഷ് ജോർജിനെയും അത് എഴുതിയ ബ്രജേഷ് രാമചന്ദ്രനെ ഒക്കെ നമ്മള് എന്നും ഓർക്കുന്നത് ഈ ഒരൊറ്റ പാട്ടിലൂടെ ആയിരിക്കും അല്ലെ പാടിയത് സാന്ദ്രയും ബിന്ദു

0: Radio Sunu 91.7 FM. Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ കേട്ട് കേട്ട് കൂട്ട് കൂടും സവാരി.
3: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
2: മോർണിംഗ് സവാരി
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മോർണിംഗ് സവാരി
5: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
8: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
9: Just feel like you're home.
10: Allonam ketonam polichonam ee ponnonam
11: suno ponnonam season 8
12: ketu ketu ketonam.
13: Hi, this is Prithviraj. You're listening to Radio Sunu.

0: ലിസ്ണിംഗ് ടു റേഡിയോ സുനോവും ബോബിയാണ് കൂടെയുള്ളത്. സുനോ മെലഡീസിൽ അങ്ങനെ ഇന്ന് തിരുവോണ ദിവസം എല്ലാവർക്കും ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുനോ മെലഡീസ് കുറച്ച് പിന്നോട്ട് പോവാണ്. പണ്ടൊക്കെ ഓണം എന്ന് പറഞ്ഞാൽ ഓണപ്പാട്ടുകൾ തരംഗിണി സ്റ്റുഡിയോസിൽ നിന്ന് ഇറങ്ങും. ആ തരംഗിണിയുടെ പാട്ടുകൾ കേൾക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷെ തരംഗിണിയെ പറ്റിയും അതിന്റെ പിന്നിലെ കഥകളും ഒക്കെ ഞാൻ ഒന്ന് അറിഞ്ഞിരിക്കാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. മ്യൂസിക് റിസർച്ചറും ഫോക്ക് ന്യൂസിന്റെ ഹെഡ് ഒക്കെ ആയ രവി മേനോൻ സാറാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത്. സാർ, ഓണം എന്ന് പറഞ്ഞ ഓണപ്പാട്ട് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. സാറിന്റെ ഒരു ഓണപ്പാട്ട് ഓർമ്മകളും അതിന്റെ പിന്നിലെ കഥകളും ഒക്കെ നിറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്.
1: പണ്ടൊക്കെ ആണെങ്കിൽ ഓണപ്പാട്ടുകൾ എന്നൊക്കെ പറയുമ്പോ ആ ഓണത്തിന് നമ്മൾ ആദ്യം കാത്തിരിക്കുന്ന ഓണപ്പാട്ടുകളാണല്ലോ.
0: അതാണ്, ഇത് തന്നെയാണ് സാറിനോട് ഞാൻ ചോദിക്കാൻ വന്നത്. ഈ തരംഗിണി സ്റ്റുഡിയോസിന്റെ ഓണപ്പാട്ട്, ഇത് സി ഡി കാസറ്റിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു.
1: അതെ അതെ. ഇപ്പൊ വളരെ നൊസ്റ്റാൾജിക് അല്ലേ, നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഓണം വരുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള കാത്തിരിപ്പ് തുടങ്ങുകയാണ് മലയാളികൾ. ദാസേട്ടൻ ഏതാ ഇപ്രാവശ്യം പാടുന്നത്, ആരാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ, ആരുടെ ഡയറക്ടർ ആണ്. അപ്പൊ അന്ന് കാസറ്റ് ആണല്ലോ, ഈ കാസറ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു മത്സരം. ഉടനെ ചിലപ്പോൾ ഞാനിപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, കോഴിക്കോട് ഒരു സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു കാസറ്റ് ഷോപ്പ് ഉണ്ട്. അപ്പൊ നേരത്തെ ബുക്ക് ചെയ്തില്ലെങ്കിൽ ഈ ഷോപ്പിൽ ഈ കാസറ്റ് വിറ്റുപോകും പെട്ടെന്ന്. അപ്പൊ അത് സ്ഥിരം വാങ്ങുന്ന ആളുകൾക്ക് അവരവിടെ എടുത്തു വെക്കും. ഇന്നൊന്നും അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് പാട്ടുകളൊക്കെ വിരൽ തുമ്പിൽ കിട്ടുന്ന സമയമായിട്ട് പൈസ കൊടുത്ത് വാങ്ങുന്ന ഏർപ്പാടില്ലല്ലോ.
0: സത്യം, ഡൗൺലോഡിംഗ് ആണല്ലോ. പക്ഷെ സാറിന് ഓർമ്മയുണ്ട് എന്നാ ഈ ആദ്യകാലം നമ്മൾ ഈ പറയും ഓൾ ഇന്ത്യ റേഡിയോയിൽ ലളിത ഗാനങ്ങൾ അങ്ങനത്തെ ഒരു ശാഖയൊക്കെ ഉണ്ട്. പക്ഷെ ഓണത്തിന് ഒരു പാട്ട് എന്ന രീതിയിൽ ഒരു മാറ്റം അങ്ങനെ ഇറക്കാൻ തുടങ്ങി. അത് ആദ്യം തരംഗിണി തന്നെ ആയിരുന്നു അതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തത്.
1: അല്ല അല്ല, ഇത് ശരിക്കും പറഞ്ഞാല് ഓണത്തെ കുറിച്ചുള്ള പാട്ടുകൾ എന്ന് പറയുന്നത് നമ്മള് സിനിമയില് വന്നിട്ടുണ്ട്. അതിന് പണ്ട് കാലം മുതലേ അഭയദേവ് ഒക്കെ എഴുതി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് ഓണ തിരുവോണ പാത്രമൊക്കെ എഴുതിയിട്ടുണ്ട്. അത്ര വലിയ പോപ്പുലർ പാട്ടുകൾ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ഒരു ഓണപ്പാട്ട്, നോൺ ഫിലിം ഓണപ്പാട്ട് ഹിറ്റാവുന്നത് 1970s. അതായത് അത് അന്ന് HMV ആണ്. HMV ഇപ്പൊ സരിഗമയായിട്ട് മാറിയിട്ടുള്ള ഹിറ്റ് മാസ്റ്റേഴ്സ് വോയിസ്. അവരെ മദ്രാസ് ഓഫീസിലുള്ള അവിടുത്തെ മാനേജർ തീരുമാനിക്കുന്ന ഇപ്രാവശ്യം നമുക്കൊരു നോൺ ഫിലിം ആൽബം ഇറക്കണം. അപ്പൊ ആ നോൺ ഫിലിം ആൽബം ഓണക്കാലത്താണ് ഇറങ്ങുന്നത്. അപ്പൊ അന്നത്തെ അതുവരെ ഈ നോൺ ഫിലിം ആൽബം എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. അപ്പൊ അവരതൊരു പരീക്ഷണമായിട്ട് ഇറങ്ങണം ഓണക്കാലത്ത്. അപ്പൊ ആരാണ് ഇതിന്റെ ശില്പികൾ ആരായിരിക്കണം എന്നൊരു ചർച്ച വന്നു. അന്ന് പല കോമ്പിനേഷൻസ് ഉണ്ട്, വയലാർ ദേവരാജൻ, പി ഭാസ്കരൻ ബാബുരാജ്, ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി. അപ്പൊ അവരാ ആ വർഷം, അതിന് തൊട്ട് തലേ വർഷം ഏറ്റവും അധികം വിറ്റുപോയത് ഏത് ആ കാസറ്റ് ആണ് എന്നാണ് നോക്കിയത്. അത് അവരെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നോക്കുമല്ലോ, ബിസിനസ് വെച്ചാണ്ടോ നോക്കും. അപ്പോ അപ്പോഴാണ് ഭാര്യമാർ സൂക്ഷിക്കുക എന്ന് പറയുന്ന ആ സിനിമയിലെ പാട്ടുകളാണ് ഏറ്റവും അധികം വിറ്റുപോയത്. ചന്ദ്രികയിലെ അല്ലെങ്കിൽ ചന്ദ്രകാന്തം അതുപോലുള്ള പാട്ടുകളൊക്കെ ഉള്ള സിനിമയാണ്. അപ്പൊ അതിന്റെ ശില്പികൾ എന്ന് പറയുന്നത് ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി ടീമാണ്. എന്നിട്ട് ഏറ്റവും സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ അതാണ്. അപ്പൊ അവരെ ഇത് ഏൽപ്പിക്കുകയാണ് ഈ ആൽബം. അതൊരു ഗീതങ്ങൾ എന്ന് പറഞ്ഞിട്ട് ലളിത ഗാനങ്ങളുടെ ഒരു അന്ന് ഈ നോൺ ഫിലിം പറയുന്ന ലളിത ഗാനങ്ങളാണ്. അപ്പൊ അതിനു വേണ്ടി ഒരു എനിക്കത് വളരെ നേരത്തെ തന്നെ തമ്പി സാർ എഴുതി വെച്ചിട്ടുള്ള പാട്ടുകൾ പലതും ഉണ്ട്. ഒരു 18 എഴുതി വെച്ച പാട്ടുകൾ, ആ പാട്ടുകൾ ആണ് ഇതിൽ ഉപയോഗിച്ചത്. ആ പാട്ടുകളിൽ പേരിനാണെങ്കിലും 2-3 പാട്ടുകൾ ഓണമായിട്ട് ബന്ധപ്പെട്ട പാട്ടുകൾ. സാധാരണ അതിൽ പ്രണയഗാനങ്ങളാണ് മുഴുവൻ ഉണ്ടായിട്ടത്. പ്രണയഗാനങ്ങളും ചെറിയ വിരഹഗാനങ്ങളൊക്കെ ഉണ്ട് അതിൽ. പക്ഷെ അതിൽ ഓണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു 2-3 പാട്ടുകൾ അതിൽ വന്നു. അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പാട്ടാണ് തുയിലുണരു തുയിലുണരു തുമ്പികളെ, തുമ്പ പൂങ്കാട്ടിലെ വീണകളെ,

അങ്ങനെ മലയാളി അതായത് കേരളീയതയുടെ ബിംബങ്ങളും ഇമേജറീസും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന പാട്ടുകളാണ്. അതിൽ ചില പാട്ടുകളിൽ ഓണത്തിന്റെ കോൺസെപ്റ്റ് വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നത് മലയാളികൾ ഒരു നോൺ ഫിലിം ഓണപ്പാട്ട് ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നത് ഈ തൊഴിലുണരവ് തൊഴിലുണരവ് എന്ന പാട്ട്. കാരണം ആ കാലത്ത് റേഡിയോയിൽ ഓണക്കാലത്ത് പതിവായി കേട്ടിരുന്ന പാട്ടുകളാണ്. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു നോൺ ഫിലിം ഓണപ്പാട്ട്.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖറാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: നമസ്കാരം, ഞാൻ രഞ്ജിത് ശങ്കർ. ഖത്തറിൻ്റെ ഫേവറേറ്റ് റേഡിയോ ആയ റേഡിയോ സുനോ 91.7 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: रेडियो सुनो 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഹലോണം കേട്ടോണം പുലിച്ചോണം ഈ പൊന്നോണം
3: സുനോ പൊന്നോണം സീസൺ 8
4: കേട്ട് കേട്ട് കേട്ടോണം.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. തിരുവോണ ദിനാശംസകൾ. ഓണം എന്ന് പറയുമ്പോൾ ഓണപ്പാട്ടുകൾ മാറ്റി നിർത്താൻ എന്തായാലും പറ്റില്ല അല്ലെ. ഇപ്പോഴത്തെ കറന്റ് ട്രെൻഡിങ് ഓണപ്പാട്ടുകളല്ല പണ്ട് തരംഗിണി സ്റ്റുഡിയോസ് ഇറക്കിയിരുന്ന ഓണപ്പാട്ടുകൾ. അതിന്റെ പിന്നിലെ കഥകളും വിശേഷങ്ങളുമായി എത്തുന്നത് മ്യൂസിക് റിസർച്ചറും പോത് ന്യൂസിന്റെ ഹെഡൊക്കെയായ നമ്മുടെ രവി മേനോൻ സർ. ശരിക്കും ദാസേട്ടൻ തരംഗിണി തുടങ്ങുന്നത് ഈ ഓണം അല്ലെങ്കിൽ നോൺ ഫിലിമി സോങ്സ് എന്നുള്ളൊരു ഒരു ചിന്തയിലൂടെ കൂടെ ആയിരുന്നു. എങ്ങനെയായിരുന്നു അത്?
1: അത് ഞാൻ ദാസേട്ടനോട് തന്നെ ചോദിച്ചു. ഈ പഠിത്ത ദിവസം ഞങ്ങൾ സംസാരിച്ച സമയത്ത് ഞാൻ ചോദിച്ചു എന്തായിരുന്നു അതിന്റെ ഒരു കോൺസെപ്റ്റ് എന്നുള്ളത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ സിനിമയിലൊക്കെ ഓണപ്പാട്ടുകൾ വന്നിരുന്നു, അത് ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് അല്ലാതെ ഒരു നമുക്ക് ഓണപ്പാട്ടുകളായിട്ട് മാത്രം ഒരു ഒരു കോൺസെപ്റ്റ് എന്തുകൊണ്ട് പാടില്ല എന്ന് ദാസേട്ടൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ആലോചന കൊണ്ടത്. അപ്പൊ 1981 തിരുവനന്തപുരത്ത് തരംഗിണി വരുന്ന കാലമാണ്. അപ്പൊ ആ ഒരു ഉത്സവം, അതായത് ഫെസ്റ്റിവൽ സോങ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. ഓണമാവാം, വിഷു ആവാം, ഹിന്ദു ആവാം. അപ്പോ ഈ ഫെസ്റ്റിവൽ സോങ്സ് ഇറക്കാം എന്ന് ആലോചിച്ചപ്പോ അത് എഴുതേണ്ടത് ONV സാറാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആധ്യാത്മികമായിട്ട് എഴുതുന്ന ആളാണ്. മ്യൂസിക് ചെയ്യുന്നത് ആലപ്പി രംഗനാഥാണ്. രംഗം മാഷ അന്ന് ദാസേട്ടന്റെ ഒരു സംഗീത സഹചാരിയായിട്ട് തരംഗിണിയിലിട്ട ഒരു കാലമാണ്. അത് 1982 ആദ്യത്തെ ഓണപ്പാട്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് വോളിയം, അതിന് മനോഹരമായ കവിതകളും. അപ്പൊ അന്ന് ആലപ്പി രംഗനാഥ് സാറ് പറയാറുണ്ട്, ONV സാറ് പറഞ്ഞു ഈ വെറും ഒരു ഓണപ്പാട്ടായിട്ട് നിങ്ങളിത് കാണണ്ട, ഇതിലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കുറച്ച് കവിതയൊക്കെ ഉണ്ടാവും, കാവ്യ ഭംഗിയൊക്കെ ഉണ്ടാവും, പിന്നെ പ്രണയവും ഭക്തിയും വാത്സല്യം എല്ലാ തരത്തിലുള്ള, അതായത് പലതരത്തിലുള്ള ഭാവങ്ങളുള്ള പാട്ടുകളായിരിക്കും ഇത്. അല്ലാതെ വെറും ഒരു ആഘോഷകാനായിട്ട് കാണണ്ട എന്ന് പറയുന്നുണ്ടായി. അപ്പൊ അങ്ങനെയാണ് ഇതിൽ വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ പറയൂ നിൻ ഗാനത്തിൽ നുകരാത്ത

0: പാട്ടുകളോ അങ്ങനെ കുറെ പാട്ടുകളോ നല്ല നല്ല പാട്ടുകൾ അത്യാവശ്യ
1: പാട്ടുകളായിട്ടുണ്ടായിരുന്നു.
0: അത് ആ കാസറ്റ് പെട്ടെന്ന് വിറ്റുപോയി. അങ്ങനെയാണ് ഇതൊരു ഇതിനൊരു മാർക്കറ്റ് ഉണ്ട് എന്ന് തരംഗിണി മനസ്സിലാക്കുന്നത്. അങ്ങനെ അടുത്ത തരംഗിണിയുടെ പുതിയ പുതിയ ഉത്സവ ഗാനങ്ങൾ വരുന്നു. ശ്രീകുമാരൻ തമ്പി സാറും രവീന്ദ്രൻ മാഷും ചേർന്ന് വിളിച്ചിട്ടുള്ള പാട്ടുകൾ വരുന്നു. അതെല്ലാം തന്നെ ബിറ്റിനുമില്ലേ രവീന്ദ്ര മാഷം കൂടി വസന്ത ഗീതങ്ങൾ അതൊരു ഓണപ്പാട്ട് അല്ലെങ്കിൽ പോലും ഒരു ഓണത്തിന്റെ ഇമേജറീസ് ഉള്ള അല്ലെങ്കിൽ മലയാളിത്വം നിറഞ്ഞു തുളുമ്പുന്ന പാട്ടുകൾ അതും ഓരോ ഓണക്കാലത്ത് തന്നെയാണ്. അപ്പൊ പേരുകളിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഈ ഓണക്കാലത്ത് കേരളീയതയുടെ ഒരു അംശമുള്ള പാട്ടുകൾ പതിവായിട്ട് അങ്ങനെ ഇറക്കി വന്നിരിക്കും.

0: കെ എസ് ഖത്തറും റേഡിയോ സുനോയും സഫാരി മാളും ചേർന്നൊരുക്കുന്നു
1: ഓണം ജിംഗാലാല സീസൺ 3.
0: ഖത്തറിലെ ഏറ്റവും വലിയ ഓണാഘോഷം ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച സഫാരി മോളിൽ. തിരുവാതിര, പായസം കുടി മത്സരം തുടങ്ങി വ്യത്യസ്തമായ നിരവധി ഓണം സ്പെഷ്യൽ ഗെയിംസ്.
1: വെള്ളിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ 11 മണി വരെ പഞ്ചാരിമേളം, നാടൻ പാട്ട്, ഫ്യൂഷൻ മ്യൂസിക്, അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷരാവ് ഓണം ജിംഗാലാല സീസൺ 3.
0: ഈ ഓണം നമുക്ക് സഫാരിയിൽ ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാം, അടിപൊളിയാക്കാം.
2: You're listening to Radio Suno 91.7 FM,
3: Qatar's favorite radio station.
0: Everkum hridayam niranja onaashamsakal.
4: Hridayam niranja onaashamsakal.
5: ഘോഷവേളയിൽ പുതിയ സുസുക്കി സ്വന്തമാക്കൂ. സുരക്ഷിതവും മികച്ച ഇന്ധനക്ഷമതയുമുള്ള വിശ്വസനീയമായ സുസുക്കി കാറുകളുടെ വിപുലമായ ശ്രേണി. 50 വർഷത്തിലേറെയായി ഖത്തറിന്റെ വിശ്വാസം.
6: വിസിറ്റ് സുസുക്കി ഖത്തർ ഷോറൂം ബൈ ടെസി മോട്ടോഴ്സ്, എയർപോർട്ട് റോഡ്.
7: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം കെ എസ് ചിത്ര. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: സുനോ പൊന്നോണം സീസൺ 8.
0: കേട്ട് കേട്ട് കേട്ടോണം.

0: ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് തിരുവോണ ദിനാശംസകൾ എല്ലാവർക്കും. അതിനോടൊപ്പം നമ്മൾ തിരുവോണം ഓണം സ്പെഷ്യലായിട്ട് ഒരുപാട് നല്ല പഴയ തരംഗിണി ഓണപ്പാട്ടുകളിലൂടെ പോവുകയാണ്. അപ്പൊ അതിന്റെ പിന്നിലൊരു കഥകളും കാര്യങ്ങളും ഒക്കെ പറയാൻ നമ്മുടെ കൂടെ മ്യൂസിക് റിസർച്ചറും ഫോർത്ത് ന്യൂസ് ഹെഡുമായ രവീന്ദ്രൻ സാറിനെ എത്തിയിട്ടുണ്ട്.
1: പ്രിയപ്പെട്ട ആളുകളൊക്കെ വിളിക്കാറുള്ളത് ഞാൻ ചോദിക്കാറുണ്ട് എന്താണ് കാലത്തൊക്കെ. അപ്പൊ അവരൊക്കെ എപ്പോഴും തരംഗിണി രക്തിന്റെ പാട്ടുകളുടെ ആരാധകരാണ്. ഇവരൊന്നും വലിയ സാമ്പത്തികമായിട്ട് ഉയർന്ന നിലയിൽ നിൽക്കുന്നവരല്ല. വളരെ ചെറിയ തൊഴിലുകളൊക്കെ എടുത്ത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട്, അതില് ഉളിവെട്ടുകാർ ഉളിവെട്ട് തൊഴിലാളികളുണ്ട്. അങ്ങനെ വളരെ സാധാരണ നിലയിൽ ജീവിക്കുന്ന മനുഷ്യര് അവരുടെ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം തരംഗിണിയുടെ ഈ ആൽബങ്ങൾ വാങ്ങി ജീവിച്ചു വെച്ചു എന്നുള്ളതാണ്. ഈ കാസറ്റുകൾ കൂടി തന്നെ നമുക്ക് സിനിമയിലൊന്നും റേഡിയോയിലൊന്നും ഇങ്ങനെയുള്ള പാട്ടുകൾ അന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു പതിവില്ല. അപ്പൊ നമുക്ക് ആദ്യം ഈ കാസറ്റുകൾ കേൾക്കണമെങ്കിൽ ഒരു കാസറ്റ് പ്ലെയർ വേണം. അപ്പൊ ആദ്യം അതിനു വേണ്ടിയിട്ട് പൈസ ഒരുക്കൂട്ടി വെച്ചിട്ട് ഈ കാസറ്റ് പ്ലെയർ വാങ്ങി,
0: അത്
1: കഴിഞ്ഞ് കാസറ്റുകൾ വാങ്ങി. അതൊക്കെ ജീവിതത്തിൽ വലിയൊരു എന്താ പറയാ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് സംഘടിപ്പിച്ച ഒരു കാര്യമായിട്ടല്ല പലരും ഇപ്പൊ ഈ തലമുറയിൽ അവരൊക്കെ പ്രായമായി കഴിഞ്ഞാൽ അവർ സംസാരിക്കുമ്പോൾ അവരെ നൊസ്റ്റാൾജിയോട് കൂടി അന്നത്തെ കാലത്ത് തൊഴിൽ നിന്നും പിച്ചും പിടിക്കുന്ന ചെറിയ സംഖ്യ ഉപയോഗിച്ച് ഈ കാസറ്റുകളൊക്കെ വാങ്ങിയതും ആ കാസറ്റുകൾ സൂക്ഷിച്ചു വെച്ച കഥയൊക്കെ അവർ പറയാറുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ പണ്ഡിത പാമര ഭേദമെന്നി അല്ലെങ്കിൽ പണക്കാരെന്നോ പാവപ്പെട്ടതെന്നോ ഭേദം അവരെ പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് മലയാളി ആ ആൽബങ്ങൾ സ്വീകരിക്കുകയുണ്ടായത്. പ്രത്യേകിച്ച് ഉത്രാട പൂനിലാവേ വന്നത് സിനിമാ ഗാനങ്ങളെക്കാളും സൂപ്പർ ഹിറ്റ് ആയിട്ട് നോക്കാം. സിനിമാ ഗാനങ്ങളൊന്നും അതിന്റെ അടുത്ത്

ഇതിനൊരു ഒരു എക്കാലവും വിൽപ്പനയുള്ള കാസറ്റുകൾ. അപ്പൊ സിനിമയുടെ എന്ന് പറഞ്ഞാൽ സിനിമ ഇറങ്ങിയ കാലത്താണ് വിൽപ്പന. ഇത് ഏത് ഓണക്കാലം വന്നാലും ജനങ്ങൾ ഇത് ഒന്നുകിൽ ഇത് കാസറ്റ് വാങ്ങും അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്തെടുക്കും. അപ്പൊ എക്കാലവും മാർക്കറ്റ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ കാലത്തും ഇപ്പൊ ഈ കാലത്ത് നമുക്കറിയാം യൂട്യൂബ് ഉണ്ട്, മറ്റ് പല ഉപാധികളുണ്ട്, അപ്പോഴൊക്കെ ഈ പാട്ടുകൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു.

0: Radio Sunil 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കുട്ടികുരുന്നുകൾ സ്കൂളിലേക്ക് തിരികെ പോകുന്നതിന് മുൻപ് ഒരു ആഘോഷമായാലോ? ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്ക് ഒരുക്കുന്നു ബാക്ക് ടു സ്കൂൾ. ഓഗസ്റ്റ് 27 അബോ സുദ്ര മോളിൽ വൈകിട്ട് 3 മണി മുതൽ. രജിസ്ട്രേഷൻ അവസാനിച്ചിരിക്കുന്നു. Venue partner Abu Sidra Mall, where convenience meets choice and community meets style. Abu Sidra Mall, a complete family destination.
2: Gifting partner Daiso Japan, you name it, we have it.
0: And
2: Doha Center, shop more, pay less.
0: Old Airport Road, Doha and Alcor.
2: Call 70222525.
0: Creative partner Planet Scribbles Worldwide, where every child's imagination comes alive. For more details, follow Planet Scribbles Gulf on Instagram.
3: Pizza partner Papa John's. Order, earn, repeat with Papa Rewards. Download Papa John's app and enjoy more rewards.
0: Refreshment partner Al Wajba Dairy and Al Shamal Pure Drinking Water. Distributed by Gulf Center Holding. At the heart of every day. Supported by Fruity Friends, Nature's Candy, Qatar's number one healthy snack. F&B partner McDonald's.
4: I'm working because I do my own thing. And I don't care what anybody thinks.
5: എല്ലാ ഖത്തർ നിവാസികൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ബൈജു സന്തോഷ്.
6: ഒരു മര്യാദ വേണ്ടി മര്യാദ
5: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 എഫ്എമ്മിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: You're listening to Radio Suno. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. തിരുവോണ ദിനാശംസകൾ എല്ലാവർക്കും. ഇന്നത്തെ ദിവസം ഓണപ്പാട്ടുകളിലൂടെ നമ്മള് തരംഗിണിയുടെ പഴയ ഓണപ്പാട്ടുകളൊക്കെ ഓർമ്മയില്ലേ, അതിന്റെ പിന്നിലെ കഥകളിലൂടെയുള്ള യാത്രയാണ് കൂടെയുള്ളത്. മ്യൂസിക് റിസർച്ചറും ഫോർത്ത് ഇയർ സ്റ്റഡിക്കായ നമ്മുടെ രവി മെനൻസ്.
1: അതോടുകൂടിയിട്ട് ഈ കാസറ്റുകൾ അല്ലെങ്കിൽ സി ഡി ഇതിനോടുള്ള ഭ്രമമൊക്കെ ആളുകൾക്ക് കുറഞ്ഞു. അത് ബിസിനസ് എന്ന നിലയിൽ നമുക്കറിയാം, പണ്ട് ദേവാസുരം ചിത്രമൊക്കെ ലക്ഷക്കണക്കിനാണ് വിറ്റുപോയിരുന്നത് കാസറ്റുകൾ.
0: പക്ഷെ
1: ആ അങ്ങനെ ഒരു ആവശ്യം ആ കാസറ്റുകളൊക്കെ ആ അതാ കാലമായിരുന്നോണ്ട് പിന്നീട് ഈ സാങ്കേതികതയൊക്കെ പുരോഗമിച്ചു, ജനങ്ങൾക്ക് എന്തും വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ഒരു അവസരമായപ്പോ സ്വാഭാവികമായിട്ട് ആ ബിസിനസ് തകർന്നു, ഓഡിയോ ബിസിനസ് തകർന്നു. പിന്നെപ്പോ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഒരു പാട്ട് ഇറക്കുന്ന ഒരു ഓണപ്പാട്ട്, ഇപ്പൊ യേശുദാസിന്റെ തന്നെ പുതിയ ഓണപ്പാട്ട് എനിക്കൊന്ന് 30 വർഷത്തിന് ശേഷം രവികുമാരൻ നമ്പി സാർ എഴുതിയ പാട്ട് പ്രാവശ്യം ലാസ്റ്റ് ആ സാർ നന്നായി പാടിയില്ലേ. അപ്പൊ ഈ കാസറ്റൊക്കെ ഇതൊരു യൂട്യൂബില് നമുക്ക് ആർക്കും അക്സസിബിൾ ആയിട്ടുള്ള ഒരു പാട്ടായിട്ടാണ് വരുന്നത്, ആർക്കും കേൾക്കാം. പണ്ട് അങ്ങനെയല്ലല്ലോ, പണ്ട് നമ്മൾ കാത്തിരുന്ന കാസറ്റ് വ്യത്യസ്ത വന്നു. അപ്പൊ ആ കാലം കഴിഞ്ഞു, അതിന്റെ വാണിജ്യ വശം മാറി. അപ്പൊ അതോടുകൂടിയിട്ട് ആ കാസറ്റ് ഇൻഡസ്ട്രി തകർന്നു. പിന്നെ അത് മാത്രമല്ല, അന്നത്തെ കാലത്തെ പല മ്യൂസിക് ഡയറക്ടേഴ്സ് അത്രയും മനോഹരമായിട്ട് എഴുതാൻ കഴിയുന്ന മ്യൂസിക് ചെയ്യാൻ കഴിയുന്ന ആളുകൾ, അത് പാടാൻ കഴിയുന്ന യേശുദാസിനെ പ്രായം ബാധിച്ചു, ഇതെല്ലാം ഇതിനെ ബാധിച്ചു. ഈ ഈ ബിസിനസ് എന്ന് പറയുന്ന ആസ്പെക്ടിനെ ബാധിച്ചിട്ടുണ്ടായി. അതുകൊണ്ടാണ് ഇപ്പൊ അതിനെ കുറിച്ച് ആളുകൾ അധികം ശ്രദ്ധിക്കാത്തത്.

0: রেডিও শোনো 91.7 FM
1: কতস ফেভারিট রেডিও স্টেশন
0: এবർക്കും হৃদয়ം നിറഞ്ഞ ഓണാശംസകൾ ഓണാശംസകൾ
2: ഓണം കേട്ടോണം
3: ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
4: എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. സുനോ മെലഡീസിൽ നമ്മൾ ഓണപ്പാട്ടുകളൊക്കെ ആയിട്ടായിരുന്നു ഈ കഴിഞ്ഞ 10 ദിവസവും നമ്മൾ സ്പെഷ്യൽ ആയിരുന്നു. ഇന്ന് തിരുവോണാകുമ്പോൾ എക്സ്ട്രാ സ്പെഷ്യൽ അല്ലേ. ഇന്ന് പഴയ തരംഗിണി ഇറക്കിയിരുന്ന പാട്ടുകൾ, ഓണപ്പാട്ടുകളുടെ പിന്നിലെ കഥകളും ആ പാട്ടുകളൊക്കെ കേൾക്കുവാണ്. കൂടെ നമ്മുടെ കൂടെ ഉള്ളത് മ്യൂസിക് റിസർച്ചറും ഫോർത്ത് ന്യൂസ് ഹെഡൊക്കെ ആയ രവി മേനൻ സാറാണ്.
1: കവിത എഴുതിയത് പാട്ട് പോലുള്ള കവിതയാണ്. പാട്ട് കവിത എഴുതിയത് സഹോദരൻ അയ്യപ്പനാണെന്നാണ് പലരും വിശ്വസിക്കുന്നത്. അത് ദീർഘമായിട്ടുള്ള ഒരു പദ്യമാണ്. അതിന്റെ ആദ്യത്തെ ഒരു മൂന്നോ നാലോ സ്റ്റാൻസിനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഈ തത്വം ഈ ആശയം അംഗീകരിക്കുന്നില്ല. അത് അതിനു മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് വേറൊരാളാണ് ശരിക്കും അതിന്റെ ഒറിജിനെ പറ്റിയിട്ട് കോൺട്രോവേഴ്സി ഉണ്ടെങ്കിൽ പോലും അതിന് കൗതുകമുള്ള ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഈ പാട്ടിന്റെ ട്യൂണ്, അതായത് മാവേലി നാടുവാണിയതും എന്ന് പറയുന്ന പാട്ടിന്റെ ട്യൂണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന ട്യൂൺ ആയിരുന്നില്ല. അതിന് ആദ്യകാലത്ത് ജനം അത് എനിക്ക് പറഞ്ഞൊരു തിരുവാതിരക്കളി പാട്ടൊക്കെ പാടുന്ന പോലെയാണ് മാവേലി നാടുവാണിതും. അങ്ങനെ ആ ട്യൂണിൽ ആ റിതമിലാണ് അത് പാടിക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് കേൾക്കുന്നത് ഇപ്പൊ നമ്മൾ അതായത് 1970s ശേഷം 75 ശേഷമാണ് ഇപ്പോ മാവേലി നാടുവാണിടും കാലം എന്ന് പറയുന്ന ടൂണിലേക്ക് അത് മാറുന്നത്. അപ്പൊ ഇതെനിക്ക് കൗതുകം തോന്നി. ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് വെച്ചാല് ഇത് ശരിക്കും പറഞ്ഞാൽ ദേവരാജൻ മാസ്റ്റർ കമ്പോസ് ചെയ്തിട്ട് ഒരു പാട്ട് ട്യൂണാണ്. പുത്തൂരം വീട്ടിൽ ജനിച്ചൊരല്ലൂരായിരുന്നു ഈ ട്യൂണാണ്. ഇത് മാഷന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. മാഷന്നെ സൂചിപ്പിച്ചു.

0: അപ്പോ ഈ ട്യൂണാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഇത് എന്തുകൊണ്ടും അതിയാദൃശ്യമായിട്ടായിരിക്കാം, അങ്ങനെ ആ ട്യൂണിലാണ് ഇത് പാടി കേൾക്കുന്നത് ഇപ്പോ എന്നുള്ളതാണ്. അപ്പോ ഇല്ല ഒറിജിൻ അതായത് വരികളെ പിതൃത്വ ആർക്കാന്ന് അറിയില്ലെങ്കിൽ പോലും ട്യൂണിന്റെ പിതൃത്വം
1: ശരിക്കും ഒരു എന്താ പറയാ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് വായ്പാട്ട് പോലെ ഇതിങ്ങനെ പാടി പാടി പാടി ആളുകൾ കേട്ട് പഠിച്ച് ജനറേഷൻ കഴിഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരു പാട്ടാണിത്.
0: പക്ഷെ അതിനേക്കാളും അത്ഭുതം ഒരു അത്ഭുത പ്രതിഭാസം എന്ന് പറയുന്നത് മലയാളികൾക്ക് ഇന്നും ഓണത്തിന്റെ ഒരു സിഗ്നേച്ചർ ട്യൂൺ എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ ടെലിവിഷൻ
1: റേഡിയോയിലായാലും
0: ഓണം ഒരു സിഗ്നേച്ചർ ട്യൂൺ ഏകദേശം ഒരു 10-20 സെക്കൻഡ് ഉള്ള ട്യൂണാണ്. അത് ശരിക്കും പറഞ്ഞാല് അത് അരങ്ങനെ ഇറക്കിയിട്ടുള്ള ആൽബം വിദ്യാസാഗർ കമ്പോസ് ചെയ്ത പറഞ്ഞറേ
1: എന്ന
0: പാട്ടിന്റെ ഇൻട്രോ ബിറ്റ് വരുന്ന നവീൻ വായിച്ചൊരു ഫ്ലൂട്ട് ബിറ്റ് ആണ്.
1: അതില്ലാത്തൊരു ഓണം ഇല്ല.

0: അതെന്തുകൊണ്ട് എന്നുള്ളത് എനിക്ക് നമ്മുടെ വിദ്യാസാഗറാണ് അത് കമ്പോസ് ചെയ്തിട്ടുള്ളത്. വിദ്യാസാഗറിന്റെ പറയാറുണ്ട് എങ്ങനെയാണ് ഇത് ഓണോ ആയിട്ട് ഇത്രയും ഭയങ്കര അസോസിയേറ്റ് ചെയ്തൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അതൊന്നും നമ്മൾ സങ്കല്പിക്കുന്നില്ലല്ലോ. ഇത് കമ്പോസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഓർക്കസ്ട്രേഷൻ കമ്പോസ് ചെയ്യുന്നുള്ളു. പക്ഷെ അതിൽ ഇത്രയും സെക്കൻഡ്സ് മാത്രമേ ഉള്ള ഒരു പോർഷൻ എടുത്തിട്ട് അത് മലയാളികൾ ലോകത്തെവിടെ ചെന്നാലും മലയാളികളെ സംബന്ധിച്ച് ഓണം ഓണയിൽ കൊണ്ടുവരുന്ന ഒരു കത്തിയോ ശകലായി ഒരു ഫാക്ചൽ ഒരു സംഭവമാണെന്ന് എപ്പോഴും വിദ്യാസാഗർ പറയാറുണ്ട്.
1: സത്യം. അത് ഇപ്പോഴും ഇൻസ്റ്റയില് എഫ്ബിയില് റീൽസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇടുമ്പോ ആദ്യം ഓർമ്മ വരുന്നത് ചൂട് അതാണല്ലോ.
0: അതാണ് അതൊരു ഒരു പ്രത്യേകം എനിക്ക് തോന്നുന്നത് വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ പ്രതിഭാസം എനിക്ക് തന്നെ ഓണമായിട്ട് പ്രത്യക്ഷത്തിൽ അതിന്റെ ബന്ധം നോക്കിയ ആ ട്യൂണിൽ തന്നെ. പക്ഷെ എന്തുകൊണ്ടോ അത് എനിക്ക് തോന്നുന്നത് ആ പാട്ടിന്റെ ഒരു പ്രത്യേകതയാവാം. പാട്ട് വന്ന് പെട്ടെന്ന് ഈ

0: നമസ്കാരം, ഞാൻ ബാബു ആന്റണി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ ആയ റേഡിയോ സിനോ 91.7 എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: റേഡിയോ സിനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
2: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
3: സീസൺ 8 കേട്ട് കേട്ട്

0: ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് തിരുവോണ ദിന സ്പെഷ്യലായിട്ട് നമുക്ക് നമ്മുടെ കൂടെ ഒരു അതിഥിയുണ്ട്. പഴയ നമ്മുടെ തരംഗിണി സ്റ്റുഡിയോസിലെ ഓണപ്പാട്ടുകളെയൊക്കെ പറ്റി പറയാൻ മ്യൂസിക് റിസർച്ചറും ഫോർത്ത് ന്യൂസ് ഹെഡുമായ രവീന്ദ്രൻ സർ.
1: വലിയ ഭാഗ്യമായിട്ട് ഒരാളാണ് സിദ്ധാർത്ഥനായാലും ജയചന്ദ്രനായാലും എല്ലാവരും. അപ്പൊ അത് ഇനി ഒരിക്കലും ഒരു എനിക്ക് തോന്നുന്ന തിരിച്ചു വരാത്തൊരു കാലാണത്. അത് ഇനി അത് തിരിച്ചു വരും, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലക്ക് വെറുതെയാണ് നമുക്ക് കാരണം ഓരോ കാലത്തിലും നമ്മൾ മാറുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഓണം എന്ന് പറയുന്ന ഒരു ട്രഡീഷന്റെ ഭാഗമല്ല, ഒരു ട്രഡീഷൻ പരമ്പരാഗതമായിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ അതിന്റെ കൾച്ചറിന്റെ ഭാഗമായിട്ട് എന്നതിനേക്കാളും നമ്മളെ ഇന്നത്തെ ഒരു മലയാളി ഈ ജനറേഷൻ കാണുന്ന ഒരു ആഘോഷത്തിന്റെ ഭാഗമായി. അപ്പോ അതിന് അങ്ങനെ ഒരു പഴയ ഒരു ട്രഡീഷനിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നില്ല. അപ്പൊ ഓണത്തിന്റെ ഒരു കോൺസെപ്റ്റ് തന്നെ മാറി. അതുകൊണ്ടാണ് ഈ റാപ്പ് മ്യൂസിക് ആഘോഷഭരിതമായിട്ടുള്ള സംഗീതത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ്. പണ്ടത്തെ പോലെ കൈകൊട്ടിക്കളിയോ അല്ലെങ്കിൽ അങ്ങനത്തെ വളരെ ട്രഡീഷണൽ മ്യൂസിക്കൽ ഫോംസ് ഒന്നുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓർമ്മയിൽ വരും. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് സംഗീതം മാറുന്നു, സംഗീതത്തിന് വരികൾ മാറുന്നു. അപ്പോ പണ്ടത്തെ പോലെ ഇപ്പോ ഇദ്ദേഹം തന്നെ പറയാം, നമ്മള് ഗിരീഷ് കുട്ടഞ്ചേരി എപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിൽ ഏറ്റവും നൊമ്പരത്തോടെ എഴുതിയ പാട്ടാണ് ആരോ കൊന്ന ജീവിച്ചൊരു ഒത്തുതുലി പോലെ എന്ന് പറയുന്ന ഒരു പാട്ട്. ഗതാഗത അദ്ദേഹത്തിന്റെ

അദ്ദേഹം ആദ്യമായിട്ട് ആ പാട്ട് വിദ്യാസാഗർ കമ്പോസ് ചെയ്ത് റെക്കോർഡ് ശേഷം കോഴിക്കോട് എന്റെ അമ്മാവിന്റെ മുല്ലച്ചേരി എന്ന് പറയുന്ന വീട്ടിലിരുന്നിട്ട് ഈ പാട്ട് ഗിരീഷ് എന്നെ പാടി കേൾപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ട്യൂണിൽ പാടി കേൾപ്പിച്ചത് കണ്ണു നിറഞ്ഞു. കാരണം അതൊന്നും നിറയെ ഒരു അതിന്റെ ആഘോഷത്തിന്റെ അംശമില്ല ആ വരികളിൽ. അതിന് മുഴുവൻ സങ്കടമാണ്, നഷ്ടപ്പെട്ട ഒരു ഓണം, അല്ലെങ്കിൽ ഓണത്തിന്റെ ബാല്യകാലത്തെ ദുരിതാനുഭവങ്ങൾ, പട്ടിണി കിടന്ന ഓണം കാലം, ഇപ്പം മറ്റുള്ള സുഹൃത്തുക്കളും കൂട്ടുകാരും ഒക്കെ ഓണം പൂക്കളം ഇടാനോ അല്ലെങ്കിൽ പൂ പറിക്കാനൊക്കെ പോകുമ്പോൾ ഏകാന്ത പതിവിനെ പോലെ അങ്ങനെ അലഞ്ഞു നടന്നിരുന്ന, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത കൂട്ടത്തിൽ നിന്ന് അകന്ന് നടന്നിരുന്ന ഒരു ബാല്യത്തെ കുറിച്ചൊക്കെയാണ് വിലയിരുത്തി.

അപ്പോ അന്നത്തെ കാലത്ത് അത് വല്ലാതെ മെച്ചിയിരുന്നു. പക്ഷെ പിന്നീട് ഓണം ആഘോഷിക്കാവുന്ന അവസ്ഥയിൽ, സാമ്പത്തിക അവസ്ഥയിലെത്തി, സിനിമയിലെ തിരക്കൊക്കെ കൂടി, പാട്ടുകളൊക്കെ എഴുതി തുടങ്ങി, നല്ല വരുമാനത്തിൽ ഉണ്ടായി, കുട്ടികളൊക്കെ വന്നു. പക്ഷെ ആ സമയത്തേക്ക് നമ്മുടെ കോൺസെപ്റ്റ്, ഓണത്തെ കുറിച്ചുള്ള കോൺസെപ്റ്റ് മാറിക്കഴിച്ചു. കാരണം നമ്മൾ പൂക്കള് പണ്ടത്തെ പോലെ പൂവിളി വിളിക്കുക അല്ലെങ്കിൽ പൂ പറിക്കാൻ പോകേണ്ട കാര്യം, കാരണം പൂക്കളൊക്കെ കോവാളയിൽ നിന്നാണ് വരുന്നത്, ഇവിടെ നിന്നുള്ള പൂക്കൾ ആവശ്യമില്ല. അതുകൊണ്ട് ഭക്ഷണം മുഴുവൻ നമ്മൾ ഹോട്ടലിൽ നിന്ന് വരുത്തി കഴിക്കാൻ തുടങ്ങി. അപ്പൊ ആ കോൺസെപ്റ്റ് മാറി. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറിയും, ചിലപ്പോ പാട്ടുകളും അതിനനുസരിച്ച് മാറും. എല്ലാം മാറും.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഖത്തറിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് സ്പേസ്, ഏറ്റവും വലിയ ഓഫറുകൾ.
2: ഷോപ്പിംഗിന് ഇനി ഒരൊറ്റ പേര്, നെസ്റ്റോ.
0: ജി സി സിയിലെ മോസ്റ്റ് പോപ്പുലർ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ 152nd ഔട്ട്ലെറ്റ് ഓൾ പാസ്പോർട്ട് ഓഫീസ് ഖരാഫയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: Hi, I'm Sudhir Kova.
4: I am a disco dancer.
3: Ready to run the last one again? And the Sudhir Marja on a shop. Kate, get there, go to Gura.
5: Suno Punodam, Season 8.
0: Kate, get there, get on up.

0: ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത്, സുനോ മെലഡീസിൽ. ഇന്ന് തിരുവോണ ദിനാശംസകളോടുകൂടി പഴയ കുറെ തരംഗിണി ഇറക്കിയ ഓണപ്പാട്ടിലൂടെയുള്ള യാത്ര. എന്തായാലും ഒരു പാട്ട് കൂടെ നമുക്ക് കേൾക്കാം. എന്തായാലും ആ പാട്ടിന്റെ കഥയും വിശേഷമൊക്കെ പറയാൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തേക്കുന്നത് മ്യൂസിക് റിസർച്ചറും ഫോർത്ത് ന്യൂസ് ഹെഡുമായ രവി മനസ്.
1: പിന്നീട് വന്നിട്ടുള്ള പാട്ടുകൾ എനിക്ക് രവീന്ദ്ര മാഷ് കമ്പോസ് ചെയ്തിട്ടുള്ള ഹ്യൂമൻ സാറിന്റെ പാട്ടുകൾ, അതിന്റെ വരികളുടെ ഡെപ്ത് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഹൃദയ കൂത്താലം, അത് കഴിഞ്ഞ് വന്നിട്ട് രണ്ടാമത്തെ വോൾഡിപ്പിൽ വന്നിട്ടുള്ള പാട്ടുകൾ, അതൊക്കെ വളരെ കൗതുകമായിട്ട്. എന്നാലും എനിക്ക് തന്നെ സിനിമയിൽ ഏറ്റവും അധികം ഹിറ്റായിട്ടുള്ള പാട്ടുകൾ തന്നെ അധികം ആകർഷിച്ചിട്ടില്ല. അപ്പൊ കലീൻ ചൗധരിയുടെ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടുകൾക്ക് അങ്ങനെ ഒരു ഓണത്തിന്റെ ഒരു ഒരു അന്തരീക്ഷം ഒന്നും ഉണ്ടായി തോന്നിയിട്ടുണ്ട്. നല്ല ഹംബിളായിട്ടുള്ള ട്യൂൺസ് ആണ് കൂടി കൂടി. അതിലും എനിക്ക് കുറച്ചും കൂടി കൗതുകമായിട്ട് തോന്നിയിട്ടുള്ള ഭാസ്കരമാരുടെ ഒരു പാട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിൽ ഓണം, പ്രത്യക്ഷത്തിൽ ഓണം എന്ന് പറയുന്ന ബിംബം വരുന്നില്ലെങ്കിൽ പോലും തുമ്പി തുമ്പി തുള്ളാൻ വായു തുറന്നൊരു പാട്ട്, കുട്ടികൾ പാടുന്ന ഒരു പാട്ടാണ്. ബിളിയും സുജാതയാണ് പാടുന്നത് എന്റെ ഓർമ്മ. അപ്പൊ അതില് ആണ് കുറേ കൂടി നമുക്ക് ഒരു നൊസ്റ്റാൾജിയ തോന്നി. ചിലപ്പോ എന്റെ ഞാനത് കേട്ട സന്ദർഭം ഞാൻ പ്രായത്തിൽ പേരെയാവാം. അപ്പൊ അങ്ങനെ സൂപ്പർ. പിന്നെ തിരുവോണപ്പുരം

0: അപ്പൊ അങ്ങനെ പഠിക്കൽ പാട്ടുകളിൽ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ഓണത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഉണർത്താൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ല ഓണപ്പാട്ട്.
1: തീർച്ചയായും, പ്രത്യേകിച്ച് പ്രവാസികളായ നമുക്ക് എന്നും ഓണം, നാട്ടിലെ ഓണത്തിന്റെ ഒരു മിസ്സിംഗ് ഉണ്ട്. എന്നാലും ഏറ്റവും മനോഹരമായിട്ട് ഇവിടെ ഓണം ഒരുക്കാൻ നമ്മൾ ശ്രമിക്കുന്നവരാണ്. പക്ഷേ ഓണം വന്നു കഴിഞ്ഞാൽ തരംഗിണിയിലെ പാട്ടുകൾ ഞങ്ങൾ ഡൗൺലോഡ് ചെയ്താണെങ്കിലും റേഡിയോയിൽ ഇടുന്നവരാണ്. പക്ഷെ ഇതിന്റെ ഒരു തുടക്കം അറിയണമെന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. അതാണ് ഈ ഓണത്തിന്റെ സാറിനെ തന്നെ വിളിച്ച് ഈ സുഖമില്ലാഞ്ഞിട്ട് പോലും ഈ കഥയൊക്കെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞത്. തീർച്ചയായും ദാസേട്ടിനെ വിളിക്കുമ്പോ അറിയിക്ക, ഇങ്ങനെ പ്രവാസികളെല്ലാം ഇന്നും തരംഗിണിയുടെ പാട്ടുകൾ തന്നെ കേട്ടാണ് ഓണം ആഘോഷിക്കേണ്ടതെന്ന് അറിയിക്കുക. ഒത്തിരി സന്തോഷം രവി സാർ, ആൻഡ് അഡ്വാൻസ് ഹാപ്പി ഓണം അഗൈൻ.
0: താങ്ക് യു, ഹാപ്പി ഓണം. താങ്ക് യു,
1: താങ്ക് യു സോ മച്ച് സാർ.

0: KS ഖത്തറും റേഡിയോ സുനോയും സഫാരി മാളും ചേർന്നൊരുക്കുന്നു
1: ഓണം ജിംഗാലാല സീസൺ 3.
0: ഖത്തറിലെ ഏറ്റവും വലിയ ഓണാഘോഷം ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച സഫാരി മോളിൽ തിരുവാതിര പായസം കുടി മത്സരം തുടങ്ങി വ്യത്യസ്തമായ നിരവധി ഓണം സ്പെഷ്യൽ ഗെയിംസ്.
1: വെള്ളിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ 11 മണി വരെ പഞ്ചാരിമേളം, നാടൻ പാട്ട്, ഫ്യൂഷൻ മ്യൂസിക്, അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷരാവ് ഓണം ജിംഗാലാല സീസൺ 3.
0: ഈ ഓണം നമുക്ക് സഫാരിയിൽ ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാം, അടിപൊളിയാക്കാം.
2: റേഡിയോ സുനോ 91.7 FM, Qatar's favorite radio station.
3: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by Joy Alukas world's favorite jeweler
5: powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4001707
4: and
7: Marza Hypermarket be fresh be you visit your nearest store today

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: Action.
3: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
2: Horror. തനിക്ക് പോകാൻ അനുവാദമില്ല. Or drama.
4: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
2: ഇഷ്ട ജോണർ ഇതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
5: Brought to you by Safari, world class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.

0: നമസ്കാരം, ഞാൻ സിതാരയാണ്.
1: റേഡിയോ സുനോ 91.7 എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: শুনো 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: എസ് ഖത്തറും റേഡിയോ സുനോയും സഫാരി മാളും ചേർന്നൊരുക്കുന്നു
1: ഓണം ജിംഗാലാല സീസൺ 3. അപ്പൊ തുടങ്ങാല്ലേ?
0: ഖത്തറിലെ ഏറ്റവും വലിയ ഓണാഘോഷം ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച സഫാരി മാളിൽ. തിരുവാതിര, പായസം കുടി മത്സരം തുടങ്ങി വ്യത്യസ്തമായ നിരവധി ഓണം സ്പെഷ്യൽ ഗെയിംസ്.
1: വെള്ളിയാഴ്ച വൈകിട്ട് 4 മണി മുതൽ 11 മണി വരെ പഞ്ചാരിമേളം, നാടൻ പാട്ട്, ഫ്യൂഷൻ മ്യൂസിക്, അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആഘോഷരാവ് ഓണം ജിംഗാലാല സീസൺ 3.
0: ഈ ഓണം നമുക്ക് സഫാരിയിൽ ഒന്നിച്ചിരുന്ന് ആഘോഷിക്കാം, അടിപൊളിയാക്കാം.
2: You're listening to Radio Suno 91.7 FM,
3: Qatar's favorite radio station.
4: Everkum hridayam niranja onaashamsagal.

0: रेडियो सुनो 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: रेडियो सुनो 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഞാൻ നിങ്ങളുടെ സ്വന്തം അപ്പ ഹാജ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: শুনো 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

നമസ്കാരം, ഞാൻ ബാബു ആന്റണി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോയായ റേഡിയോ സിനോ 91.7 എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഓണാശംസകൾ. കേട്ട്

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഹലോ, നമസ്കാരം. ഞാൻ മാല പാർവതി. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ. എല്ലാവർക്കും എന്റെ ഹൃദയം.

Radio Sunu 91.7 FM. Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Sunil 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ദിസ് ഇസ് സിംഗർ കെ എസ് ഹരിശങ്കർ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM-ന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കേട്ട് കേട്ട്

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: শুনো 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Sunu 91.7 FM Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: रेडियो सुनो 91.7 FM
1: Qatar's favorite radio station.
0: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: You're listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: അച്ഛനും കൊച്ചനും കൊച്ചനിയെത്തിയും സെറ്റുമ്മ സെറ്റുമ്മ സാ.